0: അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് നൂറുവട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 181, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് അഞ്ചാം ഭാഗം. രചന എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. ആകാശവാണി സ്മൃതിമധുരം. പ്രിയ ശ്രോതാക്കളെ, സ്മൃതിമധുരം പരിപാടിയിലേക്ക് സ്വാഗതം. കുറുമ്പും ചിണുങ്ങലും പൊതുവെ കുട്ടികൾക്കാണ് യോജിക്കാറ്. അതേസമയം കുട്ടിയല്ലാത്ത വലിയ നായിക പിണങ്ങിയാലോ പരിഭവപ്പെട്ടാലോ മെരുക്കി ഒതുക്കാനും വളരെ പ്രയാസമാണ്. ഈ വിഷയത്തിൽ നിരവധി ഗാനങ്ങളുണ്ടെങ്കിലും തൽക്കാലം നമുക്ക് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ ഇത്തരത്തിലുള്ള രണ്ട് ഗാനങ്ങൾ കേൾക്കാം. കുറുമ്പും ചിണുങ്ങലും സ്നേഹതാളമാക്കിയ രണ്ട് ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസും സുജാതയും പാടിയതാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീത സംവിധാനം വിദ്യാസാഗർ. ചിത്രം മീശ മാധവൻ.

0: ചുമടെടുക്കുന്ന കുട്ടി, പൊതു ഇടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെടുത്ത് ഭിക്ഷാടനം. ഒന്ന് ചിന്തിക്കുക, ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.
1: നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
1: ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം രേഖയായി കഴിഞ്ഞു.
1: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക്
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് കനു ഘോഷിൻ്റെ സംഗീതം, പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം നാഴികക്കല്ല്.

0: കുറുമ്പും ചിണുങ്ങലും സ്നേഹ താളമാക്കിയ രണ്ട് ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 8:35.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ധ്യാനം ചെയ്യുന്നതിന്റെ പ്രയോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകാവ്യ SH.
3: ഒരു ഊർജം വളർത്തിയെടുത്താൽ ക്കാർക്ക് ധ്യാനിക്കുമ്പോൾ വ്യക്തം പിരിമുറുക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിക്കുകയും എടുക്കുന്ന ഓതുകൊണ്ട് സമ്മർദ്ദം ധ്യാനം ഇന്ദ്രിയങ്ങളെ ഉൽപ്പന്നത്തെ നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് വിവിധ പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ധ്യാനം മികച്ച ഏകാഗ്രത നേടാൻ സഹായിക്കുന്നു. നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ കൂടുതൽ രീതി ശ്വാസകോശങ്ങളെ വികസിപ്പിക്കുവാനും അവയുടെ വർത്തനം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. നല്ല ആണ് ധ്യാനം എന്ന് അറിയിക്കപ്പെട്ടിട്ടുണ്ട്. പിരിമുറുക്കം ഒഴിവാക്കി ധ്യാനം ശരീരത്തെ വിശ്രമിക്കുവാൻ അനുവദിക്കുന്നു, മെച്ചപ്പെട്ട ഉറക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രായമായവരിൽ സാധാരണയായി

0: കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം. ആളുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് ധ്യാനം സഹായിക്കുന്നു. പിരിമുറുക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ ദിവസത്തിന്റെ ആരംഭത്തിൽ ശരിയായ രീതിയിൽ ശ്വസനക്രിയ ചെയ്യുന്നത് മനസ്സിന് ശാന്തി.
1: ധ്യാനം ചെയ്യുന്നതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കെ എസ് ചിത്രയുടെ ആലാപനം. ചിത്രം കേളി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഹലോ സന്ദേശഗാനം പരിപാടിയിൽ കേൾക്കാം.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെടുന്ന മനുഷ്യർ. നാം ഇന്ന് ജീവിക്കുന്നത് സാങ്കേതികവിദ്യയുടെ ഒരു വലിയ യുഗത്തിലാണ്. വിരൽത്തുമ്പിൽ ലോകം മുഴുവനുമുണ്ട്. കയ്യിലുള്ള ഒരു കൊച്ചു ഫോണിലൂടെ ലോകത്തിന്റെ ഏതു കോണിലുള്ള ആളോടും സംസാരിക്കാം, ചിത്രം കാണാം. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ നൂറുകണക്കിന് ഫ്രണ്ട്സും ഫോളോവേഴ്സും നമുക്കുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇത്രയധികം ആളുകളുമായി നമ്മൾ ഡിജിറ്റലായി കണക്റ്റഡ് ആയിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് പലരുടെയും ഉള്ളിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നതെന്ന്? ചുറ്റും ആളുകളുണ്ട്, വീട്ടുകാരും കൂട്ടുകാരുമുണ്ട്. പക്ഷേ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ സ്വന്തം വിഷമങ്ങൾ മുൻവിധികളില്ലാതെ കേട്ടിരിക്കാൻ ആരെയും കിട്ടാത്ത അവസ്ഥ. ഇതിനെയാണ് നമ്മൾ വർദ്ധിച്ചുവരുന്ന ഒറ്റപ്പെടൽ എന്ന് വിളിക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയിലും തനിച്ചായി പോകുന്ന മനുഷ്യരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ തനിച്ചായി പോകുന്നത് എന്നാലോചിച്ചിട്ടുണ്ടോ? പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, നമ്മുടെ മാറിയ ജീവിതരീതി. രണ്ട്, സോഷ്യൽ മീഡിയയും വിർച്വൽ ലോകവും. പഴയ കാലത്തെക്കുറിച്ച് ഒന്ന് ഓർത്തുനോക്കൂ. വരാന്തകളിലിരുന്ന് വർത്തമാനം പറയുന്ന മുത്തശ്ശിമാർ, വൈകുന്നേരങ്ങളിൽ കവലകളിലും ചായക്കടകളിലും തടിച്ചുകൂടുന്ന ആളുകൾ, തൊടിയിലും പറമ്പിലും ഒത്തുകൂടുന്ന കൂട്ടുകാർ, അവിടെ കേൾക്കാൻ ആളുകളുണ്ടായിരുന്നു, പങ്കുവയ്ക്കാൻ സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം അണുകുടുംബങ്ങളിലേക്കും അടച്ചിട്ട ഫ്ളാറ്റുകളിലേക്കും ചുരുങ്ങി. എല്ലാവരും തിരക്കിലാണ്. പണത്തിന് പിന്നാലെ, ജോലിയുടെ പിന്നാലെ, പഠനത്തിന് പിന്നാലെ. ഈ ഓട്ടത്തിനിടയിൽ സഹജീവികളോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ലാതെയായി. പഴയകാലത്തെ കൂട്ടുകുടുംബങ്ങളിൽ കേൾക്കാനും പറയാനും ആശ്വാസം നൽകാനും മുത്തശ്ശിമാരും ബന്ധുക്കളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അടച്ചുപൂട്ടിയ ഫ്ളാറ്റുകളിലെ അണുകുടുംബങ്ങളിൽ മാതാപിതാക്കൾ ജോലി തിരക്കിലാകുമ്പോൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ തനിച്ചാകുന്നു. നാടും വീടും വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് സാംസ്കാരികവും വൈകാരികവുമായ ഒറ്റപ്പെടൽ. സോഷ്യൽ മീഡിയയിൽ ഒരു ഫോർവേഡ് മെസ്സേജ് അയയ്ക്കുന്നതും സ്റ്റോറികൾ പോസ്റ്റ് ചെയ്യുന്നതും യഥാർത്ഥ ബന്ധങ്ങൾക്ക് പകരമാവില്ല. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞ ഫോട്ടോകൾ കാണുമ്പോൾ എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് സന്തോഷമില്ലാത്തത് എന്നൊരു ചിന്ത വരാം. ഇത് നമ്മളിൽ പലരെയും കൂടുതൽ ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്നു. കുടുംബങ്ങൾക്കുള്ളിൽ പോലും സംഭാഷണങ്ങൾ കുറയുന്നു. തീൻമേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരിക്കുമ്പോഴും ഓരോരുത്തരും അവരവരുടെ ഫോണുകളിൽ, അവരവരുടെ ലോകങ്ങളിൽ. മുൻപ് ബന്ധുവീടുകൾ സന്ദർശിക്കുക, കൂടിച്ചേരലുകൾ ഒക്കെ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് യാതൊന്നുമില്ല.

0: വ്യക്തിയും അവനവനിലേക്ക് ചുരുങ്ങുന്നു. സംസാരിക്കാൻ ധാരാളം ആളുകൾ ചുറ്റുമുണ്ടാകാം, എന്നാൽ നമ്മുടെ സങ്കടങ്ങൾ കേട്ട് മുൻവിധികളില്ലാതെ മനസ്സിലാക്കാൻ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ പലരും നിശബ്ദരാകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ് ആർ.
1: സമൂഹത്തിൽ ഒറ്റപ്പെടൽ എന്നുള്ള ഒരു പ്രതിഭാസം പൊതുവിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. അത് നമ്മളുടെ സമൂഹത്തിൽ മാത്രമല്ല, അന്തർദേശീയമായിട്ട് തന്നെ നമുക്ക് കുട്ടികൾ തമ്മിലുള്ള ഒറ്റപ്പെടലുണ്ട്, അല്ലെങ്കിൽ യങ് ജനറേഷനിലുള്ള ഒറ്റപ്പെടലുണ്ട്. യങ് ജനറേഷനിലുള്ള ഒറ്റപ്പെടലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം, അതൊരു വലിയ ഈ പേഴ്സൺ ടു പേഴ്സൺ ഇന്ററാക്ഷനിലേക്ക്, നേരിട്ടുള്ള ഇന്ററാക്ഷനിലും സമയം കുറയുകയും അതിന്റെ മറ്റു വശങ്ങൾ നമുക്ക് കൂടുതൽ പരിശോധിച്ച് നോക്കാൻ പറ്റും. മുതിർന്നവരുടെ മക്കള് തിരക്കിൽ പോകുമ്പോഴത്തേക്ക് മക്കള് അതിന്റെ ഭാഗമായിട്ടും മുതിർന്ന പേരൻസ് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അതുപോലെ ഒറ്റപ്പെടലിന്റെ ഒരു കുടുംബത്തിനകത്ത് തന്നെ ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 4 പേരുള്ള ഒരച്ഛനും അമ്മയും രണ്ട് മക്കളും ഉള്ള ഒരു വീട്ടിൽ തന്നെയാണെങ്കിൽ 4 പേരും 4 മുറിയിലിരുന്ന് ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ വാട്സാപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കൗമാര പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അമ്മമാരുടെ കൂടെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അമ്മ എപ്പോഴും വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അമ്മയുടെ പരാതി കുട്ടി മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നായിരിക്കും. കുട്ടി കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാതാപിതാക്കൾ തങ്ങളിലുള്ള ഇന്ററാക്ഷന്റെ വലിയ തോതിൽ ബുദ്ധിമുട്ടേറുന്ന രീതിയിലുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമായിട്ട് അല്ലാതെ തന്നെ വിഷാദ രോഗം പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പം വയസ്സായവരിൽ വിഷാദ രോഗം വരാം, മധ്യവയസ്കരിൽ വിഷാദ രോഗം വരാം, യങ് ജനറേഷൻ ചൈൽഡ് അഡോളസെന്റിലും വിഷാദ രോഗം വരാം. വിഷാദ രോഗികളുടെ മാനസികാവസ്ഥ കൂടെ താമസിക്കുന്ന അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയോ ഭർത്താവിനോ പോലും മനസ്സിലാവണോ നിർബന്ധമില്ല. അപ്പോൾ അവര് വലിയ തോതിലുള്ള ഒറ്റപ്പെടലിന് വിധേയമാവുകയും ഇപ്പൊ ചിലരൊക്കെ തന്നെ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ്. വിഷാദരോഗം ഏത് പ്രായത്തിലും വരാം, കുട്ടികളിലും വരാം. വിഷാദരോഗിയായ ഒരു ഭാര്യയോടോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനോടോ എങ്ങനെയാണ് പെരുമാറേണ്ടതിനെ സംബന്ധിച്ചിട്ടും വലിയ അറിവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതും ഒരു ഒറ്റപ്പെടലിലേക്ക് പോകുന്ന, ഒറ്റപ്പെടൽ ഒരു വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് പുതിയ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇത് മുമ്പും നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ഇത് മുൻകാലങ്ങളിലേക്കാൾ കൂടുതലായിട്ട് വരുന്നതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗത്തിന്റെ ഭാഗമാണ്.
0: നമ്മുടെ നാട്ടിലെ പ്രായമായ മാതാപിതാക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. മക്കളൊക്കെ പഠിക്കാനും ജോലി ചെയ്യാനുമായി വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ ആയിരിക്കും. വലിയ വീടുകളിൽ അവർ തനിച്ചാണ്. ശരീരത്തിന് വയ്യാതാകുന്നതിനേക്കാൾ അവരെ തളർത്തുന്നത് ഈ ഏകാന്തതയാണ്. കേരളം പോലൊരു സമൂഹത്തിൽ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം വളരെ കൂടുതലാണ്. മക്കൾ ജോലിക്കോ പഠനത്തിനായോ വിദേശത്തേക്ക് പോകുമ്പോൾ വാർദ്ധക്യത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളോടെ വീട്ടിൽ തനിച്ചാകുന്നവർ അനുഭവിച്ചറിയുന്ന ഏകാന്തത കടുത്ത വിഷാദത്തിലേക്ക് വഴിമാറുന്നു. അതുപോലെ തന്നെയാണ് ഇന്നത്തെ യുവതലമുറയും. പരീക്ഷാ സമ്മർദ്ദവും കരിയർ ഭയവും കാരണം ആരോടും ഒന്നും പറയാനാവാതെ തളർന്നുപോകുന്ന ഒട്ടേറെ ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അമിതമായ പഠന സമ്മർദ്ദം, കരിയറിലെ അനിശ്ചിതത്വം, റീലുകൾക്കും വെർച്വൽ ലോകത്തിനും അടിമപ്പെടൽ എന്നിവ കാരണം യുവാക്കൾ യഥാർത്ഥ സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് പിന്നാക്കം പോകുന്നു. നാട്ടിലെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് മരുഭൂമിയിലോ വിദേശ രാജ്യങ്ങളിലോ ഒറ്റമുറിയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ അനുഭവിച്ചറിയുന്ന ഒറ്റപ്പെടൽ വാക്കുകൾക്കതീതമാണ്. ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന്റെ സ്ഥാപകയായ ശ്രീമതി ഉമാ പ്രേമൻ.
2: കേരളത്തിൽ നമ്മളെ ഏകാന്തത എന്ന് പറയുന്നത് സാധാരണ, ഞാൻ ഈ കഴിഞ്ഞ 29 വർഷമായിട്ട് ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഉള്ളതുകൊണ്ട് രണ്ട് രീതിയിലുള്ള ഏകാന്തതയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പണ്ട് നമുക്ക് ദാരിദ്ര്യമായിരുന്നു നമ്മളെ ഒറ്റപ്പെ കഷ്ടപ്പെടുത്തിയിരുന്ന വെച്ചാൽ, ഇന്ന് ഏകാന്തതയാണ് കഷ്ടപ്പെടുത്തുന്നത്. കേരളത്തിന്റെ മുഖം മാറി, വീടുകള് 2 നിലയായി, ഗേറ്റിന് പൂട്ടായി, ചുറ്റുമതിൽ ഉയർന്നു, അങ്ങനെ വീടിന്റെ വാതിൽ എപ്പോഴും അടച്ചിട്ട് ഉള്ളിലിരിക്കുക, അയൽക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ആർക്കും, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ഏകാന്തത

ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ മക്കള് അവര് മൊബൈൽ കുറച്ചു നേരം നോക്കുന്നു, പിന്നെ കുറച്ചു നേരം ടി വി കാണുന്നു, എല്ലാത്തിനും ഒരു മടുപ്പാണ് അവർക്ക്. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഒറ്റപ്പെട്ടു പോകുന്നു. മക്കളാണെങ്കിൽ ജോലി കിട്ടി വലുതായി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് വീട്ടിലാരും ഇല്ലാണ്ട് പാരന്റ്സ്, ഒരു ആശുപത്രി പോകാൻ ആളില്ല, അങ്ങനെ എപ്പോഴും അവർ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഇത് വരുന്നു. ഇതിനിപ്പോ നമുക്ക് സർക്കാരിന്റെ വകയായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിനാകെ ചെയ്യാനുള്ളത് ഇതൊരു മഹാമാരി പോലെയാണ്, മൗനമായിട്ടുള്ള ഒരു മഹാമാരി പോലെയാണ്. ഇത് നമ്മളെല്ലാവരും ഇത് ഇല്ല എന്ന് പറയും, നമ്മൾ ഏകാന്തത ഒന്നും ഫീൽ ചെയ്യില്ല എന്ന്. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് പലരും ഒറ്റയ്ക്ക് തന്നെയാണ്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു ഒരു മൂന്ന് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരമാവും. ഒന്ന്, ദിവസം 10 മിനിറ്റ് നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് വീട്ടിലുള്ള സഹോദരൻ, അച്ഛൻ, അമ്മ ഇവരോടൊക്കെ 10 മിനിറ്റ് എങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ, സംസാരിക്കാൻ കഴിഞ്ഞു വെച്ചാൽ അച്ഛൻ ജോലിയുടെ കാര്യം ചോദിക്കാൻ, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, സഹോദരൻ പഠിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു 10 മിനിറ്റ് നമ്മളെല്ലാവരും കൂടി കുശല അന്വേഷണം നടത്തുകയാണെങ്കിൽ അപ്പൊ ഒരു ബന്ധം ഉടലെടുക്കുക. രണ്ടാമത്തത്, അയൽപക്കങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണം. പണ്ട് നമുക്ക് എല്ലാം പറയാൻ അടുത്ത വീട്ടിലെ ആളുണ്ടായിരുന്നു, അവിടെ ചേച്ചി ഒറ്റയ്ക്കാണെങ്കിൽ അവരുടെ കാര്യം നമ്മൾ അന്വേഷിക്കുമായിരുന്നു, അവരുടെ വീട്ടില് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുമായിരുന്നു, അത്തരം മരുന്നുകൾ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി വരുമ്പോൾ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഒരു അടുത്തുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഏകാന്തത ഒന്നുകൂടി കുറയും. അതിന്റെ ഒരു ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു ശക്തി ഉണ്ട്, അത് നമ്മളെ തീർച്ചയായിട്ടും ഏകാന്തതയിൽ നിന്ന് പുറകോട്ട് വലിക്കും. മൂന്നാമത്തത്, മറ്റുള്ളവർക്കായി ജീവിക്കുക. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് എന്റെ ഏകാന്തത മാറ്റുന്നത്. ഏറ്റവും നല്ല മരുന്നാണ് മറ്റുള്ള ഒരാളുടെ ഏകാന്തത മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ഒരു രോഗിയെ പോയി കാണുക, അല്ലെങ്കിൽ ഒരു ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ഒരു വൃദ്ധസദനത്തിൽ കുറച്ചു നേരം നമ്മൾ ചെലവഴിക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മളെ പോലെയുള്ള ആളുകളുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ വീടൊന്നുമല്ല വേണ്ടത്, വലിയ മനസ്സാണ് ഉണ്ടാവേണ്ടത്, പണമല്ല, ബന്ധങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളതൊക്കെ ഈ അടുത്ത തലമുറയെങ്കിലും മനസ്സിലാക്കിയാൽ നമ്മളെല്ലാവരെയും ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തേക്ക് വരാം. കേരളത്തിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല, എല്ലാ ബന്ധങ്ങളും നിലനിർത്താനും ഒരുപാട് വായനശാലകൾ പഴയതുണ്ട്, പല ക്ലബ്ബുകളും ഉണ്ട്, അതൊക്കെ ഒന്ന് റീജനറേറ്റ് ചെയ്യാനും ഒക്കെ

വിഷാദരോഗത്തിലേക്ക് വഴിവെച്ചേക്കാം. ദിവസേന 15 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ കടുത്ത ഏകാന്തത മൂലമുണ്ടാകാം എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗ സാധ്യത, പ്രതിരോധശേഷിക്കുറവ് എന്നിവ ഇതിന്റെ ഫലമാണ്. ക്രോണിക് ഡിപ്രഷൻ, ഭയവും ഉത്കണ്ഠയും, ഉറക്കമില്ലായ്മ, ആത്മഹത്യാ പ്രവണത എന്നിവയിലേക്ക് ഇത് നയിച്ചേക്കാം. എന്നാൽ ഇതിനൊരു പരിഹാരം ആവശ്യമാണ്. വളരെ ലളിതമായ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്കിതിനെ മറികടക്കാം. ഫോണിനപ്പുറം മനുഷ്യരെ കാണാൻ സമയം കണ്ടെത്തണം. ദിവസവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വീട്ടിലുള്ളവരുടെയോ പ്രിയപ്പെട്ടവരുടെയോ കൂടെ ഫോൺ ഉപയോഗിക്കാതെ സംസാരിക്കാൻ മാറ്റിവയ്ക്കുക. ഒരു മെസ്സേജ് അയക്കുന്നതിന് പകരം ഫോൺ വിളിച്ച് സംസാരിക്കുക. നമ്മുടെ വീട്ടിലോ അയൽപ്പക്കത്തോ ഉള്ള പ്രായമായവരോടോ കൂട്ടുകാരോടോ സുഖമാണോ എന്ന് വെറുതെ ചോദിക്കാതെ അവർ പറയുന്നത് കുറച്ചു സമയം ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അത് അവർക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. സാമൂഹിക കൂട്ടായ്മകളിൽ പങ്കാളികളാവുക. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള മേഖലകളിൽ, അതൊരു വായനക്കൂട്ടമാകാം, ഗാനമേളയാകാം, അല്ലെങ്കിൽ നാട്ടിൻപുറത്തെ ക്ലബ്ബ് പ്രവർത്തനങ്ങളോ സന്നദ്ധ സേവനങ്ങളോ ആകാം, ആളുകളുമായി നേരിട്ട് ഇടപഴകുക. റിട്ടയർമെന്റ് ജീവിതത്തിലും കൂട്ടായ്മകളിൽ പങ്കാളികളാവുക. വാർദ്ധക്യത്തിൽ പകൽ വീടുകൾ പോലെയുള്ള സംവിധാനങ്ങളുടെ പ്രാധാന്യവും വലുതാണ്. മറ്റൊന്ന് സ്വയം ഇഷ്ടപ്പെടുക എന്നതാണ്. വായന, നല്ല സംഗീതമാസ്വദിക്കൽ, ചെടികൾ നടൽ തുടങ്ങിയ ചെറിയ കാര്യങ്ങളിലൂടെ സമയം ആനന്ദകരമാക്കുക. ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എന്നത് ഒരു തെറ്റോ കുറ്റമോ അല്ല. എന്നാൽ അത് മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കൌൺസിലറുടെയോ ഡോക്ടറുടെയോ സഹായം തേടാൻ മടിക്കരുത്. ഗവൺമെന്റിന്റെ സൌജന്യ കൌൺസിലിംഗ് ഹെൽപ്പ് ലൈനായ ടെലിമാനസ് 144416 ഇതിനായി ലഭ്യമാണ്. നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരി അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, അത് ഒരുപക്ഷെ ഏകാന്തതയിൽ കഴിയുന്ന മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. ഇന്ന് തന്നെ കുറച്ചുകാലമായി സംസാരിക്കാതിരുന്ന ഒരു പഴയ സുഹൃത്തിനെയോ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരെയോ വിളിച്ച് മനസ്സ് തുറന്ന് ഒന്ന് സംസാരിച്ചു നോക്കൂ. അത് അവരുടെയും ഒപ്പം നിങ്ങളുടെയും മനസ്സിന് നൽകുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസൽ.
1: ആകാശവാണി
2: ഹലോ സന്ദേശഗാനം.

ഒരു ചാറ്റൽ മഴ പോലെ മനം കവരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതുകൾക്ക് ഇമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. ഹലോ സന്ദേശഗാനം, എൻ്റെ പേര് പത്മജ. ഞാൻ പൂജപ്പുര തിരുമലയാണ് താമസം. എനിക്ക് 3 മക്കളാണ്, 1 ആണും 2 പെൺകുട്ടികളും. പെൺകുട്ടികൾ ഇരട്ടകളാണ്. 1 മോളുടെ മോൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനിയൊരു മോൾക്ക് ജോലി കിട്ടി. 8-ാം തീയതി ഹൈദരാബാദിന് പോവുകയാണ്. അവൾക്ക് സന്ദേശഗാനത്തിലൂടെ ആകാശവാണിയുടെ ആശംസകൾ അറിയിക്കണം. അവളുടെ പേര് സുരജ എന്നാണ്, സച്ചു എന്നും വിളിക്കും. അവളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആകാശവാണിയുടെ എത്രയോ വർഷത്തെ കൂട്ടുകാരിയാണ്. എനിക്കിപ്പോൾ 56 വയസ്സായി. ആകാശവാണിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു.

0: ഹലോ
1: ഹലോ,
0: സച്ചു, തിരക്കിലാണോ?
1: ആരാ?
0: സച്ചു, 8-ാം തീയതി ഹൈദരാബാദിലോട്ട് പോയിട്ട് എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ.
1: ആരത്?
0: എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പരിഭവം പറയുമ്പോഴത്തേക്ക് ആരാ ഇതെന്ന് ഒരു സ്നേഹവും ഇല്ലാതെ ചോദിക്കാൻ എങ്ങനെ പറ്റുന്നു? സച്ചു സച്ചു സച്ചു പോയാ. ഹലോ സച്ചു, ഞാനിത് ആരാ എന്താന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് മൊബൈലിനകത്ത്.
1: ഹലോ,
0: ഞാൻ ഇവിടെ കിടന്ന് ഹലോ ഹലോ ഹലോ എന്ന് വിളിക്കുന്നു, സച്ചു ഒന്നും മിണ്ടുന്നുമില്ല.
1: ആരത്? മനസ്സിലായില്ല.
0: മനസ്സിലാവുന്നു ഇല്ല എന്നുള്ള കാര്യം, ഹൈദരാബാദിലേക്ക് പോകുന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പോട്ടെ, ഞാനൊരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. എന്തായാലും ഹാപ്പിയായി. അവിടെ 8-ാം തീയതിയിലേ ജോയിൻ ചെയ്യുന്നത്. വീണ്ടും ആരായിതെന്ന്, ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിന് പോകാനിറങ്ങി നിൽക്കുന്ന ഒരാൾക്ക് വളരെ സന്തോഷത്തോടെ ഒരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് വീണ്ടും ആരായിതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ കോണ്ടാക്റ്റിൽ കാണത്തില്ല, പക്ഷേ ഹൃദയത്തിലുണ്ട്. ഏ, സച്ചുവിന്റെ മാത്രമല്ല, ഇവിടെ ഒരു പത്മജ എന്ന് പറഞ്ഞൊരാളില്ലേ?
1: ഹലോ, ഇതാരാ?
0: ഇതാരാ ഇപ്പൊ സംസാരിക്കുന്നത്? നിങ്ങൾ ഇരട്ടകളല്ലേ? അതല്ലേ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ വിചാരിച്ചു സച്ചു തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. ശബ്ദവും ഒരേപോലെയാണെന്ന് എനിക്ക് ഇപ്പോഴാണ്
1: മനസ്സിലായത്.
0: ഞാനൊരു ആശംസ പറയാൻ വിളിച്ചതാണെന്ന് എത്ര നേരമായി പറയുന്നു. ആ ആശംസ എടുക്കുന്ന പോലുമില്ല. അവിടെ ഒരാൾക്ക് ജോലി കിട്ടിയില്ലേ? പക്കുറുമല്ല. ഞാനിതെന്താ പറയുന്നത്? നിങ്ങളെന്താ കേക്കുന്നത്? അയ്യോ, വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ. വെച്ചാൽ അവിടെ ഒരാള് ചൂരലുമായിട്ട് നിക്കും, പത്മജ എന്ന് പറയും. ആരാ പത്മജ? ആ അമ്മ അവിടെ ചൂരലുമായിട്ട് നിക്കും. വെച്ചിട്ട് പോയാ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞ ആരാന്ന് പറയാം.
1: ഹലോ,
0: ഇത് സച്ചു ആണോ? സഹോദരിയാണോ? ആ സച്ചു പറ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇത്രയും കാര്യമായിട്ട് സ്നേഹമായിട്ട് ഒരു യാത്രക്ക് പുറപ്പെടാൻ നിൽക്കുന്ന സച്ചുവിനെ വിളിച്ച് ആശംസ പറയാൻ വേണ്ടി വിളിച്ച ആളല്ലേ ഞാൻ.
1: എനിക്ക് തോന്നി റേഡിയോ ആണെന്ന് തോന്നുന്നു. അമ്മ റേഡിയോ കേൾക്കാറുണ്ട് അവിടുന്ന് അല്ലേ?
0: ഇതിപ്പോ ആശംസ വേണോ വേണ്ടേ? ഞാനത് പൊതിഞ്ഞോട്ടി കൊണ്ടുപോട്ടെ.
1: ഞാൻ ഉറക്കുമായിരുന്നു, അപ്പൊ എനിക്ക് വിളിച്ചിട്ട് ഇത് ആരാന്നൊക്കെ പറഞ്ഞപ്പോ അതാ
0: സ്വപ്നത്തിലാണെന്ന് വിചാരിച്ചു.
1: ആ ഞാൻ പെട്ടെന്ന് ഇനി അവര് HR വിളിച്ചാണോന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ HR വിളിച്ചാൽ മലയാളത്തിലല്ലോ, എന്നാലും ഇത് ആരാന്ന് ഞാൻ വിളിച്ചത്.
0: ഹൈദരാബാദിൽ നിന്ന് മലയാളത്തിൽ സംസാരിക്കുന്ന HR. ഇതിപ്പോ HR ആയനെ. അതൊക്കെ പോട്ടെ, ഈ HR നെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറൊക്കെ റെഡിയായോ?
1: അച്ചാർ ഒരെണ്ണം എന്ന് വാങ്ങിച്ചായിരുന്നു, പക്ഷെ ഭയങ്കര എരിവ്, അതുകൊണ്ട് അത് കൊണ്ടുപോകുന്നില്ല.
0: ശരി, അമ്മ ഒന്നും ഉണ്ടാക്കി തന്നില്ലേ? സാറിന് അമ്മമാർക്കുള്ള പണിയാണല്ലോ മക്കള് യാത്ര പോകുമ്പോഴത്തേക്ക് അച്ചാർ ഉണ്ടാക്കൽ.
1: ഇതിപ്പോ നടക്കാത്തോണ്ട് ഇനി അടുത്ത് ഇനി അമ്മ ആയിരിക്കും ഉണ്ടാക്കുന്നത്.
0: അത് ശരി, എന്നാലും സഹായിക്കരുത്.
1: സഹായിക്കും സഹായിക്കും.
0: ആടെ എങ്ങനെ സഹായിക്കും? കണ്ടു നിന്ന് സഹായിക്കും.
1: വെള്ളം കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കാണുമല്ലോ, അതൊക്കെ കഴുകി കൊടുക്കും.
0: ഒരു ഗംഭീര പണിയല്ലേ? അതാണ് ഏറ്റവും മെനക്കെട്ട പണി. ഇതൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കി ആ ഒരു മണമൊന്നും ഇല്ലാതെ ആക്കി വെക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മെനക്കെട്ടൊരു പണിയാണല്ലോ. ആ അപ്പൊ ഈ ഞാൻ വിളിച്ച ഞാനാരായി?
1: പിന്നെ
0: ഞാന് ഇത്രയും കാര്യമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വെച്ച് എന്നെ പറ്റിച്ച് കളിപ്പിച്ച്.
1: നമ്മള് പെട്ടെന്ന് ഒരാള് നമ്മൾ അറിയാതെ നമ്മൾ വിളിക്കുമ്പോ നമ്മൾ ആലോചിക്കുള്ളൂ, ഇത് ആരാണെന്നൊക്കെ ആലോചിക്കുള്ളൂ.
0: എന്നിട്ട്
1: അങ്ങനെ ആലോചിച്ചിട്ടിരുന്നതാ.
0: എന്നിട്ട് എന്ത് നിഗമനത്തിലെത്തി അവസാനം?
1: നിഗമനത്തില് ഇത് അമ്മ മറ്റെന്തായിരുന്നു എന്റെ പേര്?
0: പേരയ്ക്ക നാള് നാരങ്ങ.
1: അല്ലല്ല, മറ്റേ സന്ദേശ ഗാനല്ലേ?
0: അതാണെങ്കിൽ
1: അമ്മ നമ്പർ കൊടുത്തതാവാനാണ്.
0: അപ്പൊ അമ്മ അങ്ങനെ നമ്പർ അയച്ചതാണ്. എന്താണ് സച്ചുവിന്റെ സിസ്റ്ററിന്റെ പേരെന്താണ്?
1: സുരഭി.
0: ആ അതെ, മനസ്സിലായി. സുരഭിയും സുരജയും. അപ്പൊ ഈ സൂ എവിടെ വന്നു?
1: അച്ഛൻ സുരേഷ് കുമാർ.
0: നിങ്ങൾ ഫുള്ള് സൂ ആണല്ലേ.
1: ബാക്കി ഞങ്ങള് പോകുന്നൊരു സൂ, പക്ഷെ അമ്മ മാത്രം ഇത്തിരി വെറൈറ്റി.
0: എന്നാലും അമ്മയുടെ പാ ആരും എടുത്തില്ലല്ലോ.
1: ഇല്ല ഇല്ല.
0: ആ പാ എടുത്തിരുന്നെങ്കിൽ അമ്മ പിന്നെ എവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു.
1: അതെ അതെ, ഇവിടെ വേറെ പാ ഉണ്ട്.
0: അപ്പൊ എന്നാലും സംസാരിച്ചതിൽ സന്തോഷം. നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ടാ വെക്കണ്ടേ? അടിപൊളി. മുച്ചുത്തിരിമിന്റെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി എസ് ജാനകി പാടിയ പാട്ടാണ്. ആ ഓക്കെ ഓക്കെ അല്ലല്ലോ. ആ ഓക്കെ എന്ന്.
1: ഉറക്കത്തിലായോണ്ട് കുറച്ച് ഇതായി പോയതാ.
0: ശരി ശരി ശരി, മിച്ചമുള്ള ഉറക്കം പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. എന്നിട്ട് എണീക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തെളിയട്ടെ.
1: ബൈ.

നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.

0: ഹലോ സന്ദേശഗാനത്തിന് എന്റെ നമസ്കാരം. എന്റെ പേര് നിഷ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പുറക്കാടാണ് താമസം. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഹലോ സന്ദേശഗാനത്തിലൂടെ എന്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് കബീർ കെ വിളിച്ച് ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇക്ക നല്ലൊരു പാട്ടുകാരനാണ്. എന്റെ കൂട്ടുകാരിയുടെ പേര് സിമി എന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രിക്ക് ആലപ്പുഴ SD കോളേജിലാണ് പഠിച്ചത്. ഇക്ക ഗൾഫിലായിരുന്നു. കൊറോണ വന്നപ്പോൾ ഗൾഫിൽ ജോലി മതിയാക്കി നാട്ടിൽ വന്നതാണ്. ഇപ്പോൾ അവർ പുറക്കാട് ഹൈസ്കൂളിനടുത്ത് ഒരു ബജി കട നടത്തുന്നു. ഇക്ക എപ്പോൾ കണ്ടാലും എന്തെങ്കിലും പറഞ്ഞ് എന്നെ കളിയാക്കും. അതുകൊണ്ട് ഇക്കയെ വിളിച്ച് ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചു. എന്റെ ഈ സന്ദേശം സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇക്കയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു സർപ്രൈസ് കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. വിളിച്ചു നോക്കാം. ഹലോ, കബീർ കേണോ? പാട്ടും പാടി ബജി ചൂടുന്ന കബീർ കേണോ? ആകാശവാണിയാ? അതിന്റെ പേര് വന്ന, അതിന്റെ അകത്ത് പേരൊക്കെ വന്നിരുന്നൊരു കാര്യമൊന്നുമില്ല. പേരൊക്കെ പലതൊക്കെ വരും. ആകാശവാണിയിൽ നിന്ന് എന്തിനാ കബീർ കെ
1: വിളിക്കുന്നത്? ആകാശവാണി റേഡിയോ
0: അതാര പറ്റിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നാണേ. ഇങ്ങനെ ആൾക്കാര് എനിക്ക് ആകാശവാണി എന്നൊക്കെ പേരിട്ട് വയ്ക്കും. ഞാന് ഇപ്പൊ ഇന്നലെ കടയിലെല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്.
1: അങ്ങനെ
0: ഏതാണ് ഇപ്പൊ പുതിയ പാട്ട് പഠിച്ചിരിക്കുന്നത്? അതോ പഴയ പാട്ടുകളുടെ ആരാധകനാണോ?
1: എല്ലാ പാട്ടും ഉണ്ട്.
0: അപ്പൊ ഏറ്റവും പുതിയൊരു പാട്ട് പോരട്ടെ. അപ്പൊ കുഴപ്പമില്ല, തുടങ്ങിയില്ലല്ലോ. ഹലോ സിമി, ഞാന് കബീർക്കയുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പൊ കബീർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സിമിയിലെ തന്നിട്ട് പോയി. സിമി പറഞ്ഞാലേ കബീർക്ക പാടുകയുള്ളൂ എന്ന് പറഞ്ഞു. പാടുപെടുമെന്നല്ല, നല്ലതായിട്ട് പാടും എന്ന് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരാള് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് പാട്ട് കേൾക്കാൻ. അപ്പോ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. കബീർക്കെ ഇപ്പൊ പാടുവോ ഇല്ലേ?
2: കുളിക്കാൻ പോയി.
0: അത് ശരി, മൊബൈല് സിമി ഏൽപ്പിച്ചിട്ട് കുളിക്കാൻ പോയോ?
2: എന്റെ കയ്യിൽ തന്നിട്ട് കുളിക്കാൻ പോയി.
0: ഓടിക്കളഞ്ഞോ?
2: സാധനം കൊടുക്കാനുണ്ട് കടയിലേക്കുള്ള. അപ്പൊ കൊടുക്കാനുണ്ട്.
0: ആണോ? എന്നാലും ഞാൻ പെട്ടെന്ന് രണ്ടു വരി കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തേനെ.
2: ഇപ്പൊ കുളിക്കാൻ പോയിക്കായിരുന്നു. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ വിളിക്കേ.
0: പോണിട്ട് ഞാൻ ഇപ്പൊ പാട്ട് കേൾക്കാൻ വിളിക്കുമ്പോ എനിക്കിപ്പോ പാട്ട് കേൾക്കണ്ടേ? 5:30 ഞാൻ പാട്ട് കേൾക്കുന്നത്. ആരെടുത്ത് സംസാരിക്കുന്ന ആയാലും ഇല്ലെങ്കിലും ഇത് പുറക്കാടുള്ള നിഷ പണങ്ങും. ചില പ്രേത സിനിമകളിലുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അവിടെ വന്നു.
2: ബിജിച്ചേട്ടനാ? പിന്നെ
0: എന്തായാലും എന്റെ അടുത്ത് സംസാരിക്കാത്തതിനും എന്റെ അടുത്ത് പാട്ട് പാടാതെ കുളിക്കാൻ പോയതിനും നിഷ പണങ്ങും.
2: അത് 5 വിളിച്ചാൽ പാട്ട് പാടിത്തരും. നേരത്തെ വിളിച്ചാല് തിരക്കാണ്.
0: അതാരാ? ആരുടെയെന്നാ പറയുന്നത്?
2: ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരി.
0: അത് ശരി, കൂട്ടുകാരിമാരുടെ ബഹളമാണല്ലോ.
2: പിന്നെ ബിജിച്ചേട്ടാ ഇപ്പൊ എവിടെയാ?
0: ഞാൻ ബിജിച്ചേട്ടനൊന്നുമല്ല, ചുമ്മാ ബിജിച്ചേട്ടാ ബിജിച്ചേട്ടാ എന്ന് വിളിച്ചത്. എന്നെ കളിയാക്കാതെ. സിമി, കബീർക്കയുടെ പാട്ടപ്പൊ കേൾക്കാൻ നിവർത്തിയില്ല. നിഷ പിണങ്ങൂന്ന് പറഞ്ഞിട്ടും മൈൻഡ് ചെയ്യുന്നില്ല. സിമിയുടെ സുഹൃത്തുക്കൾ എല്ലാവരും കബീർക്കയുടെയും സുഹൃത്തുക്കളാണല്ലോ. എന്ന് മാത്രമല്ല കബീർക്ക ഇവരെല്ലാം കളിയാക്കുമെന്നാണ് പറയുന്നത്. മോശമല്ലേ?
2: മോശമൊന്നുമല്ല,
0: സത്യമായിട്ടും.
2: അപ്പൊ ശരി ചേട്ടാ, ഞങ്ങൾക്ക് തിരക്കാണ് ഇപ്പോ.
0: സിമി വെക്കല്ലേ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകന പരിപാടി എന്ന് വിളിച്ചതാ.
2: ആണോ?
0: ആണോന്നോ? ആണ്. ആ മൊബൈലിലോട്ട് നോക്കി, അതിന്റെ അകത്ത് ആകാശവാണി എന്നല്ലേ കാണുന്നതെന്ന്. ഹലോ, പോയാ?
2: പോയില്ല പോയില്ല.
0: അത് ശരി. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഏത് പാട്ടാ വെക്കണ്ടേ?
2: ഒരു പാട്ട് പറഞ്ഞു. നല്ല പാട്ട് പറഞ്ഞു പറഞ്ഞു. വൈശാഖത്തിന്റെ
0: നിൻചുണ്ടിലെന്തേ അരുമ സഖിതൻ അധര ഗാന്ധിയോ. മോഹൻലാൽ ഫാനാണോ?
2: അതെ.
0: ആഹാ,
2: മോഹൻലാൽ അങ്ങനെയല്ല, മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ
0: ഇഷ്ടമാണ്. എന്നാലും നാടോടി കാറ്റ് നമുക്കൊരു വലിയ ഫീലിംഗ് ആണല്ലേ. അങ്ങനെ ഈ പാട്ട് പറഞ്ഞു തന്ന സുഹൃത്തിന്റെ പേരെന്താ?
2: സൗമി.
0: സൗമി? സിമി, കൊള്ളാലോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ സുഹൃത്ത് പുറക്കാടുള്ള നിഷ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു. കബീർക്കെ വിളിച്ച് പറ്റിക്കണം എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചെങ്കിലും പക്ഷെ കബീർക്ക് നിങ്ങളുടെ കയ്യിൽ ഫോണ് തന്നിട്ട് പോയതുകൊണ്ട് കബീർക്കയോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കബീർക്ക് കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് പറയുക എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. കബീർക്കെ നമ്മൾ മറ്റൊരവസരത്തിൽ എടുത്തോളാം എന്ന് ഭീഷണിപ്പെടുത്തിയതായി പറഞ്ഞേക്കാം. അപ്പൊ എന്തായാലും പാട്ട് ഇഷ്ടഗാനം വെക്കാം. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട്. താങ്ക് യു.

0: പ്രിയപ്പെട്ട ആകാശവാണി പ്രിയമുള്ളവരെ പങ്കെടുപ്പിക്കുന്ന ഹലോ സന്ദേശഗാനത്തിൽ എനിക്ക് പ്രിയപ്പെട്ട ലീനയെ ഉൾപ്പെടുത്താമോ? ആകാശവാണിയെ അയാൾക്ക് പെരുത്തിഷ്ടമാണ്. പക്ഷേ ഒത്തിരി പരാതിയുമുണ്ട്. അയാളുടെ കത്തുകൾ പരിഗണിച്ചിട്ടില്ല, ഫോണിൻ പ്രോഗ്രാമുകളിൽ വിളിച്ചാൽ കിട്ടുന്നില്ല, അക്ഷരച്ചെപ്പ് ശരിയായി പൂർത്തിയാക്കി അയച്ചിട്ടും അതിനെ പരിഗണിച്ചിട്ടില്ല എന്നൊക്കെയാണ് പരാതികൾ. ആകാശവാണിയുടെ ആരാധകരുടെ ബാഹുല്യം കൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും അയാൾക്ക് പിന്നെയും പരിഭവമാണ്. അതുകൊണ്ട് ലീനയുടെ ആ പിണക്കം ഒന്ന് മാറട്ടെ. നന്നായി പാട്ടുപാടുന്ന റിട്ടയർ ചെയ്ത ഒരു പ്രഥമ അധ്യാപികയാണ് ലീന. ഞങ്ങൾ ഏഴുപേരുടെ ഒരു കൂട്ടായ്മയിൽ ആകെയുള്ള ഒരു പാട്ടുകാരി. ഞങ്ങൾ ഏഴുപേരും ഒന്നിച്ച് പഠിച്ച് അടുത്തടുത്ത സ്കൂളുകളിൽ നിന്നും ഒരുമിച്ച് റിട്ടയർ ചെയ്തവരുമാണ്. കഥകളിക്ക് പ്രസിദ്ധമായ മണ്ണൂർക്കാവ് ക്ഷേത്രത്തിൽ ലീന സ്ഥിരമായി പോകാറുണ്ട്. മാസം തോറും ഗുരുവായൂരപ്പനെ കാണാനും പോകും. മൈനാഗപ്പള്ളിയിലാണ് താമസം. ഹസ്ബൻഡും മകനുമുണ്ട്. ലീന ടീച്ചറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് സ്നേഹത്തോടെ ശ്രീദേവി ഐവർകാല. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ലീന ടീച്ചറാണോ?
1: അതെ.
0: ലീന ടീച്ചർ സുഖമായിരിക്കുന്നു?
1: സുഖമായിരിക്കുന്നു.
0: എപ്പോഴാണ് മണ്ണൂർക്കാവിൽ പോകുന്നത്?
1: മണ്ണൂർക്കാവ് അമ്പലത്തിലോ?
0: ആ, ഇത്തവണത്തെ കഥകളി ഉത്സവമൊക്കെ കഴിഞ്ഞല്ലേ?
1: കഴിഞ്ഞു സാർ.
0: കഥകളി ഉത്സവം കഴിഞ്ഞാലും പോവും?
1: അതെ.
0: കഥകളി ഉത്സവമല്ല, വനദുർഗയാണ് കാണാൻ പോകുന്നത്.

0: അതെ, വനദുർഗ.
1: ഞാൻ വിചാരിച്ചു അവിടെ കഥകളി ഉത്സവത്തിൽ കഥകളിയിലൊക്കെ താല്പര്യമുള്ള ആളാണെന്ന് വിചാരിച്ചു.
0: കഥകളി ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, എങ്കിലും
1: ആണോ?
0: ഞങ്ങളുടെ അടുത്തായതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവാറുണ്ട്.
1: അങ്ങനെ ഉള്ളു.
0: സ്ഥിരമായിട്ട് അങ്ങനെ ഫെസ്റ്റിനും പോവാറില്ല, എങ്കിലും സൗകര്യം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട്.
1: മിന്നൽ കുടിയിറങ്ങി മണ്ണിൽ വരികയോ പോലെ ഒന്ന് സന്ദർശിക്കും.
0: അല്ലല്ല, അങ്ങനെയല്ല, അതിൽ കൂടുതലൊക്കെ സന്ദർശിക്കാറുണ്ട്.
1: അടുത്തടുത്ത സ്കൂളുകളിൽ പഠിച്ച് അടുത്തടുത്ത സ്കൂളുകളിൽ തന്നെ ജോലി ചെയ്ത് വിരമിച്ച ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്.
0: ഉണ്ട്.
1: ആഹാ, ആ കൂട്ടായ്മയിലെ ഏക പാട്ടുകാരിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്.
0: അയ്യോ,
1: ഏക പാട്ടുകാരിയുടെ പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്.
0: അയ്യോ, പെട്ടെന്നൊന്നും ഞാൻ പാടാറില്ല, പിന്നെ വെറുതെ
1: ഞാൻ സമയം തരാം.
0: ഇപ്പൊ തന്നെ വിളിച്ചു, എനിക്ക് ആ പാടെ ടെൻഷൻ ഇരിക്കും. അപ്പൊ ടെൻഷൻ വരുമ്പോ പാട്ട് ഒട്ടും ശരിയാവാറില്ല.
1: ടെൻഷൻ പോട്ടെ, എന്തിനാണ് ടെൻഷൻ? ഞാൻ പേടിപ്പിക്കുന്ന ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ.
0: പക്ഷെ ഈ ശബ്ദം എനിക്ക് നല്ല പരിചിതമാണ്.
1: അത് വെറുതെയാണ്.
0: അല്ലല്ല, റേഡിയോയിൽ നിന്നാണ് സാർ വിളിക്കുന്നത്, എനിക്കറിയാം, മനസ്സിലായി. ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്.
1: നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സമയം പോകുന്നല്ലാതെ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റൂലല്ലോ.
0: ഇതെന്റെ ശ്രീദേവി എന്തോ പണി ഒപ്പിച്ചാന്ന് എനിക്ക് തോന്നുന്നു.
1: അതൊക്കെ അവിടെ നിക്കട്ടെ, എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റൂല്ലേ? അതോ കഥകളി പദം പാടിത്തരികയാണോ? ഞാൻ നേരത്തെ പറഞ്ഞ മിന്നൽ കൊടിയിറങ്ങി മണ്ണിൽ വരികയോ വിധുമണ്ഡലം ഇറങ്ങി ക്ഷിതിയിൽ പോരുകയോ അല്ലേ നളചരിതം?
0: കഥകളിയൊക്കെയാണ് എന്റെ കൂട്ടുകാരി ശ്രീദേവിക്കായിരിക്കും കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്.
1: ആണോ? ശ്രീദേവിയെ നമുക്ക് വേറൊരു ദിവസം പിടിക്കാം. ഇപ്പോ എനിക്ക് ടീച്ചറിന്റെ പാട്ടാണ് കേൾക്കേണ്ടത്.
0: സാറിന് പേരെന്താണ്?
1: ഞാൻ ഇതാണ് ഒരു പാട്ട് ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്ക് അവിടെ വേറെയാണ് ആലോചനകൾ. ഭാസ്കര മാഷിന്റെ ഒരു രണ്ട് വരിയാണ് ഓർമ്മയാണ്. വേറെയാണ് വിചാരമെങ്കിൽ ഓതിടുവാൻ നേരമായി, വെറുതെ ഞാൻ എന്തിനും എരിയും വെയിലത്ത് കയ്യിലും കുത്തു നടക്കണമെന്ന് ആ പാട്ടിലെഴുതി. ഞാൻ എന്തിനാണ് ഈ ഫോണും പിടിച്ചുകൊണ്ടിരിക്കണതെന്ന് മാറ്റി വേണമെങ്കിൽ പാടാം.
0: ഞാൻ ഈ വിറച്ച് വിറച്ച് പാടുന്നത് ശരിയല്ലല്ലോ സാറേ, അതുകൊണ്ട്.
1: ഓ, പിന്നെ നമ്മൾ രണ്ടുപേരുമില്ലല്ലോ, പിന്നെന്താ?
0: എന്നാലും സാറ് പേര് പറഞ്ഞാലും ഞാൻ
1: അതൊക്കെ പറയാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പേരൊക്കെ പറയാം, എല്ലാം പറഞ്ഞ് ആരാ എന്താന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടേ പോകുള്ളൂ. പക്ഷെ അത് പാട്ടിന് ശേഷം
0: ഞാൻ ശ്രമിച്ചു നോക്കാം സാർ.
1: പിന്നെ അല്ല, അതാണ്,
0: ഞങ്ങൾ ഏഴുപേരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരും ഒരുമിച്ച് സസാവണ സബ് ജില്ലയിൽ വർക്ക് ചെയ്തവരും പിന്നെ ഒരുമിച്ച് ഞങ്ങൾ എച്ച്എംഒമാരായിട്ട് റിട്ടയർ ചെയ്തവരുമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിലൂടെ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ മെയ് 31 ഞങ്ങളുടെ റിട്ടയർമെന്റിന്റെ 3rd anniversary ഒക്കെ ഞങ്ങൾ ആഘോഷിക്കുകയുണ്ടായി.
1: അടിപൊളി.
0: എല്ലാരും വീട്ടിലെ ഈ 1-2 പേരും ഒക്കെ ആയിട്ട് മാത്രമായിട്ട് കഴിയുന്നേ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ ഞങ്ങള് കൂടിയൊക്കെ പങ്കുവെക്കാറുണ്ട്.
1: ആ സന്തോഷത്തിൽ ഒരു തുണ്ടാണ് ഞാൻ ചോദിച്ചത്.
0: എനിക്ക് സത്യത്തിൽ ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നോണ്ട് എനിക്ക് വരി പോലും ശരിയാവും.
1: അയ്യോ, ഞാനൊരു പാവമാണ്, സത്യമായിട്ട്.
0: എനിക്ക് ശബ്ദം എനിക്ക് നല്ല പരിചയമാണ്, റേഡിയോയിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും ഒരു റേഡിയോയുടെ ഒരു ആരാധികയാണ്. ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് എന്റെ റേഡിയോ ഇച്ചിരി കംപ്ലൈന്റ് ആയിട്ട് കേൾക്കുന്നില്ല. ശ്രീദേവിനെ റേഡിയോയുടെ സ്ഥിരമാളാണ്. ഞാൻ എപ്പോഴും പറയും ആകാശവാണി ഐവർകാലയുള്ള ശ്രീദേവിയെ മാത്രമേ അറിയുള്ളൂ, നമ്മളൊക്കെ വിളിച്ചാൽ കേൾക്കില്ല എന്ന് ഞാൻ ചുമ്മാ തമാശക്ക് പറയാറുണ്ട് ശ്രീദേവിയോട്. ശ്രീദേവി എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്നുണ്ട്.
1: ഇതെല്ലാം സമ്മതിച്ച്
0: സന്തോഷം. ശ്രമിച്ചു നോക്കാം സാർ.

0: ഈ നിറദീപം ചാർത്തിയത് ശ്രീദേവി അയ്യവർകാലയാണ് കേട്ടോ.
1: എനിക്ക് തോന്നി
0: ആകാശവാണിയുടെ ഹലോ
1: ഒരുപാട്
0: സന്ദേശഗാനത്തിലേക്ക് ശ്രീദേവി അയ്യവർകാല ഒരു സന്ദേശം അയച്ചിരുന്നു. എനിക്ക് എൻ്റെ വളരെ പ്രിയപ്പെട്ട ലീനയെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ലീന ടീച്ചറിനെ കുറിച്ച് ഇവിടെ കാണ്ടം കാണ്ടം കാണ്ടമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വലിയ
1: ഒരുപാട്
0: സന്തോഷം സംസാരിക്കാൻ
1: സന്തോഷം.
0: കഴിഞ്ഞാല്.
1: പിന്നെ ഒരുപാട് സന്തോഷം എനിക്കും ആകാശവാണിയിലൂടെ ശ്രീദേവി വഴി ഇങ്ങനെ ഒന്ന് പങ്കെടുക്കാൻ പറ്റി. ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടൊക്കെ ഉണ്ട് പാട്ടിന്,
0: അതൊക്കെ അതൊക്കെ എഴുതിയിട്ടുണ്ട്.
1: കിട്ടിയില്ല.
0: അതിനിപ്പോ എന്താ നമ്മൾ അങ്ങോട്ട് വിളിച്ചല്ലേ.
1: ഭയങ്കര ഒരു സന്തോഷം, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സന്തോഷം. ശ്രീദേവിയോട് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു.
0: നമുക്കൊരു പാട്ട് വെക്കണമല്ലോ. ഏത് പാട്ട് വെക്കും?
1: ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തും.
0: മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
1: അതെ അതെ,
0: മുന്തിട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിലെ പാട്ടല്ലേ.
1: അതെ അതെ,
0: ശുഭു ചക്രവർത്തിയുടെ വരികളാണ് അല്ലേ.
1: അതെ സർ.
0: ഞാൻ അത് പറഞ്ഞിട്ട് ഒരു അനക്കമില്ലല്ലോ അപ്പുറത്ത്. ഔസേപ്പച്ചന്റെ സംഗീതം എം ജി ശ്രീകുമാർ പാടിയതാണ്. ഒരുപാട് ഓർമ്മകൾ ഓടിക്കളിക്കട്ടെ. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതും
1: ഞാനും ശ്രീദേവിയും ഞങ്ങളുടെ ഒരു ലളിത ടീച്ചറും വെണ്ടാർ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്, കൊട്ടാരക്കരയ്ക്കടുത്ത്. 10-ാം ക്ലാസ്സിലാണ് ശ്രീദേവി.

0: ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നത്. ഞങ്ങള് രണ്ട് ക്ലാസ്സിലാണെങ്കിലും പിന്നെ ഞങ്ങള് പ്രീ ഡിഗ്രിക്ക് പട്ടാരക്കര എസ് ജി കോളേജിലായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങള് പലയിടത്തായി, പിന്നെ ടി ടി സി കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, പിന്നെ ജോലിയൊക്കെ ആയി, പിന്നെ ചസോണ്ട സബ്ജില്ലേ വരുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ ഒന്നിക്കുന്നത്.
1: അപ്പൊ എല്ലാ ഓർമ്മകളും ഓടിക്കളിക്കട്ടെ ഈ പാട്ട് കേൾക്കുമ്പോ.
0: അതെ അതെ,
1: പാട്ട് കേൾക്കാം.
0: ഒരുപാട് സന്തോഷം.

ഹലോ സന്ദേശഗാനം പരിപാടിയിലേക്ക്. ഞാൻ മാവേലിക്കര നിന്നും ദേവകി. ഈ കത്ത് എഴുതുന്നത് എന്റെ അനുജതിക്ക് വേണ്ടിയാണ്. റേഡിയോ പരിപാടിയെല്ലാം കേൾക്കുന്ന ആളാണ് ഞാൻ. ഇതിൽ കുറിക്കുന്ന ഫോൺ നമ്പർ മകൾ സിഗ്നയുടേതാണ്. സിഗ്നയെ വിളിച്ച് കുഞ്ഞുമോളെ ആവശ്യപ്പെടണം.

0: കുഞ്ഞുമോളുമായി വിശേഷങ്ങൾ പങ്കിടണം, ശേഷം റേഡിയോയിൽ കേൾക്കാൻ കാത്തിരിക്കുന്നു. നമുക്ക് ദേവകി അമ്മയുടെ അനിയത്തി കുഞ്ഞുമോൾ അമ്മയെ വിളിച്ചു നോക്കാം. ഹലോ, ഹലോ, സിഗ്നയാണോ? കുഞ്ഞുമോൾ അമ്മയുണ്ടോ അടുത്ത്? കൊടുക്കാമോ? ഹലോ, എന്തൊക്കെയാണ് വിശേഷം? ഇതാരാ, എന്താ, എപ്പോഴാ, എങ്ങനാ, എന്ത്? ഭയങ്കര തിരക്കിലായിരുന്നോ? വീട് പണിയൊക്കെ ആയിട്ട് തിരക്കാണോ? എന്ത് തിരക്ക്, ചുമ്മാ ഇരുന്നേ. അവിടെ സിഗ്നൽ ഇല്ലേ സഹായിക്കാൻ?
1: ആണോ?
0: ആഹാ, ദേവകി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നാളായോ? ആണോ, ചേച്ചി വിളിക്കാറുണ്ടോ? ഈ പറയുന്നാക്ക് പിന്നെ നല്ല സുഖമാണല്ലോ അല്ലേ? കുഞ്ഞു പ്രായത്തിലും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ കുഞ്ഞുമോളായിട്ട്? അതെ, പക്ഷെ കുഞ്ഞുമോളാണല്ലോ. എത്ര പ്രായമായാലും കുഞ്ഞുമോളാണല്ലോ. പക്ഷെ എത്ര പ്രായമായാലും റേഡിയോ കേൾക്കുന്നത് കുഞ്ഞു പ്രായത്തിലേ ഉള്ള ശീലം വിട്ടില്ല. റേഡിയോയിൽ എന്താ കേൾക്കുന്ന? പാട്ടോ?
1: പാട്ട് കേൾക്കും, വാർത്ത കേൾക്കും.
0: എന്നിട്ട് ഈ പാട്ടൊക്കെ പാടുവോ?
1: പാട്ടൊക്കെ ഒന്നുമില്ല.
0: ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പൊ മൂളാൻ തോന്നുന്ന പാട്ട് ഏതാ ഇപ്പൊ ഓർമ്മ വരുന്നൊരു പാട്ട്?
1: മാസക്കാലം നേരം കടൽ എന്ന സിനിമയിലെ പാടിയ പാട്ടാണ്, എനിക്ക് ഇഷ്ടമാണ്.
0: ആഹാ, എല്ലാ ഡീറ്റെയിൽസും.
1: മേടമാസം എനിക്ക് മറക്കാൻ പറ്റാത്ത.
0: അതെന്താ?
1: ഞാൻ ജനിച്ചത് മേടമാസത്തില്ല, ജനിച്ചത് മേടമാസത്തില്ല, ഭർത്താവ് മരിച്ചത് മേടമാസം.
0: ഒരുപാട് കാര്യങ്ങൾ മേടമാസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ? മേടമാസത്തിലെ
1: മേടമാസക്കാലം എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടമാണ്.
0: അംബികയും ജോസൊക്കെ അഭിനയിച്ച ഒരു പാട്ടല്ലേ?
1: സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല, പാട്ട് കേട്ടിട്ടേ.
0: എനിക്ക് ഞാൻ സ്വന്തം എന്ന സിനിമയിലെ പാട്ട്, എസ് ജാനകി പാടിയ പാട്ടല്ലേ?
1: എസ് ജാനകി പാടിയത് മനസ്സിലായി. സാറിന്റെ സ്വരം കേട്ടപ്പോ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്.
0: ആര്?
1: മനേഷ് സാറ്.
0: ഇയാൾക്ക് ഒരു വേറെ ഒരു പണിയുമില്ല.
1: എനിക്ക് മനസ്സിലായി സാറിന്റെ സ്വരം കേട്ടപ്പോ.
0: എന്തായാലും ഞാൻ ഇനി കൂടുതൽ കിടന്ന് ഉരുളുന്നില്ല.
1: വ്യാഴാഴ്ച കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള സാറിന്റെ അവതരണം.
0: വലിയ സന്തോഷം. അമ്മയെപ്പോലുള്ള ഒരാള്, ഇങ്ങനെ ഒരുപാട് നാളായിട്ട് റേഡിയോ കേൾക്കുന്ന ഒരാള് അങ്ങനെയൊക്കെ പറയുമ്പോ വലിയ സന്തോഷം.
1: ചെറുപ്പകാലം മുതലേ അച്ഛൻ റേഡിയോ വാങ്ങിച്ചുകൊണ്ട് വന്ന്, അങ്ങനെ വലിയ ഭയത്തിന്റെ സഹോദരനും ആകാശവാണിയിലോട്ട് കത്തൊക്കെ അയക്കുമായിരുന്നു. ചന്ദ്രദാസ്, അതെന്റെ സഹോദരനാണ്.
0: ബാങ്ക്
1: ജോലിയായിരുന്നു, റിട്ടയർഡ് ആയിരിക്കുന്നു.
0: ശരി ശരി. നിങ്ങൾ സഹോദരങ്ങൾ എത്ര പേരാണ്?
1: ഞങ്ങൾ മൂന്ന് പേര്. രണ്ടാമത്തേത്.
0: ശരി ശരി.
1: എനിക്കൊരു മകള് മാത്രം.
0: എന്താണ് ഇങ്ങനെ ഒരു പേര്? സിഗ്ന. അത് ശരി. എല്ലാവരും എടുത്ത് ചോദിക്കല്ലോ എന്ത് പേര് പറഞ്ഞു കഴിയുമ്പഴത്തേക്ക്. അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞാല് വലിയ സന്തോഷമ്മ. കുറച്ചു കാലമായിട്ട് നമ്മൾ മറന്നിരുന്ന ഒരു പാട്ടായിരുന്നു ഇത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. എനിക്ക് ഞാൻ സ്വന്തം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി എസ് ജാനകി പാടിയ പാട്ട്. വലിയ സന്തോഷം. ചേച്ചി നമ്മൾ എന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. ശരി.

0: ഇന്നത്തെ ഹലോ സന്ദേശഗാനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയമുള്ളവരെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ ഉൾപ്പെടുത്താൻ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. നമ്പർ 8281420305. കത്തുകൾ അയക്കേണ്ട വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വേഗം തന്നെ സന്ദേശങ്ങൾ അയയ്ക്കുക. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം മനീഷ് എം പി. നിർവഹണ സഹായം മിനി അജു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.

0: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
0: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
0: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
0: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
0: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ഇന്ന് രാത്രി 7:35 യുവവാണി ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ അവസാന ഭാഗം. തുടർന്ന് വൈഭവ സഞ്ജയ് അവതരിപ്പിക്കുന്ന ലളിതഗാനം, ലയന ഗോപിനാഥ് ചൊല്ലിയ കവിതകൾ. ഇന്ന് രാത്രി 7:35 യുവവാണി.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം സാമ്പത്തിക വിപണി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം കുട്ടികളിൽ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സാർ. ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. ഈ പ്രവണത കുട്ടികളുടെ തലച്ചോറിനെയും മാനസിക ആരോഗ്യത്തെയും എത്രത്തോളം ബാധിക്കും, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
3: ഇത് കുട്ടികളിലും കൗമാരക്കാരിലും ഉള്ള ലഹരി ഉപയോഗം മുൻപത്തേക്കാളും കഴിഞ്ഞ ഒരു 30 വർഷത്തെ കണക്ക് മൊത്തത്തിൽ എക്സ്പീരിയൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രമേണയായിട്ട് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നു. അതുപോലെ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അടുത്ത് ഹയർ സെക്കൻഡറി +1 പഠിക്കുന്ന ഒരു കുട്ടി, ആൺകുട്ടിയെ ബിഹേവിയർ പീഡിയാട്രിക്സിൽ കൊണ്ടുവന്നു. അപ്പോഴവൻ കേസിൽ പെട്ടിരിക്കുകയാണ്, ഒരു കേസിൽ, പോലീസ് കേസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഹയർ സെക്കൻഡറി +2 പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ, അതേ സ്കൂളിലെ കുട്ടികളുടെ വീട്ടിൽ കയറി അടിച്ചു.

0: അങ്ങനെയാണ് പോലീസ് കേസായത്. പോലീസ് കേസായി പിന്നെ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പശ്ചാത്തലം, ഫാമിലി പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് അമ്മ വീട്ടു ജോലിക്ക് പോയാണ് കുടുംബം നോക്കുന്നത്. അച്ഛൻ വേർപിരിഞ്ഞു പോയി. ആൽക്കഹോളിസവും മദ്യപാനവും ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ അച്ഛൻ അബാൻഡൻ ചെയ്തു ഫാമിലി, പുള്ളി ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ഇവൻ്റെ കൂടുതൽ ഇവനെ കുറിച്ച് കൂടുതൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോഴത്തേക്ക്, കൂടുതൽ ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ എവാലുവേഷൻ നടത്തിയപ്പോഴത്തേക്ക് ഇവൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് MDMA ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് അവൻ ഇൻ്റർവ്യൂവിൽ തന്നെ അവനെ അക്സെപ്റ്റ് ചെയ്തു. അത് പുറത്ത് പറഞ്ഞു, അവൻ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ പുറത്ത് പറഞ്ഞു, ഞാൻ MDMA ഉപയോഗിക്കുന്നു, കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ടാണ് ഉപയോഗിക്കുന്നത്, 10-ാം ക്ലാസ് അവസാനം കഴിഞ്ഞപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്, വെക്കേഷനിൽ നിന്ന്. 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെക്കേഷന് നിൽക്കുമല്ലോ, ആ സമയത്ത് വീട്ടിന് പരിസരത്തുള്ള ചില അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ചേർന്നിട്ടാണ് തുടങ്ങിയതെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ച, മോനെ സ്കൂളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വീട്ടിൽ പോയി എന്തിനാ അടിക്കുന്നത്, അത് സ്കൂളിൽ തന്നെ പറഞ്ഞു തീർത്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ അവരെ അടിച്ചില്ലെങ്കിൽ അവർ ഞങ്ങളെ അടിക്കും. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രീതിയിൽ തന്നെ മാറ്റം വരും. അവരുടെ അസസ്മെൻ്റ്, ഈ ലഹരി മരുന്നുകൾ, പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയാണ് അത് ബാധിക്കുന്നത്. ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് ഈ കുട്ടികളുടെ കൗമാരകാലത്തുള്ള കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് പൂർണ്ണമായിട്ട് മെച്ചുറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ ബ്രെയിനിലോട്ടാണ് ഈ മദ്യത്തിൻ്റെ ഇത് വരുന്നത്. ഇപ്പം മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഈ ബ്രെയിനിൻ്റെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തുള്ള ഒരു വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ എന്ന് പറയുക, അവിടെ നിന്ന് പിന്നെ ഡോപ്പമിൻ്റെ സർജ് ഉണ്ടാവും, ഡോപ്പമിൻ സെക്രീഷൻ ഉണ്ടാവും. അത് ന്യൂക്ലിയസ് ഓക്യുപ്പൻസ് ഓക്യുപ്പൻസിലെത്തിയിട്ട് പിന്നെ അത് പ്രീ ഫ്രോണ്ടൽ ലോബിലേക്ക്. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ ലോബിലെ നല്ല ഫ്ലഷ് ഓഫ് ഡോപ്പമിൻ, അപ്പോൾ ഈ ഡോപ്പമിൻ കൂടുതൽ സെക്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ കുട്ടിക്ക് കൂടുതൽ സന്തോഷവും ലഹരിയുടെ ഇഫക്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇവർ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ നിയന്ത്രണശേഷിയൊക്കെ നഷ്ടപ്പെട്ട് കൂടുതൽ അഡിക്ഷനിലേക്ക്, മദ്യാസക്തിയിലേക്ക് പോകുന്ന, മദ്യാസക്തിയിലേക്ക് മയക്കുമരുന്നാസക്തിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് കുടുംബം, ഞങ്ങൾ പറയുന്നത് ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് പറയുന്നത്. അച്ഛൻ മദ്യപാനി, കുടുംബം നോക്കുന്നില്ല, ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നു, വഴക്കുപാടി നടക്കുന്നു, പിന്നെ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകണു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുടുംബ പശ്ചാത്തലത്തിൽ പെടുന്ന കൗമാരക്കാരായ കുട്ടികളിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇവരിൽ തന്നെ സ്വഭാവ വൈകൃതങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്, കുറ്റവാസന, ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾ. അപ്പം അങ്ങനത്തെ ഇതും വരാനുള്ള, അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഡിസ്ഫങ്ഷണൽ ഫാമിലി, മദ്യം മയക്കുമരുന്ന് ഉപയോഗം, കുട്ടികളിൽ കുറ്റവാസന സ്വഭാവ രീതി വർദ്ധിച്ചു വരുന്നു, ഇതെല്ലാം കൂടെ സമ്മിളിതമായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയിൽ മയക്കുമരുന്നിൻ്റെ ഒരു പശ്ചാത്തലം വിശകലനം ചെയ്ത് കൂടുതൽ മനഃശാസ്ത്ര വിശകലനം നടത്തി നോക്കുമ്പം മയക്കുമരുന്നിൽ മാത്രമായിട്ട് ഒതുങ്ങിയല്ല നിൽക്കുന്നത്, യഥാർത്ഥത്തിൽ കൂടുതൽ സങ്കീർണമായ കുറ്റവാസനയുടെ സ്വഭാവ രീതി, അക്രമവാസനയുടെ സ്വഭാവ രീതി, മോഷണം, പോർണോഗ്രാഫി ഉപയോഗിക്കുക, പിന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, ഇതെല്ലാം ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ചെയിൻ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
1: സാർ, അതുപോലെ തന്നെ ഈ കേരളത്തിൽ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ കുട്ടികളെ വലയിലാക്കുവാൻ ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രങ്ങളെ കുറിച്ച് ഒന്ന് പറയൂ.
0: മാഫിയ തന്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കുട്ടികളിൽ പ്രത്യേകിച്ച് ഡിസ്ഫങ്ഷണൽ ഫാമിലി, പരിഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷത്തിലുള്ള കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ മധ്യവർഗ സമൂഹത്തിലുള്ള ഒരു കുട്ടികളും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ലഹരിയിലേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മധ്യവർഗ കുടുംബത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ മധ്യവർഗ സമൂഹമായിരിക്കും. അവർ ഈ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്താൻ വേണ്ടി മറ്റു തരത്തിലുള്ള യാതൊരു താല്പര്യത്തിലും കുട്ടിക്ക് അത് ഉള്ള, പ്രത്യേകിച്ച് കൗമാരകാലത്ത് നല്ല എനർജി ആയിരിക്കും, സൈക്കോളജിക്കൽ എനർജി ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളിൽ ഒരേ സമയം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടിയെ പഠനത്തിൽ മാത്രമായി കേന്ദ്രീകരിപ്പിച്ച് നിർത്തുമ്പോഴത്തേക്ക് കുട്ടിക്ക് കൗമാരകാലത്ത് ബോറടിക്കും, കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു ശൂന്യത അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ശൂന്യത അനുഭവപ്പെടുന്ന കുട്ടികളെ കൂട്ടുകാർ വഴി ഈ മയക്കുമരുന്ന് ലോബി അട്രാക്റ്റ് ചെയ്യും, സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഇന്ന് ഉപയോഗിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഓഫർ ചെയ്യുന്ന കണക്കൊക്കെ കൊടുത്ത് അവരെയും ഇതിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരും. അപ്പോൾ അവർ നേരിട്ടല്ല, അതേസമയത്ത് ഈ അകത്തുള്ള കുട്ടികൾ ഉപയോഗിച്ചും കൊണ്ട് ആകർഷിച്ച് അവരുടെ വലയിലേക്ക് കൊണ്ടുപോയി പിന്നെ അവരുടെ വലയുടെ ഭാഗമാകും. അപ്പോൾ രണ്ട് തരത്തിലെ സ്ട്രീം ഓഫ് കുട്ടികൾ ഈ പറഞ്ഞ മദ്യമയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ള നമ്മൾ ക്ലിനിക്കൽ അനുഭവങ്ങൾ

0: കാണിക്കാൻ അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് നമ്മളുടെ ഈ നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള നിരീക്ഷണം സ്കൂൾ അന്തരീക്ഷത്തിൽ, കുടുംബാന്തരീക്ഷത്തിലും അതുപോലെ സാമൂഹ്യ അന്തരീക്ഷത്തിലും നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഈ മൊത്തത്തിലുള്ള നെക്സസ് നെറ്റ്വർക്ക് മൊത്തം ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൻകിട കടത്തുകൾ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്കും കൂടെ ഫൈനർ ആസ്പെക്ട്സിലോട്ടും കൂടെ പോയി ശരിക്കും പറഞ്ഞാൽ സംഘടിതമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് വേണം. കുടുംബം, സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൾ, അധ്യാപകർ, അതുപോലെ സമൂഹത്തിലുള്ള, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു വെൽവിഷേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരും കൂടെ ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിലുള്ള നിരന്തര സർവേലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും പിന്നെ ഇതിൽ കുട്ടികളെ, കൗമാരക്കാരെ ഇതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
1: സർ, ഈ കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതുപോലെ സ്വഭാവ രീതികളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് നിരീക്ഷിക്കേണ്ടത്. അടിക്കടി ഫ്രണ്ട്ഷിപ്പ് മാറുന്നു, കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു, കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതി, മുതിർന്ന കുട്ടികളുമായിട്ടുള്ള സൗഹൃദം, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതിയെല്ലാം നമുക്കൊരു ഒരു ഒരു പ്രത്യേകമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം സ്വഭാവം തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇവരിൽ സ്വഭാവ മാറ്റങ്ങളുണ്ടാവും. ദേഷ്യം കൂടുക, പെട്ടെന്ന് അക്രമ സ്വഭാവത്തിലോട്ട് മാറുക, സാധനങ്ങളെ നശിപ്പിക്കുക, പഠനത്തിൽ പുറകിലോട്ട് വരിക, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിലേക്ക് പുറകിലോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, അക്രമ സ്വഭാവത്തിലുള്ള വ്യക്തിഗതമായ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, സാധാരണ അമ്മയോട് തർക്കിക്കാത്ത കുട്ടി തർക്കിക്കാൻ തുടങ്ങുന്നു, സാധാരണ അമ്മയെ അടിക്കുമ്പോൾ തിരിച്ചടിക്കുന്ന സ്വഭാവമില്ലാത്ത കുട്ടിക്ക് തിരിച്ചടിക്കാനുള്ള വാഞ്ചന വരുന്നു, സാധനങ്ങൾ വീട്ടിൽ സാധനങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ സുഹൃബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലത്തിലുള്ള ഒരു വിശകലനം മാതാപിതാക്കൾ നടത്തി നോക്കണം. അതുപോലെ സ്വഭാവവുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള മാറ്റങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക്, പിന്നെ ചില അമ്മമാർ കുട്ടിയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ തന്നെ ഇവനെ കഴുകാൻ ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് ബീഡി കിട്ടി, അല്ലെങ്കിൽ പാക്കറ്റ് കിട്ടി, MDMA ഒക്കെ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്.
1: സർ, അതുപോലെ തന്നെ ഈ മോശമായ കുടുംബാന്തരീക്ഷം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും അത് ക്രമേണ ആശ്വാസം എന്ന രീതിയിൽ ലഹരിയിലേക്ക് ചെന്നെത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയും ചെയ്യാറില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട പങ്ക്, കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലെ, ബുദ്ധി രൂപീകരണത്തിലും മറ്റ് സാമൂഹ്യ ബന്ധങ്ങളുടെ രൂപീകരണത്തിലും എല്ലാത്തിനകത്തും കുടുംബ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അത് മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടുന്ന പ്രത്യേകതകളോടൊപ്പം തന്നെ കുട്ടി വളരുന്ന സാഹചര്യം, ഞങ്ങൾ പറയുന്നത് പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ ബ്രെയിനിൻ്റെ വികാസത്തിൽ എൻവയോൺമെൻറ്റിന്, ഈ സാഹചര്യത്തിന് വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നമ്മൾ ഒരു 40 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നത് ബ്രെയിനിൻ്റെ ജനറ്റിക് ഇൻഹെറിറ്റൻസ് ആണ് അത്, അതിനെ പിന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു പാരമ്പര്യമായിട്ടുള്ള. പക്ഷെ ഇപ്പം നമുക്കറിയാൻ പറ്റുന്നത് ആ ജനറ്റിക് ഇൻഹെറിറ്റൻസിനെ പോലും മോഡിഫൈ ചെയ്യുന്നത് എൻവയോൺമെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ സാഹചര്യം, എങ്ങനെ കുട്ടി വളർത്തപ്പെടുന്നു, കുട്ടിയുടെ ബന്ധം എന്താ, കുട്ടി കുടുംബത്തിൻ്റെ പ്രത്യേകത, കുട്ടികളും കുടുംബവും തമ്മിൽ, അച്ഛനമ്മമാരും തമ്മിലുള്ള ഇൻറ്റിമസി എത്രത്തോളം ഉണ്ട്, സൗഹൃദം എത്രത്തോളം ഉണ്ട്, അടുപ്പ് എത്ര, അങ്ങനെ സ്വാധീനം, അങ്ങനെ ഇതെല്ലാം കുട്ടിയുടെ വളരുന്ന സാഹചര്യം, പേരൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. പേരൻറ്റിങ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് കുടുംബ ബ്രെയിനിൻ്റെ വികാസത്തെയും നിർണയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ അബാൻഡൻഡ് ഫാമിലി എപ്പോഴും നമുക്ക് ചൈൽഡ് മെൻ്റൽ ഹെൽത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. അബാൻഡൻഡ് ഫാമിലി എന്ന് വെച്ചാൽ ഡിസ്ഫങ്ഷണൽ ഫാമിലി, പലതരത്തിലുള്ള സംഘർഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം, ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്, ചിലപ്പോൾ വേർപെട്ടായിരിക്കും താമസിക്കുന്നത്, അങ്ങനെ ആൽക്കഹോൾസ്. ഈ നമ്മൾ കണ്ടുന്നത് ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ കണക്ക് മൊത്തത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങൾ നടത്തി നോക്കുമ്പം ഇത്തരം കുടുംബങ്ങളിലെ അച്ഛന്മാർക്ക് ഇൻവേരിയബിളി ഏറെയും കുറഞ്ഞ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മയക്കുമരുന്ന് ഉപയോഗം തന്നെയുള്ള, അല്ലെങ്കിൽ മദ്യ മയക്കുമരുന്ന് ഉപയോഗം തന്നെ. അപ്പോൾ അത് കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നതിനും പിന്നെ കൂടുതൽ കൗമാരകാലത്തിൽ എത്തുമ്പോൾ 8-9 ആകുമ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയും, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുക, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇത് കാണും, അപ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് നോക്കുക, അങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻ നടത്തി കുട്ടി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഒരു മുതിർന്ന വ്യക്തിയുടെ ഒരു സ്വാധീനം. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന വേറൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ

0: സാധാരണഗതിയിലൊരു കുടുംബ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യും, കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തയ്യാറെടുത്ത് അച്ഛനും അമ്മയും കൂടെ ഒന്നിയിൽ അവനെ അടിച്ച് ശിക്ഷ കൊടുത്ത് കുറ്റം സമ്മതിപ്പിച്ച് അടിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നതും കുട്ടിയെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരണമെന്നാണല്ലോ, അത് നടക്കത്തില്ല. ചിലപ്പോൾ കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതി വരും, അല്ലെങ്കിൽ ഈ കുട്ടി വീട് വിട്ടു പോകും. അപ്പോൾ കടുത്ത ശിക്ഷയല്ല, പകരം ഇങ്ങനെ ഒരു പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുമായിട്ട് സമാധാനമായി കുട്ടിയുമായിട്ട് സംസാരിച്ച് കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി, ഒരിക്കലും നമ്മൾ ഈ കുട്ടിയും നമ്മൾ പേരൻസും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്ന തരത്തിലേക്ക് അതിതീവ്രമായ രീതിയിൽ വൈകാരികമായി മാതാപിതാക്കൾ പ്രതികരിക്കരുത്. അതുപോലെ തന്നെ സ്കൂളിൽ വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അധ്യാപകർ അത് ക്ലാസ്സിൽ സ്കൂളിലൊരു വലിയ വാർത്തയാകുന്നു, കുട്ടികളെല്ലാവരും ഈ കുട്ടിയെ തിരിച്ചറിയുന്നു, അവനാണ് ഇതിൻ്റെ ആളെന്ന് പറയുന്നത്, ഇവന് വേറെ കുഴപ്പങ്ങളുണ്ടെന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ കുട്ടി വീണ്ടും ആ നെക്സസിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടും. ചിലപ്പം കുട്ടിക്ക് ഇപ്പോൾ ഉപയോഗം മാത്രമേ ഉള്ളൂ, പക്ഷേ നെക്സസിൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷേ ഈ ഇത്തരത്തിലുള്ള അതിവൈകാരിക പ്രകടന രീതികളും ഫാമിലിയിലും ഉള്ളതും സ്കൂളുകളിലുള്ളതും അത് കുട്ടി ആ നെക്സസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിലേക്ക് വഴിതെളിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കൾ ഈ കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി ആ അത് നമുക്ക് പേരൻസിന് പറ്റുന്നില്ലെങ്കിൽ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് സാധ്യതകൾ. ഒന്ന്, കുട്ടിയെ കൊണ്ടുപോയി മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കുന്നത് പറ്റുമെങ്കിൽ നല്ല കാര്യം. രണ്ട്, സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അമ്മയ്ക്കും അച്ഛനും പരിചയമുള്ള ഒരു സാറ് കാണും. എല്ലാ സ്കൂളും വീട്ടു പരിസരത്താണല്ലോ സ്കൂൾ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം, ആ അധ്യാപകനുമായിട്ട് വിഷയം ചർച്ച ചെയ്ത്, അതല്ലെങ്കിൽ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കൗൺസിലറുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ കൗൺസിലറുമായിട്ട് കുട്ടിയെ കണ്ട് കൗൺസിലറിൻ്റെ ഒരു സഹായം തേടി. കാരണം ഈ അതിവൈകാരികമായി പ്രകടിപ്പിക്കുന്നതിന് പകരം പ്രൊഫഷണൽ അപ്രോച്ച് ഈ ഒരു സമീപനത്തിൽ കുടുംബത്തിനകത്ത് കൊണ്ടുവരാനാണ്. അതിനാണ് ഞാൻ ഈ പറഞ്ഞ അധ്യാപകർ പിന്നെ കൗൺസിലർമാർ മാതാപിതാക്കൾ തന്നെ അതിവൈകാരികമായി പ്രകടിപ്പിക്കാത്ത രീതിയിൽ സൗഹൃദമായിട്ട് സംസാരിച്ച് കുട്ടിയെ അതിനൊന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് എങ്ങനെ എന്ത് വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ ബെറ്റർ യു കൺസൾട്ട് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്, അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.
3: ആകാശവാണി

ഇന്നത്തെ രാഗാമൃതത്തിൽ ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. ടി എസ് ബാബു വയലിൻ, കുമാരനല്ലൂർ വി രാജാമണി മൃദംഗം, ഛടേ ബുദ്ധിമാനുറ എന്നു തുടങ്ങുന്ന ത്യാഗരാജകൃതി, അഠാണരാഗം ആദിതാളം.

സ്വാഗതം. മഴയോട് കൂട്ടുകൂടി തണുപ്പിൽ കമ്പിളി പുതച്ചിരിക്കുന്നു എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയട്ടെ. ചന്നും പിന്നും തുള്ളുന്നു മഴ. ഒരു കട്ടൻ ചായ ടൂറിസം ഡെയറിയോടൊപ്പം അറിയാം. അതും മഴയിൽ കുതിർന്ന് ഉറങ്ങി മഞ്ഞിലുണരുന്ന സ്ഥലത്ത് കേരളത്തിന്റെ പച്ചക്കറി ഗ്രാമത്തിലാണ് ഇടുക്കി ജില്ലയിലെ

ശ്വാസം ശ്വാസം എടുക്കുന്ന വരുന്നില്ല. പിടിച്ചാണല്ലോ എടുക്കുന്നത്.

ആർ വേണുഗോപാലിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി കാർത്തിക്കും ശ്രേയാഘോഷാലും പാടിയത് ചിത്രം സ്പാനിഷ് മസാല

ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ഒരു വട്ടം കൂടി. 1980 മുതൽ 2010 വരെയുള്ള മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ഒരു വട്ടം കൂടി. അടുത്ത ഗാനം പാടിയിരിക്കുന്നത് ശ്രേയ ഘോഷാൽ, യാസിൻ നിസാർ, ടിപ്പു എന്നിവരും സംഘവും ചിത്രം കസിൻസ് മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കൂ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജി ബാലൻ്റെ സംഗീതം, നജീം അർഷാദും പാലക്കാട് ശ്രീറാം, സൗമ്യ എന്നിവർ പാടിയത്. ചിത്രം കെ എൽ ടൺ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി, സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം.
1: ശാസ്ത്രലോകം.
0: കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം, രചനാ നിർവഹണം MS ആശ.
2: പ്രകൃതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമായി തിരിച്ചറിഞ്ഞ് ജീവിച്ചവരായിരുന്നു നമ്മുടെ പൂർവികർ. കാവും കുളങ്ങളും വൃക്ഷങ്ങൾ കുടപിടിക്കുന്ന നടപ്പാതകളും ജീവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. കാർഷികോത്സവങ്ങളിലൂടെ പൂക്കളെയും മരങ്ങളെയും വനങ്ങളെയും ആദരിക്കുന്നതും ഒരു ശീലമായി വളർന്നുവന്നു. ആ ഉദാത്തമായ വീക്ഷണം നിലനിർത്തിയ സവിശേഷമായ ഒരു ആവാസ ഗേഹമാണ് കാവുകൾ.
3: വിശ്വാസങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട കന്യാവനങ്ങളാണ് കാവുകൾ. ശിലായുഗ കാലഘട്ടത്തിൽ കാർഷിക വൃത്തിയുടെ ആരംഭത്തോടനുബന്ധിച്ച് ഉയർന്നു വന്നവയാണ് ഇത്തരം പുണ്യവനങ്ങൾ. കൃഷിയുടെ വ്യാപനത്തോടുകൂടി കൂടുതൽ ഭൂമി ആവശ്യമായി വരികയും വനപ്രദേശങ്ങളിൽ നിന്നും അതിനായി വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റി കൃഷിയിടങ്ങൾ ഒരുക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ വനഭൂമി കൃഷിയിടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും വനസമ്പത്ത് സംരക്ഷിക്കുവാനുമായി നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഒരു മാർഗമാണ് കാവുകൾ എന്നാണ് മാധവ് ഗാഡ്ഗിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പ്രകൃതി സ്രോതസ്സുകളുടെ പുരാതനമായ പ്രാദേശിക പങ്കാളിത്ത സംരക്ഷണ മാതൃകയാണ് ഇവ.
2: കാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയഭക്തി ബഹുമാന സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് നമുക്ക് പൊതുവെ ഉണ്ടാകാറുള്ളത്. പരിസ്ഥിതി സന്തുലനം, ഔഷധ സസ്യങ്ങളുടെ ലഭ്യത, നീർച്ചോലകളുടെ പരിരക്ഷ, ജല വായു ശുദ്ധീകരണം, കാലാവസ്ഥയുടെ ക്രമപ്പെടുത്തൽ തുടങ്ങി ഒരു സ്വാഭാവിക വനത്തിന്റെ ധർമ്മം നിറവേറ്റുന്ന ചെറു പതിപ്പുകളാണ് നാട്ടിൻപുറങ്ങളിലെ ഓരോ കാവും. അവയുടെ സംരക്ഷണം തലമുറ തലമുറ കൈമാറി ശാശ്വതമാക്കുന്നതിന് കാവിനുള്ളിൽ

0: നാഗപ്രതിഷ്ഠയും ചിത്രകൂടവുമൊക്കെ തയ്യാറാക്കി വയ്ക്കുന്നതിനും നമ്മുടെ പൂർവികർ ശ്രദ്ധാലുക്കളായിരുന്നു. ആ ഒരു അലിഖിത നിയമത്തിന്റെ പരിരക്ഷയിലാണ് ഇന്നും നമ്മുടെ പല കാവുകളും നിലനിൽക്കുന്നത്.
1: വിശ്വാസത്തിന്റെ പേരിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വനങ്ങളുടെ ശേഷിപ്പുകളാണല്ലോ കാവുകൾ. സാധാരണ അർത്ഥത്തിൽ കാവ് എന്നാൽ വൃക്ഷങ്ങളുടെ കൂട്ടം എന്നാണ് അർത്ഥം. കാക്കുക എന്നർത്ഥം വരുന്ന ദ്രാവിഡ പദത്തിൽ നിന്നാണ് കാവ് എന്ന പദം ഉരുത്തിരിഞ്ഞത്. ബലിയിടുന്ന സ്ഥലം എന്നും അർത്ഥമുണ്ട്. ചെറു ദൈവങ്ങൾക്കിടും ബലി എന്നാണ് തമിഴ് ലെക്സിക്കണിൽ പറയുന്നത്. സാങ്കേതിക അർത്ഥത്തിൽ കാവ് ആരാധനാ സ്ഥാനമാകുന്നു.
0: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കാവുകളിൽ ആയിരത്തോളം സസ്യ ഇനങ്ങൾ കാണപ്പെടുന്നുണ്ട്. പശ്ചിമഘട്ട മേഖലയിലെ സ്ഥാനിക സസ്യങ്ങളിലെ നൂറിലധികം ഇനങ്ങൾ കാവുകളിൽ വളരുന്നുണ്ട്. പല കാവുകളുടെയും പ്രത്യേകത അവിടെ മേധാവിത്വം പുലർത്തുന്ന ചില സസ്യങ്ങൾ വൃക്ഷങ്ങളായോ അടിക്കാടുകളായോ വളരുന്നുണ്ട് എന്നതാണ്. ഇത്തരം സസ്യങ്ങളെ കാവുകളിലെ ഡോമിനന്റ് സ്പീഷ്യസ് എന്നാണ് പറയാറുള്ളത്.
1: അപൂർവ വൃക്ഷങ്ങളുടെയും ജീവികളുടെയും അഭയസ്ഥാനമെന്ന നിലയിലും കാവുകൾക്ക് ഇന്ന് അതീവ പ്രാധാന്യമാണ് ഉള്ളത്. കുളമാവ്, അറന്തൽ, കാട്ടിലിപ്പ, കാഞ്ഞിരം, മരോട്ടി, ഓടൽ, കടമ്പ്, അമ്പഴം, കൂവളം, കുടകപ്പാല, അശോകം, വാഗ, വേങ്ങ, മരുതി തുടങ്ങിയ ഒട്ടേറെ അപൂർവ വൃക്ഷങ്ങൾ, വെരുക്, പാമ്പ്, കീരി, കുറുക്കൻ തുടങ്ങിയ ജന്തുക്കൾ, വിവിധയിനം ചിത്രശലഭങ്ങൾ, വേഴാമ്പൽ ഉൾപ്പെടെയുള്ള ബൃഹത്തായ പക്ഷിവൃന്ദം, ഉഭയജീവികൾ എന്നിങ്ങനെയുള്ള ഒട്ടേറെ ജീവികളും കാവിലെ അന്തേവാസികളാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ദൃഢമായി നിലനിർത്തുന്നതിലും കാവുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. സർപ്പാരാധന, പുള്ളുവൻപാട്ട്, തെയ്യം തുടങ്ങി മനുഷ്യന്റെ സാംസ്കാരിക മുന്നേറ്റത്തിലും കാവുകളുടെ സംഭാവന പ്രത്യേക പരാമർശം അർഹിക്കുന്നു.
0: പശ്ചിമഘട്ട മേഖലയിൽ മാത്രം കാണപ്പെടുന്ന അതുല്യവും പാരിസ്ഥിതിക പ്രാധാന്യവുമുള്ള ആവാസ വ്യവസ്ഥയായ കാട്ടുജാതി ചതുപ്പുകൾ അഥവാ മിരിസ്റ്റിക്ക ചതുപ്പുകൾ നമ്മുടെ കാവുകളിലുണ്ട്. കുളത്തുപുഴ, അഞ്ചൽ, ശെന്തുരുണി, അരിപ്പ, പാലോട് തുടങ്ങിയ മേഖലകളിലെ മിരിസ്റ്റിക്ക ചതുപ്പുകൾ ഉത്തര കേരളത്തിലെ ചില കാവുകളിലും കാണപ്പെടുന്നുണ്ട്. മട്ടന്നൂരിനടുത്തുള്ള പൂങ്കോട്ട് കാവ്, കൂട്ടാളിയിലെ ചിറയിൽ കാവ്, വരയിൽ കാവ്, കരിവെള്ളൂരിലെ പലിയേരി, മൂകാംബിക കാവ്, ചീമേനിക്കടുത്തുള്ള തെച്ചോട്ട് കാവ്, കാസർഗോഡ് ജില്ലയിലെ കമ്മാടത്ത് കാവ് എന്നീ കാവുകളിൽ ഇത്തരം കാട്ടുജാതി ചതുപ്പുകളുണ്ട്. ഇത്തരം ചതുപ്പുകളിൽ കാവടി വേരുകൾ ഉയർത്തി വളരുന്ന വൃക്ഷങ്ങൾ മിരിസ്റ്റിക്കേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണ്.
1: കാട്ടുജാതി, കൊത്തപ്പൈൻ, ചോരപ്പാലി, ഉണ്ടപ്പൈൻ, പശുപാശി തുടങ്ങിയ വൃക്ഷങ്ങൾ ഇവിടെ വളരുന്നുണ്ട്. ഇവയിൽ ചോരപ്പാലി, പശുപാശി, കാട്ടുജാതി, കൊത്തപ്പൈൻ എന്നിവ പശ്ചിമഘട്ടത്തിലെ സ്ഥാനിക വൃക്ഷങ്ങളാണ്. കാട്ടുകുടംപുളി അഥവാ കാഞ്ഞിരപ്പുളി കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമേ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഈ അടുത്ത കാലത്തായി കാസർഗോഡ് ജില്ലയിലെ ചെരിപ്പാടി കാവിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ കാവിൽ തന്നെ ഏതാണ്ട് 300 വർഷം പഴക്കമുള്ള പൂഞ്ഞാവള്ളി കാണപ്പെടുന്നു. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം വളരുന്നുവെന്ന് കരുതപ്പെട്ടിരുന്ന ശൂരംപുന്ന അഥവാ സുർഗിമരം സമീപത്തായി ഉദുമ പഞ്ചായത്തിലെ ചില കാവുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്.
0: അപൂർവവും തെക്കൻ പശ്ചിമഘട്ടത്തിലെ സ്ഥാനികവുമായ വൃക്ഷം വെള്ളപ്പൈൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തവിടിശ്ശേരിക്കാവ്, കാലിക്കടവിലെ കരക്കക്കാവ്, മാപ്പിട്ടച്ചേരിക്കാവ്, തൃക്കരിപ്പൂരിലെ ചില ചെറിയ കാവുകൾ, ഉദിന്നൂർ കൂലോം, ഉദുമയിലെ പൂക്കുന്നത്ത്, ശ്രീശാസ്താ ഭഗവതിക്കാവ് എന്നീ കാവുകളിൽ

0: വളരുന്നു. ഞാവൽ കുടുംബത്തിലെ ചവറൻ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. തെക്കൻ പശ്ചിമഘട്ടത്തിലെ സ്ഥാനിക വൃക്ഷമായ ഇതിനെ കണ്ണൂർ ജില്ലയിലെ നീലിയാർ കോട്ടത്ത് കാണാം. കുളവെട്ടി അഥവാ വാദം കൊല്ലിമരം ക്രിട്ടിക്കലി എൻഡാൻഡ് വിഭാഗത്തിൽപ്പെടുന്നു. കുളുക്കുമലയിലാണ് ഇവ കാണപ്പെടുന്നത്. ജലസാമീപ്യമുള്ള ഇടങ്ങളിൽ വളരുന്ന നീർമാവും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ കാണപ്പെടുന്ന ഈ വൃക്ഷം കരിവെള്ളൂരിലെ പലിയേരി മൂകാംബികക്കാവിലും ആലപ്പടമ്പിലെ കൊങ്ങിണിച്ചാൽ കാവിലും വളരുന്നുണ്ട്. നൂറിലധികം വർഷം പ്രായമുള്ള വൃക്ഷങ്ങളാണ് ഇവ. ഹോർത്തോസ് മലബാറിക്കസിൽ പനമ്പുവള്ളി എന്ന പേരിൽ വിവരിച്ചിരിക്കുന്ന ആരോഹി സസ്യം പലിയേരി മൂകാംബികക്കാവിലും ചീമേനിയിലെ ശൂലാപ്പ് കാവിലും മാത്രമേ വളരുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ.
1: ചെങ്ങന്നൂരിലെ ശാർംഗക്കാവ് വിശ്വാസവും പരിസ്ഥിതിയും എങ്ങനെ കൈകോർക്കുന്നു എന്നതിന് മികച്ച ഉദാഹരണമാണ്. ഏകദേശം 500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കാവ് 1.3 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്നവ ഉൾപ്പെടെ 67 തരം സസ്യങ്ങൾ ഈ ഒരു കാവിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
0: തികച്ചും അപൂർവമായ മലബാർ ഡ്രോഗൺ അതായത് തീക്കാക്ക, ചൂളം കുരുവി, മരതകപ്രാവ്, വലിയ പൊന്നി മരംകൊത്തി എന്നിവ ഈ വിശുദ്ധ വനങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. മലമുഴക്കി വേഴാമ്പൽ കഴിഞ്ഞാൽ വലിപ്പത്തിൽ രണ്ടാമനായ പാണ്ഡൻ വേഴാമ്പലുകളും കാവുകളിൽ കാണാം. കേരളത്തിൽ ഇന്ന് അപൂർവമായി കണ്ടുവരുന്ന കടൽപ്പരുന്തിന്റെ ആവാസ കേന്ദ്രം വടക്കൻ കേരളത്തിലെ കാവുകളാണ്. കടൽ തീരത്തെ വൻമരങ്ങളിൽ മാത്രം കൂടുകൂട്ടുന്ന അവയ്ക്ക് ആശ്രയം പ്രധാനമായും കടലോരത്തെ കാവുകളാണ്. കേരളത്തിൽ ഇലിപ്പ വർഗത്തിൽപ്പെട്ട കാവിലിപ്പ എന്ന അപൂർവ മരം ഇന്ന് ഒരെണ്ണം അവശേഷിച്ചിരിക്കുന്നത് തെക്കൻ കേരളത്തിലെ ഒരു കാവിലാണ്. ഈ ഉദാഹരണങ്ങൾക്കുപരിയായി ഒട്ടനവധി അപൂർവ വൃക്ഷങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും കലവറ തന്നെയാണ് നമ്മുടെ കാവുകൾ.
1: ഭൂമിയിൽ ഏറ്റവും അധികം കാവുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലാണ്. അവയിൽ 361 പ്രധാനപ്പെട്ട കാവുകളുള്ളത് കേരളത്തിലാണ്. ഹരിതവനവും മുൾക്കാടും ഒറ്റ മരങ്ങളും ആൽത്തറയും അരുവിയും ചതുപ്പും ചതുപ്പുകാടും പുൽമേടും പൂമേടും ഒക്കെ ചേർന്ന ഒരു വർണ്ണരാശി കൂടിയാണ് കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. മഴക്കാലത്ത് മാത്രം അത്ഭുതകരവും അപൂർവവുമായ സസ്യജന്തു വൈവിധ്യം ദൃശ്യമാകുന്ന ഇടനാടൻ ചെങ്കൽ തരിശുകളിലെ പുൽമേടുകൾ സവിശേഷ പ്രാധാന്യമുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്.
0: ജനവാസ കേന്ദ്രങ്ങൾക്ക് നടുവിൽ കിടക്കുന്ന തുണ്ടുവനങ്ങളായ കാവുകളെ സംബന്ധിച്ചിടത്തോളം നാശത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. മനുഷ്യന്റെ നിരന്തര ഇടപെടലുകൾ കാരണം ക്ഷയിച്ച് അർത്ഥഹരിതാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പൂർണമായോ ഭാഗികമായോ ഉറച്ച ചെങ്കല്ലിൽ സ്ഥിതി ചെയ്യുന്ന വടക്കൻ കേരളത്തിലെ ഹരിതവനങ്ങൾ. 80% കാവുകളിലും നേരത്തെ ഉണ്ടായിരുന്ന സസ്യസമ്പത്തുകളിൽ വലിയ കുറവ് വന്നിരിക്കുന്നു.
1: കാവുകളുടെ സംരക്ഷണം സംബന്ധിച്ച് ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ വരുന്ന വ്യത്യാസങ്ങൾ കാവുകളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഭൂവിനിയോഗത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന കേടുപാടുകളും ഈ പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങൾക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. ഇന്നത്തെ ത്വരിത വികസനവും ഉയർന്നുവരുന്ന ജനസാന്ദ്രതയും കൂടുതൽ ഭൂവിഭവം ആവശ്യപ്പെടുന്നു. അക്കാരണത്താൽ നിയമ സംരക്ഷണം വേണ്ടത്രയില്ലാത്ത കാവുകൾ പോലുള്ള കൊച്ചു സസ്യ സമുച്ചയങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നു. സാമൂഹിക ചിന്താരീതികളിൽ വന്ന മാറ്റവും പ്രാചീന വിശ്വാസങ്ങളിൽ ജനങ്ങൾക്ക് താൽപ്പര്യം കുറഞ്ഞു വരുന്നതും ഈ കാവുകളെ ഇല്ലാതാക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്നതും തദ്ദേശീയവുമായ നിരവധി സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെ

0: 265-ലധികം പേർക്ക് കാവ് സംരക്ഷിക്കുന്നതിനായി ധനസഹായം നൽകിയിട്ടുണ്ട്.
1: പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതചര്യ ചിട്ടപ്പെടുത്തുന്നതിലും ആരോഗ്യകരവും സുസ്ഥിരവുമായ ഒരു പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിലുമുള്ള കാവുകളുടെ നിർണായക പ്രാധാന്യം മനസ്സിലാക്കി അവയുടെ ശാശ്വത സംരക്ഷണത്തിനുള്ള നടപടികൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണം.
0: നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമായ ഈ പച്ചത്തുരുത്തുകളെ പരിഷ്കാരത്തിന്റെ പുതുമോടിയിൽ അകപ്പെട്ടു പോകാൻ അനുവദിച്ചുകൂടാ. പ്രകൃതിയുടെയും അതിലെ ജീവജാലങ്ങളുടെയും ആരോഗ്യം കാത്തുരക്ഷിക്കുന്ന ഏകാരോഗ്യ വ്യവസ്ഥയിലൂടെ മാത്രമേ ഏവരുടെയും നിലനിൽപ്പ് ഉറപ്പാക്കാൻ കഴിയൂ. പ്രകൃതിയുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു സംസ്കൃതിയുടെ തുടർച്ച എന്ന നിലയിൽ കാവ് സംരക്ഷണം മാനവരാശിയുടെ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമാണെന്ന് നാം മനസ്സിലാക്കണം.
2: കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം സമാപിക്കുന്നു. രചനാ നിർവഹണം MS ആശ. ആഖ്യാനം NG ജോഷിലാൽ, ഗായത്രി ദേവി. സാക്ഷാത്കാരം വിനയചന്ദ്രൻ, തിരുമുല്ലവാരം.
3: ശാസ്ത്രലോകം സമാപിക്കുന്നു.

ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസെൽ.

0: ഗോൾഡ് ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്ന് വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1811, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
6: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13.
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: വിദേശത്തെ വലിയ

ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112 ലേക്ക്.

ഇന്നുച്ചയ്ക്ക് 12:40 കേൾക്കാം പ്രകാശധാര. പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി. ഇപ്പോൾ സരിത ആർ സി നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് ബി പ്രകാശ്. ആദ്യം കരിമുകിൽ മാനത്ത് നിർത്തിയ മഴവില്ലിൽ എന്ന് തുടങ്ങുന്നു. രചന ഹരിദാസ് ഓച്ചിറ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണി വരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച് പ്രതിപക്ഷം ബഹളം വച്ചതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവച്ചു. 11 മണിക്ക് സഭ ചേർന്നപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ പാരാ അത്ലറ്റ് ദിലീപ് ഗാവിത്തിനെയും പുരുഷന്മാരുടെ 100 മീറ്ററിൽ വെള്ളി നേടിയ മുഹമ്മദ് ബാസിലിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ചോദ്യോത്തരവേള അംഗങ്ങളുടെ അവകാശമാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്പീക്കർ ഓം ബിർള ഓർമ്മിപ്പിച്ചു. ബഹളം തുടർന്നതോടെ സഭ 2 മണി വരെ നിർത്തിവച്ചു. രാജ്യസഭാ നടപടികൾ തടസ്സമില്ലാതെ പുരോഗമിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശ്രീശങ്കറിന്റെ സമർപ്പണത്തെയും സ്ഥിരതയാർന്ന പ്രകടനത്തെയും പ്രശംസിച്ച രാഷ്ട്രപതി തുടർച്ചയായ വിജയങ്ങളും മികച്ച കരിയറും സാധ്യമാകട്ടെ എന്നും ആശംസിച്ചു. ലഹരി ഉപയോഗത്തിനെതിരായ നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ സ്ഥലം ലഭ്യമാക്കിയാൽ ചിന്നക്കട ഇടമൺ ദേശീയപാത വികസിപ്പിക്കുന്നത് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി NK പ്രേമചന്ദ്രൻ MP. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ നിതിൻ ഗഡ്കരിയുമായി

0: അദ്ദേഹം ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. പദ്ധതിക്ക് നേരത്തെ ദേശീയപാത അതോറിറ്റി തത്വത്തിൽ അംഗീകാരം നൽകിയതാണെന്നും എന്നാൽ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാംഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. സെൻസസ് ഒന്നാംഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. സെൻസസ് ഒന്നാംഘട്ടത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം 100% പൂർത്തിയാക്കി കണ്ണൂർ ജില്ല. സെൻസസ് വിവരശേഖരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ അഭിനന്ദനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജൂലൈ 1 ആരംഭിച്ച ആദ്യഘട്ട സെൻസസിൽ ജില്ലയിൽ ആകെ 4823 വീട് പട്ടിക ബ്ലോക്കുകളിലെയും മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. ജില്ലയിൽ ആകെ 16 ചാർജ് ഓഫീസർമാരും 647 സൂപ്പർവൈസർമാരും 3991 എന്യൂമറേറ്റർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്നത്. നേരത്തെ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി ജില്ലയിൽ 62733 പേർ സെൻസസ് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തിയിരുന്നു.
0: കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: പുത്തുമലയിലെ കൃതിഭൂമിയിൽ ഇന്ന് സ്മൃതിദിനം നടക്കുകയാണ്. നാടിന് നടക്കിയ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് 2 തികയുകയാണ്. സ്മൃതിദിനത്തോടനുബന്ധിച്ച് പുത്തുമലയിൽ രാവിലെ 7 വെള്ളാർമല സ്കൂളിൽ മരണപ്പെട്ട 33 കുട്ടികളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. തുടർന്ന് സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ ടൗൺഷിപ്പിലും പുഷ്പാർച്ചന നടക്കും. 2024 ദുരന്തത്തിൽ 298 പേരുടെ ജീവനുകളാണ് നഷ്ടമായത്.
0: ആകാശവാണിയിൽ നിന്ന്
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ 3 നിയമസഭാ സീറ്റുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ബീഹാറിലെ ബംഗിപൂർ, മധ്യപ്രദേശിലെ ദതിയ, ഗുജറാത്തിലെ മഞ്ചാൽപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ബംഗിപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 600,000+ സൌജന്യ കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വിതരണം ചെയ്യും. കഴിഞ്ഞ LDF സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാത്തതുകൊണ്ടാണ് അവസാന ഗഡു നൽകാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. 4000 ട്രോളിംഗ് ബോട്ടുകളുള്ള സംസ്ഥാനത്ത് നേരിട്ടും അനുബന്ധ മേഖലയിലുമായി 10,000+ കുടുംബങ്ങളാണ് ഈ മേഖലയെ ആശ്രയിക്കുന്നത്. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ട്രോളിംഗ് നിരോധന കാലയളവിൽ നാട്ടിൽ പോയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും മടങ്ങിയെത്തിയതോടെ ഹാർബർ പരിസരം സജീവമായി. ചാകര തേടി അറബിക്കടലിലേക്ക് കുതിക്കാനുള്ള തിരക്കും ഉത്സാഹവും നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ പരിസരത്ത് ദൃശ്യമാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിൽ വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും മറ്റും കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളിലും തിരക്കേറി. June 9 ആണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതരുടെ മേൽനോട്ടത്തിൽ അഴിച്ചുമാറ്റുന്നതോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. പരമ്പരാഗത വള്ളങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കാര്യമായി മത്സ്യം ലഭിച്ചതിനാൽ ട്രോളിംഗ് ബോട്ടുകളിലെ തൊഴിലാളികളും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 39 ഉയർന്ന് 77,695, നിഫ്റ്റി 15 നേട്ടത്തിൽ 24,261 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 ഉയർന്ന് 1,05,840 ഗ്രാമിന് 13,230 ഇന്നത്തെ വില. കൊല്ലം കുളത്തുപുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണം.

0: ണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തൂപ്പുഴ സ്വദേശി ബഷീറാണ് മരിച്ചത്. പുലർച്ചെ കുളത്തൂപ്പുഴ ജംഗ്ഷനിലേക്ക് നടന്നു വരികയായിരുന്നു ബഷീർ. കാട്ടുപോത്തിനു മുന്നിൽപ്പെടുകയായിരുന്നു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചത്. 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകരുടെ സമയപരിധി നാളെ അവസാനിക്കും. ശമ്പളവും പെൻഷനും കൈപ്പറ്റുന്നവർ ഉൾപ്പെടെ നികുതി ഓഡിറ്റിന് വിധേയരല്ലാത്ത വ്യക്തികളാണ് ഈ സമയത്തിനുള്ളിൽ ഐടി റിട്ടേണുകൾ നൽകേണ്ടത്. അവസാന തീയതി കഴിഞ്ഞാലും പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം ഡിസംബർ 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. വാർഷിക വരുമാനം 4 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിക്കുന്നു.
3: നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള ഇന്ധനമാണ് ഗ്ലൂക്കോസ്. നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ ലഭിക്കുന്ന അന്നജമാണ് ഇവയുടെ പ്രധാന സ്രോതസ്. ഈ അന്നജം ചില രാസപ്രക്രിയയിലൂടെ ഗ്ലൂക്കോസായി മാറുന്ന പ്രവർത്തനത്തെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. മനുഷ്യ ശരീരത്തിലെ പാൻക്രിയസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ ഈ പ്രക്രിയയ്ക്കുണ്ടാകുന്ന തകരാറുകൾ മൂലം രക്തത്തിൽ ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ് കാണപ്പെടുകയും അവ മറ്റ് അവയവങ്ങളെയും പ്രതിരോധ വ്യൂഹത്തെയും ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ ആണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും 3 തരത്തിലാണ് പ്രമേഹത്തെ തരംതിരിച്ചിരിക്കുന്നത്. Type 1 Diabetes, Type 2 Diabetes, Gestational Diabetes. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അനവധിയായ പഠനങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ കാലാനുസൃതമായി കൃത്യമായ ചികിത്സാരീതി തന്നെ പ്രമേഹത്തിന് വേണ്ടിയുണ്ട്. ശരിയായ സമയത്ത് തന്നെ ഡോക്ടറുടെ ചികിത്സ നേടുന്നത് വഴി അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മരുന്നുകളും ഇൻസുലിനും എടുക്കുന്നത് വഴിയും ഭക്ഷണ ക്രമീകരണവും വ്യായാമങ്ങളും ചെയ്യുകയാണെങ്കിലും പ്രമേഹം ഒരു ബാധ്യതയായി തീരില്ല. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുക, ഉൽപാദനം നിജപ്പെടുത്തുക, ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൂട്ടുക, ഇൻസുലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ നിരവധിയായ ധർമ്മങ്ങളാണ് ഓരോ തരത്തിലുമുള്ള പ്രമേഹ മരുന്നുകളുടെ പ്രവർത്തന രീതി. ഓരോ രോഗികളുടെയും രോഗാവസ്ഥയും മറ്റ് ശാരീരിക ഘടനകളും അനുസരിച്ച് യോഗ്യതയുള്ള ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് ഉപയോഗിക്കുക. Type 1 രോഗികളിലും അമിതമായ പ്രമേഹമുള്ള Type 2 രോഗികളിലും ആവശ്യമെങ്കിൽ ഇൻസുലിൻ നിർദ്ദേശിക്കപ്പെടാം. വിവിധ പ്രവർത്തന ദൈർഘ്യമുള്ള ഇൻസുലിനുകളും അവയുടെ സംയുക്തങ്ങളും നിലവിലുണ്ട്. ആയതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ അവ കൃത്യമായി ഉപയോഗിക്കണം. ഓരോ രോഗിയുടെയും പ്രമേഹ ചികിത്സ എന്നത് അവരുടെ രോഗതീവ്രതയുടെയും അനുബന്ധ രോഗങ്ങളുടെയും ശരീരഘടനയുടെയും ജീവിത രീതിയുടെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചികിത്സാരീതി രോഗിയുടെ ആരോഗ്യപൂർണമായ ജീവിതത്തിന് സഹായകരമാകും. വ്യക്തിയധിഷ്ഠിതമായ ചികിത്സാരീതി വഴി സങ്കീർണതകൾ കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സങ്കീർണതയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ. പലപ്പോഴും സമയത്തിന് ആഹാരം കഴിക്കാതെ ഇരിക്കുകയോ അധികമായി മരുന്നെടുക്കുകയോ

അമിതമായ ശാരീരിക അധ്വാനം ചെയ്യുന്നതും വഴി ആണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അമിതമായി വിയർക്കുക, വിറയ്ക്കുക, ബോധം നഷ്ടപ്പെടുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ അവസ്ഥ നേരത്തെ മനസ്സിലാക്കി അതിന് പ്രതിവിധി ചെയ്യണം. അല്ലാത്ത പക്ഷം സ്ഥിതി ഗുരുതരമാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് അവലംബിക്കുവാൻ കഴിയുന്ന ഒരു രീതിയാണ് 15:15 റൂൾ, അഥവാ 15:15 എന്ന ചിട്ട. ഹൈപ്പോഗ്ലൈസീമിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഏകദേശം 15 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയ മുട്ടായോ പാനീയങ്ങളോ ഉടൻ കഴിക്കുക. തുടർന്ന് 15 മിനിറ്റിന് ശേഷം ഒന്നും കൂടി ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പരിശോധിക്കുക. കുറവാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി 15 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയ ആഹാരം കഴിക്കുക. ഇതു ചെയ്യുന്നത് വഴി ഈ അവസ്ഥ ഗുരുതരമാകാതെ ഇരിക്കുവാനും ആശുപത്രിവാസം ഒഴിവാക്കുവാനും സഹായകരമാകും. ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടവേളകളിൽ രക്തപരിശോധന നടത്തുകയും ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുക. ആഹാരം കൃത്യ അളവിൽ ശരിയായ സമയത്ത് കഴിക്കുക എന്നതും പ്രധാനമാണ്. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും പ്രധാനം അവരുടെ ആഹാര ക്രമീകരണമാണ്. ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഒരു ഡയറ്റീഷ്യന് ഓരോ വ്യക്തിയുടെയും ശാരീരിക അവസ്ഥയും ആവശ്യങ്ങളും താല്പര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഒരു ക്രമീകൃത ആഹാരം രൂപപ്പെടുത്താൻ ആകുന്നതാണ്. ഓരോ വ്യക്തിയും അവരുടെ ശാരീരിക അധ്വാനത്തിന്റെ തോത്, എടുക്കുന്ന മരുന്നിന്റെ അളവ്, ശാരീരിക ക്ഷമത എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ആഹാരം ക്രമീകരിക്കണം. തവിടങ്ങിയ ധാന്യങ്ങൾ, ലീൻ പ്രോട്ടീനുകൾ, നാരുകൾ, അവശ്യധാതുക്കൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. കാലാവസ്ഥയും ആഹാരത്തിന്റെ ലഭ്യതയും മറ്റ് രോഗങ്ങളുടെ അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താം. കൃത്യമായ അളവിൽ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിർജലീകരണം ഉണ്ടാകാതെ നോക്കണം. അതുപോലെ വൃക്ക രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കേണ്ടതാണ്. നാരിന്റെ അളവ് കൂട്ടുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുവാൻ സഹായിക്കും. ശരിയായ വിശ്രമവും ഉറക്കവും പ്രമേഹ രോഗികൾക്ക് അത്യാവശ്യമാണ്. യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത വ്യാജ ചികിത്സകളോ പൊടിക്കൈകളോ ഉപയോഗിക്കുന്നത് യാതൊരു ഗുണവും ചെയ്യുകയില്ല എന്ന് മാത്രമല്ല ദോഷകരമാകുവാനും സാധ്യതയുണ്ട്. മരുന്നുകളും ആഹാര പദാർത്ഥങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. ഋതുവ്യത്യാസമനുസരിച്ച് ആഹാരക്രമത്തിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. ഉദാഹരണത്തിന്, മഴ സമയത്ത് എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായി കഴിക്കുക. ശൈത്യകാലഘട്ടത്തിൽ ശരീരത്തിന്റെ ഊഷ്മാവ് കൃത്യമായി നിലനിർത്തുന്ന രീതിയിൽ ആഹാരം കഴിക്കുക. വേനൽക്കാലത്ത് നിർജലീകരണം ഒഴിവാക്കുന്നതിനായി ജലാംശം കൂടുതലായുള്ള ആഹാരം തിരഞ്ഞെടുക്കുക. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. കൃത്യമായി ഉറങ്ങുക എന്നത് പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഉറക്കക്കുറവുള്ളവരിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദവും ശരീരത്തിലെ മോശം കൊഴുപ്പ് നിയന്ത്രിക്കുന്നതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിൽ പ്രമേഹത്തിന്റെ സങ്കീർണതകളായ ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കരോഗം എന്നിവ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നത് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അമിതമായ സമ്മർദ്ദം ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ഉൽപാദനം കൂട്ടുകയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയർത്തുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഇത് പ്രമേഹത്തെ കൂടുതൽ സങ്കീർണതകളിലേക്ക് കൊണ്ടുപോകുന്നു. ശരീരം എപ്പോഴും വൃത്തിയായി വെക്കുവാൻ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കൈകാലുകൾ. പ്രമേഹ രോഗികൾക്ക് മുറിവുണ്ടായാൽ അറിയുവാൻ സാധിക്കുകയില്ല. അത് തുടർ അണുബാധയ്ക്കും ശരീരഭാഗങ്ങൾ നശിക്കുന്നതിലേക്കും കാരണമായേക്കാം. മുറിവോ അണുബാധയോ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്ത് ചികിത്സ നേടേണ്ടതാണ്. ഒരിക്കൽ പ്രമേഹം ബാധിച്ചാൽ ഭൂരിഭാഗം ആളുകളിലും ഇത് ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നതാണ്. പ്രമേഹവും അതേ തുടർന്നുണ്ടാകുന്ന സങ്കീർണതകളും ഓരോ രോഗിയെയും ശാരീരികവും മാനസികവും വൈകാരികവുമായി ബാധിക്കുന്നു. പലരെയും സാമ്പത്തികമായും ഈ അവസ്ഥ ബുദ്ധിമുട്ടിക്കുന്നു. ഇത്

0: രോഗികളിൽ ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കത്തിനും കാരണമാകുന്നു. ഇതിനെ അതിജീവിക്കുന്നതിനായി മറ്റു കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നമ്മൾ ഓരോരുത്തരുടെയും സഹായം അവർക്ക് ആവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഹാരക്രമം പാലിക്കുകയും അമിത ശരീരഭാരം കുറയ്ക്കുകയും ഗുണകരമായ വ്യായാമം ശീലിക്കുകയും സമയത്തിന് മരുന്നുകൾ കഴിക്കുന്നതും ഇൻസുലിൻ കൃത്യ അളവിൽ എടുക്കുന്നതും കൃത്യമായ ജീവിതശൈലി പ്രാപ്തമാക്കുകയും ചെയ്താൽ ഏതൊരു പ്രമേഹ രോഗിക്കും സാധാരണ ജീവിതം സാധ്യമാകും.
1: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം രൂക്ഷമായതോടെ സഭ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടികൾ പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവയ്ക്കുന്നതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് ശ്രീ ബിർള പറഞ്ഞു.
2: आप सबसे आग्रह किया है कि सदन में प्रश्नकाल के अंदर सदन को बाधित नहीं करें. प्रश्नकाल महत्वपूर्ण समय होता है, सदस्यों को सवाल उठाते हैं, सरकार की जवाबदेही होती है. आप प्रश्नकाल नहीं चलाना चाहते, सदन की कार्यवाही 8 बजे तक के लिए स्थगित की जाती है.
1: രാവിലെ സമ്മേളനം ആരംഭിച്ചപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ പാരാ അത്ലറ്റ് ദിലീപ് മഹാദുവിനെയും മുഹമ്മദ് ബാസലിനെയും സ്പീക്കർ അഭിനന്ദിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഉച്ചകഴിഞ്ഞ് ബിൽ സഭയിൽ അവതരിപ്പിക്കും. ബിൽ പരിഗണിക്കാൻ നൽകിയ നോട്ടീസ് അംഗീകരിച്ചതായി രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പരീക്ഷാ സംവിധാനം സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. ഇതുപ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും ചേർന്നു ശിക്ഷ ലഭിക്കും. ലഹരിക്കെതിരായ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യ

0: വ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തി. ജോർദനിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങളുണ്ടായത്. ജോർദാനിലെ US വ്യോമത്താവളത്തെയും US സെൻട്രൽ കമാൻഡ് ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈനിക വിഭാഗം അറിയിച്ചു. അമേരിക്കൻ സേനയ്ക്കെതിരായ ഏതാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ US സൌദി അറേബ്യയും സംയുക്ത വ്യോമാക്രമണം നടത്തി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരോക്ഷ നയതന്ത്ര ചർച്ചകളും തുടരുന്നതിനിടെയാണ് US ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ ആദ്യ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ സ്ഥാപിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ മധ്യപ്രദേശ് സർക്കാരും ടെലികോം വകുപ്പും തമ്മിൽ ഒപ്പുവയ്ക്കുന്നതോടെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. മൊബൈൽ ഫോണുകൾ, ടെലികോം ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, 5G, 6G സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുക. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. ഇന്ന് രാവിലെ പുത്തുമലയിൽ ദുരന്തത്തിൽ മരിച്ച വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുസ്മരിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ലഹരിമരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് ഗുരുതര സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ടവരാണ് അധ്യാപകർ. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ വെള്ളപ്പൊക്ക നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്തർ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയായി. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ചരൈഡിയോ, ശിവസാഗർ, ജോർഘട്ട്, ഗോലാഘട്ട് ജില്ലകളിലാണ് 6 അംഗ സംഘം സന്ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഞായറാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ആഗോള പ്രതിസന്ധിക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 15% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കാണ് ഇത്. ആഗോള വ്യാപാര പാതകളിലെ തടസ്സങ്ങളുടെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ചരക്ക് കയറ്റുമതിയിൽ സ്ഥിരത നിലനിർത്തുന്നത് പ്രശംസനീയമാണെന്നും RJD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണത്തിൽ ശ്രീ ഗോയൽ വ്യക്തമാക്കി.
3: The world's fastest growing large economy. All of this is in the middle of 2 wars with so much uncertainty and geopolitical crisis around the world. We even had 50% tariffs on most of our exports to the US, despite which our exports also grew, both in goods and services.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പർ എന്ന നേട്ടം മുരളി ശ്രീശങ്കർ സ്വന്തമാക്കി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2023 വെസ്റ്റ് ഇൻഡീസിന് എതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. 2018 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രഹാനെയുടെ അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരം. 38-കാരനായ രഹാനെ ഇന്ത്യയ്ക്കായി 85 ടെസ്റ്റുകളിലും 90 ഏകദിനങ്ങളിലും 20 20 മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. കാനഡയിലെ ഒൻറ്റാറോയിൽ നടക്കുന്ന ലോക ജൂനിയർ സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. അമേരിക്കയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഉത്തരേന്ത്യയിൽ ശ്രാവണ മാസത്തിലെ കാൻവർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഗംഗാനദിയിലെ പുണ്യജലം ശേഖരിക്കുന്നതിനായി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൌമുഖ്, ഗംഗോത്രി തുടങ്ങിയ

0: തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ബീഹാറിലെ ബംഗിപ്പൂർ മണ്ഡലം, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് വൈകുന്നേരം 6 മണിവരെ തുടരും. യുക്രൈനെതിരെ വീണ്ടും റഷ്യൻ വ്യോമാക്രമണം. തലസ്ഥാനമായ കീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കീവ് മേയർ ആവശ്യപ്പെട്ടു. സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയെ 2022 കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ. അന്താരാഷ്ട്ര ഭീകരവാദത്തിൽ ഏർപ്പെട്ടു എന്നതടക്കം പ്രതിയായ ഹാദി മദാറിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതി ശരിവച്ചു. 28-കാരനായ പ്രതി നിലവിൽ 25 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി

ഒരുവട്ടം കൂടിയിൽ ഇന്ന് ആദ്യം കേൾക്കാം യേശുദാസും ചിത്രയും പാടിയ ഗാനം. സത്യനന്ദിക്കാട് വരികളെഴുതി രവീന്ദ്രൻ ഈണം പകർന്നത്. ചിത്രം കളിയിൽ അല്പം കാര്യം.

മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും എസ് പി ശൈലജയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം. പൂവച്ചൽ ഖാദർ വരികളെഴുതി ഗംഗൈ അമരൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം പ്രേമാഭിഷേകം.

0: മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
1: നിങ്ങൾ കേൾക്കുന്നത് ഒരു വട്ടം കൂടി ആകാശവാണിയിലൂടെ. അടുത്ത ഗാനം കേൾക്കാം. പക്ഷേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഗംഗയും പാടിയത്. വരികൾ കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി രവി ബോംബെ ഈണം പകർന്ന ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ ആലാപനം ചിത്ര, 5-സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിനു വേണ്ടിയാണ്.

0: ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.
1: ഒരു വട്ടം കൂടി തുടരുന്നു. അടുത്ത ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്നത്. ശിക്കാർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ലതാകൃഷ്ണനും പാടിയത്.

0: ഗൾ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം ചിത്ര പാടിയ മറ്റൊരു ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്നത്. ചിത്രം വടക്കും നാഥൻ.

0: ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതുയിടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലിയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.
1: തുടക്കം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് ഒരു വട്ടം കൂടിയിൽ അടുത്തത്. വരികൾ കൈതപ്രം, സംഗീതം ബെർണി ഇഗ്നീഷ്യസ്.

ഒരു വട്ടം കൂടിയിൽ ഒരു ഗാനം കൂടി, അനന്തഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: आकाशवाणी।
1: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം,
2: അഞ്ചാം ഭാഗം.
1: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.

0: പോകുന്നപ്പോഴല്ലേ ഇവിടെ?
1: പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറച്ചു നേരമായി ചേട്ടൻ ഇരിക്കണം.
0: അതെന്താ അങ്ങനെ പതിവില്ലാതെ? എവിടെ പോകുന്നെന്ന് പറഞ്ഞോ.
1: ചോദിച്ചപ്പോ ദേഷ്യപ്പെട്ട് എന്തോ തന്നെത്താൻ പറഞ്ഞോണ്ടിറങ്ങിപ്പോയി.
0: ചന്ദ്രനോ?
1: അവനും ഇല്ല ഇവിടെ.
0: അവൻ ജോലി രാജിവെക്കാൻ നിശ്ചയിച്ചതറിഞ്ഞോ?
1: ചന്ദ്രന്റെ അച്ഛൻ പറഞ്ഞു.
0: അവൻ പാർവതിയോട് പറഞ്ഞില്ലേ?
1: പറയേണ്ടവരോട് പറഞ്ഞാ പോരെ.
0: അവന് വേണ്ടതുപോലെ ഉപദേശിച്ചില്ലേ?
1: എനിക്കാവുന്നത് വേണ്ട കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ആരും ആവശ്യപ്പെടാതെ. ഇനിയെല്ലാം അവൻ്റെ ഇഷ്ടം.
0: ഗോവിന്ദപ്പിള്ള മറ്റൊന്നും പറഞ്ഞില്ലേ? മാധവിയുടെ വിവാഹാലോചനയും രാഘവന്റെ ജോലിക്കാരിയും?
1: ഇല്ല.
0: അതെന്താ പറയാത്തത്?
1: ഞാൻ എങ്ങനെ അറിയാനാ?
0: ആ രണ്ടും നടപ്പുമേനിയിലായിട്ടുണ്ട്.
1: അത് നല്ലതാ.
0: കേൾക്കാൻ കൊതിച്ചിരുന്നത് കേട്ടിട്ടും എന്താ ഒരു ഉത്സാഹവും ഇല്ലാത്ത പോലെ.
1: ഇനി ഞാൻ ഉത്സാഹിച്ചാൽ എന്ത് നടക്കാനാ?
0: രാഘവനും മാധവിയും ഉണ്ടോ അകത്ത്?
1: രാഘവൻ ഇന്നലെ ഇവിടെ ഒന്ന് പോയിട്ട് ഇതുവരെ കണ്ടില്ല. മാധവി അമ്പലത്തിൽ പോയി.
0: അപ്പോ തനിച്ചേ ഉള്ളൂ.
1: അതെ. ചേട്ടന് കുടിക്കാൻ എന്തെങ്കിലും?
0: ഒന്നും വേണ്ട. തനിച്ചായത് നന്നായി. എനിക്കല്പം സംസാരിക്കണം. ഉദ്ദേശിച്ച് വന്നത് ഗോവിന്ദപ്പള്ളിയോട് സംസാരിക്കാനാണ്.
1: എനിക്കിവിടെ കേൾക്കാവുന്നതാണെങ്കിൽ?
0: കേൾക്കാവുന്നതും കേൾക്കേണ്ടതും തന്നെ.
1: എന്താണോ?
0: ഗോവിന്ദപ്പിള്ളയ്ക്കും പാർവതിക്കും എന്നെ അറിയാം.
1: ചേട്ടനും ഞങ്ങളെയും
0: എന്ന് വിചാരിച്ചിരുന്നു.
1: ചേട്ടനിത്
0: ഗൗരവമായി പറയുകയാണ്. ഞാൻ അറിഞ്ഞത് ശരിയെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പാർവതി ഈ വീട്ടിൽ വന്നത് മുതൽ നിങ്ങളുടെ ബന്ധമെന്തെന്ന് എനിക്കറിയാം.
1: അതെങ്ങനെയാ? ഞങ്ങൾ രണ്ടുപേരല്ലാതെ ലോകത്ത് മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ.
0: ആ, അതിൽ ഇത്ര അറിയാനെന്തുണ്ട്? ഭാര്യാഭർത്തു ബന്ധം എങ്ങനെ ആരും അറിയാതെ രഹസ്യമാകും?
1: ഞങ്ങളുടെ ബന്ധം അതല്ലെങ്കിലോ?
0: അല്ലാതെ പിന്നെന്ത് ബന്ധം? അല്ല, നേരം പോക്ക്.
1: ഞാനൊരു ഭാര്യയാകാനല്ല വന്നത്. ഒരിക്കലും ഭാര്യയായിട്ടുമില്ല.
0: ഓ, പത്തു പേരെ വിളിച്ചുകൂട്ടി ചടങ്ങനുസരിച്ച് വിവാഹകർമ്മം നടത്താത്തത്, അത് പിന്നെ പൊല്ലാ കാലത്ത് അത് മര്യാദയല്ലെന്ന് വിചാരിച്ചില്ലേ?
1: വിവാഹമേ പാടില്ലെന്നുറച്ചത് ഞാനാണ്. ഒരു വിവാഹ പാറം പോലും ഞാൻ കണ്ടിട്ടില്ല.
0: ചടങ്ങും രേഖയുമാണോ മുഖ്യം? ജീവിക്കുന്നത് എങ്ങനെയെന്നല്ലേ?
1: ജീവിക്കുന്നതോ? ഞാൻ എങ്ങനെ വന്നോ അങ്ങനെ. എന്തിനു വന്നോ അതിന്?
0: നീ പറയുന്നത് നീ ഗോവിന്ദപ്പിള്ളയുടെ ഭാര്യയല്ലെന്നാണോ?
1: അതെ. ഞാൻ ഈ വീട്ടിലൊരു അമ്മയില്ലാത്ത വിടവ് നികത്താനാണ് വന്നത്. മരിക്കുന്നതുവരെ അമ്മ മാത്രമായിരിക്കുകയും ചെയ്യും.
0: ഇത് സത്യമെന്ന് ആര് കരുതും? പാർവതി, ജീവനുള്ള തെളിവ് എതിരായിട്ടുള്ളപ്പോ?
1: രാഘവനല്ലേ. ഞാനും എന്റെ ഗർഭപാത്രത്തിൽ അവനും ഒന്നിച്ചാണ് ഇവിടെ വന്നത്.
0: അപ്പോ രാഘവൻ ഗോവിന്ദപ്പിള്ളയുടെ മകനാകണമെങ്കിൽ?
1: ആകണമെങ്കിൽ
0: നീ ഇവിടെ വരും മുമ്പ് ലക്ഷ്മിയമ്മ ജീവിച്ചിരിക്കെ തന്നെ ഗോവിന്ദപ്പിള്ളയും നീയും തമ്മിൽ?
1: അതിനു എത്രയോ വർഷം മുമ്പ്. ലക്ഷ്മിയമ്മ വിവാഹം കഴിക്കുന്നതിനും വളരെ മുമ്പ്. ജീവിതത്തിനൊരു പട്ടുനൂലിൻ്റെ ഭാരം പോലും ഇല്ലാതിരുന്ന അന്ന് ചേട്ടൻ ഓർക്കുന്നില്ലേ? നമ്മൾ ഒന്നിച്ച് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലം.
0: അത് ഇപ്പോൾ ഓർത്തിട്ടും പറഞ്ഞിട്ടും എന്ത് കാര്യം?
1: അന്നാണ് ഒരു പുരുഷൻ ആദ്യമായും അവസാനമായും എൻ്റെ മനസ്സും ഹൃദയവും ഞാൻ അറിയാതെ കൈവശമാക്കിയത്.

0: എപ്പോഴും ചേട്ടൻ്റെ കൂടെ നടന്നിരുന്ന ഒരു കൊച്ചു യുവാവില്ലേ, ചടച്ചു നീണ്ട് തിളങ്ങുന്ന കണ്ണുകളും എപ്പോഴും വിയർപ്പ് പൊടിയുന്ന മൂക്കും മനസ്സ് നിറയെ ഉന്മേഷവുമുള്ള ആ ഇരുനിറക്കാരൻ
1: എന്ത്, അന്നേ തന്നെ അടുപ്പമ്മ. എന്നിട്ട് ഒരക്ഷരം, ഒരു ജീവിതകാലം മുഴുവൻ. ഇതാണ് എനിക്ക് കിട്ടിയ സ്നേഹം.
0: സ്നേഹക്കുറവുകൊണ്ടാണോ ചേട്ടാ ഇങ്ങനെ ചിലത് സ്വന്തം അച്ഛനമ്മമാരെ മക്കൾ അറിയിക്കാത്തത്?
1: അതെ, അന്നാരംഭിച്ച ബന്ധം പിന്നീട് ഇങ്ങോട്ട് തുടർന്നു, ആ വിവാഹത്തിന് മുൻപും പിമ്പും.
0: എന്ത് ബന്ധം, നേര് പറയട്ടെ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെന്താ നിന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ ശ്രമിച്ചില്ല, പക്ഷേ ഇന്നത് വേണ്ടി വന്നു. ഞാൻ ആരെന്ന് ചിന്തിക്കേണ്ടി വന്നു. ചേട്ടൻ ഇവിടെ വന്ന് കയറിയപ്പോഴും ഞാൻ അതുതന്നെ ചിന്തിക്കുകയായിരുന്നു. എന്നിട്ടും എനിക്ക് ഒരു രൂപവും കിട്ടിയില്ല. ഒന്ന് പറഞ്ഞു തരാമോ, അമ്മ മരിച്ച രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ നഷ്ടം തോന്നാൻ ഇടവരാതെ അവരെ വളർത്തി അവരുടെ അച്ഛനെ സഹായിക്കാൻ വന്ന ഞാൻ ആരാകും? പരിചാരികയോ, വേലക്കാരിയോ, ആയയോ, മിത്രമോ? ഭാര്യയല്ലെന്ന് മാത്രം എനിക്കറിയാം. പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പുള്ള രണ്ട് വർഷം അന്ന് ഞങ്ങൾ അന്യോന്യം ആരായിരുന്നു, എന്തായിരുന്നു? എനിക്കത് സങ്കല്പിക്കാൻ കൂടി വയ്യ.
1: അതെ, ആ രണ്ടു വർഷം ഈ വീട്ടിൽ വീശുന്ന വായുവിൽ ഇന്നും ചുഴന്നു നിൽക്കുന്നത് അന്നത്തെ പാപമാണ്.
0: എവിടെ തുടങ്ങും, എവിടെ പറഞ്ഞെത്തിക്കും? വിവാഹത്തിൻ്റെ തലേദിവസം രാത്രി അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. കേശവപിള്ളയും വീട്ടുകാരും കൂടി എൻ്റെ ശരീരം മറ്റൊരാൾക്ക് കൊടുത്തു. എൻ്റെ ജീവനെന്നും നിൻ്റേതാണ് പാർവതി എന്ന് വല്ലപാടും പറഞ്ഞു പിരിഞ്ഞ അദ്ദേഹത്തെ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്. വേണമെങ്കിൽ അതിനകം എനിക്ക് കാണാമായിരുന്നു, പക്ഷേ മനഃപൂർവ്വം ഞാൻ കാണാതിരിക്കാൻ നോക്കി, മറക്കാൻ ശ്രമിച്ചു. അദ്ദേഹവും എന്നെ മറക്കണേന്നാശിച്ചു, മറന്നിരിക്കുമെന്നാശിച്ചു. അച്ഛനും അമ്മയും മരിച്ചതോടെ എനിക്ക് മറ്റാരും ഇല്ലാതായി. കടപ്പാടും ആശ്രയവും ആരോടും ഇല്ലാതായാൽ, ഇങ്ങോട്ടും കടപ്പാടും ആശ്രയവും ആർക്കും ഇല്ലാതെ വന്നാൽ കിട്ടുന്ന ഒരുതരം സ്വസ്ഥതയും സ്വാതന്ത്ര്യവുമില്ലേ? അതും അനുഭവിച്ച് ഒരു സ്കൂളിൽ ഞാൻ അധ്യാപികയായിട്ട് കഴിയുകയായിരുന്നു. അന്നാണ് അടഞ്ഞിരുന്ന വാതിലിൽ അദ്ദേഹം നനച്ചിരിക്കാതെ വന്ന് മുട്ടിയത്.
1: കഷ്ടം, ഞാൻ എന്തൊരു പമ്പര വിട്ടി.
0: അദ്ദേഹത്തിന് ഒരു നിമിഷം സ്വൈര്യമായി സന്തോഷമായി പെരുമാറാനൊക്കുമോ? പള്ളും ഡീക്കും ധൂർത്തും പെരുത്ത ആ വിവരം കെട്ട അച്ഛനന്മാരോട് ഒരു തണുത്തുറഞ്ഞ സദ്ഗുണം എന്ന് അദ്ദേഹം പറയാറുള്ള ഭാര്യയാണെങ്കിലോ മറ്റുള്ളവരുടെ മനസ്സിലിരി പറയാൻ കഴിവില്ലാത്ത ഒരുത്തിയും.
1: ഒരാപത്ത് ഒഴിവാക്കാൻ, അതിലും എത്രയോ വലിയൊരാപത്ത് തലയിൽ പിടിച്ചു വെച്ചു കൊടുത്ത ഈ പടു അങ്കൻ.
0: പൊള്ളുന്ന മരുഭൂമിയിൽ നിന്ന് ഓടിയകന്ന ഒരു യാത്രക്കാരൻ ദാഹജല യാചിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വേച്ചു വേച്ചു വന്നെത്തി തളർന്നു കുഴഞ്ഞെൻ്റെ മടിയിൽ വീണു. ഒരു നിമിഷം മാത്രം ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി അറച്ചു നിന്നു. പിന്നീട് എല്ലാ ചിന്തയും അകന്നു. ആ ശരീരം ഞാൻ പല ഒരു തലോടി. എനിക്കൊരു ജീവിതം തരൂ, മരണം എനിക്ക് മടുത്തു എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ എനിക്കുള്ളതെല്ലാം ഒന്നൊഴിയാതെ ഞാൻ അർപ്പിച്ചു. അന്നാണ് ചേട്ടൻ്റെ നിർബന്ധവും ഉപദേശവും, വന്ന വഴിയെ തിരിച്ചു നടന്ന് കടമ നിർവഹിക്കാൻ.
1: പക്ഷേ എന്തു പറഞ്ഞാലും എന്തു വിശേഷം, ലക്ഷ്മിയമ്മ എന്തു പിഴച്ചു? മരിക്കാറായി കിടക്കുന്ന ഏത് സ്ത്രീക്കുമില്ലേ ഭർത്താവിനെ കാണാൻ ആശ? വിശേഷിച്ചും തനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ തന്ന ഭർത്താവിന്.
0: എനിക്കത് ഓർക്കാൻ കൂടി വയ്യ ചേട്ടാ. യാതൊരു വീണ്ടും വിചാരവും ഇല്ലാതെ അടിക്കുന്ന ഓളത്തിനൊപ്പം ഒഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഇടിത്തീ ആഞ്ഞു വീണ് ഞങ്ങൾ ഞെട്ടിപ്പിടഞ്ഞെണീറ്റത്. ഒരു നിമിഷം കൊണ്ട് പാപത്തിൻ്റെ കുറ്റാക്കുറ്റിരിട്ട് ലോകമാകെ മൂടിപ്പൊതിഞ്ഞത് കണ്ട് ഞാൻ നിലവിളിച്ചു പോയി. ഞാൻ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത അമ്മയുടെ മുഖം, ശബ്ദം, നോട്ടം എല്ലാം എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ നിന്ന് ഉയർന്നു വരുന്നതുപോലെ ഇടയ്ക്കൊരു മുട്ടൻ മലയിടിഞ്ഞു വീണ് എന്നെയും ചന്ദ്രൻ്റെ അച്ഛനെയും അകറ്റിയതുപോലെ കുടിച്ചി ലക്കുകെട്ടവൻ്റെ നെഞ്ചത്ത് കടാര കൊണ്ട് കുത്തുകൊണ്ടാൽ പെട്ടെന്ന് ബോധം തെളിയുന്നതുപോലെ.
1: എന്തു ചെയ്യാം, ദീപം തെളിച്ചപ്പോഴേക്കും നിധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
0: പേടിച്ചു കിടുങ്ങിയത് ഞാനാണ് ചേട്ടാ, അതാണ് ഞാൻ വരില്ലെന്ന് നിർബന്ധം പിടിച്ചത്. പിന്നെ വരാമെന്നുറച്ചതോ? ഒരേ ഒരു കരാറിൽ, ഞങ്ങൾ രണ്ടുപേരും മരിക്കുന്നതുവരെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കില്ലെന്ന് അന്യോന്യം കൈയിലടിച്ച് സത്യം ചെയ്തു. ആ സത്യം ആണ് ഇവിടെ തെറ്റാതെ ഇന്നുവരെ പരിപാലിച്ചത്. ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരാശ, ഒരേ ഒരു നിശ്ചയം, അതാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്.

0: എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ല. എൻ്റെ രക്തത്തിൽ ജനിച്ച മകനെ പോലും ബലി കഴിച്ച് കടമ വീട്ടി പാപമോചനം നേടാൻ ഈ വീട്ടിൽ തങ്ങി നിൽക്കുന്ന ആ അമ്മയുടെ ആത്മാവ് എന്നൊന്നും എൻ്റെ ശരീരത്തിൽ കുടികൊണ്ട് എന്നെ ആ അമ്മയാക്കണേ എന്ന ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു എൻ്റെ ഊണിലും ഉറക്കത്തിലും. പക്ഷെ ചേട്ടാ, 20 വർഷം ഞാൻ പേറി നടന്ന എൻ്റെ ആശ കരിഞ്ഞു ചാമ്പലായി.
1: പാർവതി, നീ എന്നോട് ക്ഷമിക്കുമോ? കുഞ്ഞേ,
0: ക്ഷമിക്കാൻ എന്തുണ്ടായി?
1: ഒന്നുമില്ലേ. എരുതിയിൽ നിന്നുള്ള ഈ തപസ്, ഈ സന്യാസം തെറ്റിദ്ധരിച്ചവനല്ലേ ഞാൻ. ആ ചന്ദ്രന്റെ തലയിൽ കടന്നുകൂടിയ ചെകുത്താൻ എന്നെപ്പോലും ആവേശിച്ചു കളഞ്ഞു കുഞ്ഞേ.
0: ഞാൻ തപസ് ചെയ്തെങ്കിൽ അതെന്റെ ആവശ്യത്തിനാണ്. എന്റെ ആത്മാവിലടിഞ്ഞ കറ കഴുകിക്കളയാൻ ചന്ദ്രൻ എന്തിനാ കുറ്റം പറയുന്നത്? ഒന്നും അറിയാത്ത കുട്ടി, അവൻ എങ്ങനെ അറിയാം ഒരച്ഛനെ, ഒരമ്മയെ, ഒരു ഭാര്യയെ, ഒരു ഭർത്താവിനെ?
1: ഒന്നെങ്കിലും അറിയണമായിരുന്നു. സ്നേഹം, ഞാൻ ഇറങ്ങുന്നു കുഞ്ഞേ.
2: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം 5-ാം ഭാഗം സമാപിക്കുന്നു.
3: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി, തിരുവനന്തപുരം.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.

0: को उमंग की तकनीकी टीम के साथ यानी कुसुमलता,
1: जगबंधु,
0: चेतना,
1: अर्शद और फैजान के साथ विमलेश को आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग
3: തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി ഒരു പുതിയ ഭാരതം പണിതുയർത്താം കളിപ്പാട്ടങ്ങൾക്കായുള്ള ദേശീയ കർമ്മ പദ്ധതിയിലൂടെ.
4: ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ഇളയരാജ. ചിത്രം കാലാപാനി.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്.

ഒപ്പം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ അടുത്തത്. വരികൾ ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം ഫോർ മ്യൂസിക്സ്.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മിഴിരണ്ടിലും.

0: ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്, അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.
1: എം ജി ശ്രീകുമാർ, സോണി സായി, സുധീഷ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, ഈണം പകർന്നത് അഫ്സൽ യൂസഫ്. ചിത്രം ബോംബെ, മാർച്ച് 12.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന ഗാനമാണ് ഗാനോപഹാരത്തിൽ അടുത്തത്. കൂടെ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക് പാടിയത്.

ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമാ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ

0: മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 181, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
1: ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും എരഞ്ഞോളി മൂസയും സംഘവും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് പി ജയചന്ദ്രനും ഗായത്രിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഡ്രീംസ്.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും മഞ്ചരിയും പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജൻ.

0: ആകാശവാണി ഇപ്പോൾ സമയം 4 മണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: സാന്തോർ മറായി എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ്.

0: Abraham. പ്രതികാരത്തിന്റെയും വഞ്ചനയുടെയും ദീർഘകാലത്തെ പകയുടെയും കഥകൾ ലോകസാഹിത്യത്തിൽ നിരവധിയുണ്ട്. ഒരിക്കൽ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നവർ പിരിയുമ്പോഴുള്ള വേദന പിന്നീട് പകയുടെ കനലുകളിൽ വെന്ത് നീറുന്നു. ഒരു ജന്മം മുഴുവൻ പ്രതികാരദാഹത്തിന്റെ ഉലയിൽ ആ മനുഷ്യർ വെന്ത് ജീവിക്കുന്നു. ഒരു വിചിത്ര പ്രഹേളിക പോലെ തോന്നുന്ന അത്തരമൊരു പ്രതികാരത്തിന്റെ കഥയുണ്ട് ലോകസാഹിത്യത്തിൽ. ഹംഗേറിയൻ സാഹിത്യത്തിലെ വിസ്മയ രചനയായി മാറിയ സാന്തോർ മാറോയയുടെ കനലുകൾ അഥവാ എംബേഴ്സ് എന്ന കൃതി. എഴുത്തുകാരന്റെ മരണത്തിനു ശേഷം അരനൂറ്റാണ്ട് കഴിഞ്ഞാണ് വിസ്മൃതിയിൽ മറഞ്ഞുപോയ ഈ നോവൽ വായനക്കാർ വീണ്ടെടുത്തത്.
1: പ്രഭാതത്തിൽ വൃദ്ധനായ ജനറൽ തന്റെ വീഞ്ഞു വിദഗ്ധനുമൊത്ത് വീഞ്ഞു ശേഖരിച്ചിരുന്ന അറയിൽ ഏറെ സമയം ചെലവഴിച്ചു. വീഞ്ഞറയിൽ നിന്ന് അയാൾ പുറത്തിറങ്ങിയപ്പോൾ 11 മണി കഴിഞ്ഞിരുന്നു. അയാളുടെ കുതിരക്കാരൻ ഒരു കത്തുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജനറൽ കത്തു വാങ്ങി പോക്കറ്റിൽ തിരുകി. കുതിരവണ്ടി 6 മണിക്ക് തന്നെ തയ്യാറാക്കി നിർത്താൻ അയാൾ കുതിരക്കാരന് നിർദ്ദേശം നൽകി. കുതിരവണ്ടി വൃത്തിയായി തിളങ്ങണം, ജനറൽ പറഞ്ഞു. മനസ്സിലായി തിരുമനസ്സേ, കുതിരക്കാരൻ പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. വൈറ്റ് ഈഗിൾ ഹോട്ടലിൽ പോവുക. ഞാനാണ് നിങ്ങളെ അയച്ചതെന്ന് പറയുക. ക്യാപ്റ്റനു വേണ്ടിയുള്ള വണ്ടി തയ്യാറായിരിക്കുന്നു എന്നറിയിക്കുക.
0: കനലുകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കാർപാത്തിയൻ മലനിരകളിലെ ബംഗ്ലാവിൽ വൃദ്ധനായ ജനറൽ തന്റെ സുഹൃത്തിനെയും കാത്തിരിക്കുകയാണ്. അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനാണ് കുതിരവണ്ടി അയച്ചത്. പഴയ കണക്കുകൾ തീർക്കാനുണ്ട്. അവർ തമ്മിൽ കണ്ടിട്ട് 41 വർഷങ്ങളായി. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനുണ്ട്. ഒരു രാത്രി നീളുന്ന നീണ്ട കൂടിക്കാഴ്ചയ്ക്കു വേണ്ടിയാണ് ക്യാപ്റ്റനെ ജനറൽ ക്ഷണിച്ചിരിക്കുന്നത്.
2: ഹംഗേറിയൻ സാഹിത്യത്തിലെ വിസ്മയമാണ് കനലുകൾ എന്ന നോവൽ. അപൂർവ സുന്ദരമായ ഒരു രചന. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വഞ്ചനയുടെയും തിരസ്കാരത്തിന്റെയും കഥ പറയുകയാണ് ഈ ക്ലാസിക് കൃതി. അതിസമ്പന്നനായ ഒരു പ്രഭുവിന്റെ മകനായി പിറന്ന ഹെൻറിക് ആണ് തന്റെ ബാല്യകാല സുഹൃത്തായ കോൺറാഡിനെ കാത്തിരിക്കുന്നത്. ഒരു കാലത്ത് ഒരിക്കലും പിരിയാത്ത സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞവരായിരുന്നു അവർ. കാർപാത്തിയൻ മലനിരകളിലെ ഒരു കോട്ടയിലാണ് ജനറൽ ഹെൻറിക്ക് താമസിക്കുന്നത്. പഴയ കോട്ടയാണിത്. തന്റെ പിതാവായ പ്രഭുവിന്റെയും മാതാവിന്റെയും മരണശേഷം അയാൾ കോട്ടയുടെ ഭരണം ഏറ്റെടുത്തു. പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞ ശേഷം കോട്ടയിൽ താമസമാക്കി. അയാളുടെ ബാല്യകാലത്ത് ഒപ്പം ജീവിതം തുടങ്ങിയ ആയയായ ഹിനി മാത്രമാണ് മറ്റു ഭൃത്യരല്ലാതെ ജനറലിന് ഒപ്പം കോട്ടയിൽ താമസിക്കുന്നത്. ഹിനിക്ക് 91 വയസ്സായി. തന്റെ 16-ാം വയസ്സിൽ ജനറൽ കുഞ്ഞായിരുന്നപ്പോൾ ഈ കോട്ടയിലെത്തിയതാണ് അവർ. തന്റെ സുഹൃത്തായ കോൺറാഡ് അതിഥിയായി എത്തുന്ന വിവരം ജനറൽ ഹിനിയെ അറിയിക്കുന്നു. വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ ജനറൽ കൽപ്പിക്കുന്നു.
1: ആദ്യത്തെ ആകാംക്ഷാഭരിതമായ അത്ഭുതാവസ്ഥ കടന്നുകഴിഞ്ഞപ്പോഴേക്കും ജനറലിന് വല്ലാത്ത ക്ഷീണം തോന്നി. ഒരു ജീവിതകാലം മുഴുവൻ ഒരുവൻ എന്തിനോ വേണ്ടി തയ്യാറെടുക്കുന്നു. ആദ്യം മുറിവേൽക്കുന്നു, പിന്നെ പ്രതികാരത്തിനായി തയ്യാറെടുക്കുന്നു, എന്നിട്ട് കാത്തിരിക്കുന്നു. ഇപ്പോൾ അയാൾ എത്രയോ കാലമായി കാത്തിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ആ മുറിവ് അയാളെ പ്രതികാരദാഹിയാക്കി മാറ്റിയതെന്ന് അയാൾ അറിഞ്ഞില്ല. ആ ദാഹം എപ്പോഴാണ് അയാളെ ഒരു കാത്തിരിപ്പുകാരനാക്കി മാറ്റിയതെന്നും അറിയില്ല. കാലം എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നു. വെളിച്ചവും കാലവും ചേർന്ന് മുഖത്തിൻ്റെ അതിരുകളെയും ആകൃതികളെയും മായ്ച്ചു കളയുന്നു. വെളിച്ചം വീഴും വിധം പലതും വ്യക്തമായി കാണേണ്ടതുണ്ട്.
0: ജനറൽ കാത്തിരിക്കുന്ന അതിഥി

0: പട്ടണത്തിലെ ഹോട്ടലിൽ താമസിക്കുകയാണ്. കുന്നിൻ മുകളിലെ വനങ്ങൾ മൂടിയ കോട്ടയിൽ അതിഥിക്ക് വേണ്ട വിഭവ സമൃദ്ധമായ വിരുന്ന് ഒരുക്കുകയാണ് നിനി. കുതിരക്കാരൻ അതിഥിയെ വിളിച്ചുകൊണ്ടുവരാൻ പോയി. ആ കാത്തിരിപ്പിൽ കഴിഞ്ഞ 41 വർഷങ്ങളെ ഓർത്തെടുക്കുകയാണ് ജനറൽ ഹെൻറിക്. അയാളുടെ ഓർമ്മകളാവട്ടെ ആർദ്രമാണ്. എന്നാൽ താൻ അതിഥിയിൽ നിന്നും ചില രഹസ്യങ്ങൾ അറിയാൻ വെമ്പൽ കൊള്ളുന്നതായി അയാൾക്ക് തോന്നി. കോൺറാഡ് എന്ന തന്റെ സുഹൃത്തിൽ നിന്നും തന്റെ ആത്മാവിനെ പീഡിപ്പിക്കുന്ന ആ വലിയ രഹസ്യം ജനറലിന് അറിയണം. ഈ കഥയിൽ താനും കോൺറാഡും അന്തരിച്ച ഭാര്യ ക്രിസ്റ്റീനയുമാണുള്ളത്.
1: അനാരോഗ്യവാനായിരുന്നു ബാല്യകാലത്ത് ജനറൽ. ആ ബാലനെ ശുശ്രൂഷിക്കാൻ ഒരു വലിയ ഭൃത്യസംഘവും ഡോക്ടർമാരും ഉണ്ടായിരുന്നു. ബാലൻ ആരോഗ്യം വീണ്ടെടുത്തു. തുടർന്ന് പ്രഭു തന്റെ മകനെ മിലിട്ടറി സ്കൂളിൽ ചേർത്തു. സ്കൂൾ പഠനം കഴിഞ്ഞ് ഹെൻറിക് വിയന്നയിലെ ഒരു സൈനിക അക്കാദമിയിൽ ചേർന്നു. അവിടെ ആ യുവാവിന് കൂട്ടായി കോൺറാഡ് എന്ന സ്നേഹിതനുമുണ്ടായിരുന്നു. സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടിയതു മുതൽ ഉറ്റ സുഹൃത്തായി അവർ മാറി. ഒരേ പായയിൽ കിടന്നു, ഒരേ ഭക്ഷണം, ഒരേ വസ്ത്രം ധരിച്ചു. കോൺറാഡ് അവധിക്കാലങ്ങൾ തന്റെ സുഹൃത്തായ ഹെൻറിക്കിന്റെ കൊട്ടാരത്തിൽ ചെലവഴിച്ചു. എല്ലാവരും ആ സ്നേഹബന്ധത്തെ അത്ഭുതത്തോടെയാണ് കണ്ടത്.
0: തന്റെ പിതാവായ പ്രഭു തന്റെ ബാല്യകാല സുഹൃത്തായി കോൺറാഡിനെ സ്കൂളിൽ വെച്ച് തന്നെ അംഗീകരിച്ചത് വലിയ അഭിമാനത്തോടെയാണ് ജനറൽ ഓർക്കുന്നത്. പിന്നീട് ഇരുവരും സഹോദരങ്ങളെപ്പോലെ വളരാൻ തുടങ്ങി. അവധിക്കാലങ്ങളിൽ പ്രഭുവിന്റെ കോട്ടയിൽ തന്റെ സുഹൃത്തായ ഹെൻറിക്കുമൊത്ത് കോൺറാഡ് ദീർഘസമയങ്ങൾ ചെലവഴിച്ചു. അയാൾക്കു വേണ്ടി എപ്പോഴും കോട്ടവാതിൽ തുറന്നിട്ടു. ആ കൊട്ടാരത്തിൽ അയാൾ ഒരംഗത്തെ പോലെയായിരുന്നു. പക്ഷേ ആയയായ ഹിനിക്ക് ആ സൗഹൃദം അത്ര സുഖകരമായി തോന്നിയില്ല. ജനറൽ തന്റെ അതിഥിയെ കാത്തിരിക്കുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ആ ഓർമ്മകൾ അയാളെ പീഡിപ്പിക്കുന്നുമുണ്ട്.
2: പരിചാരകനെ വിളിച്ചു വരുത്താതെ ജനറൽ സ്വയം വസ്ത്രങ്ങൾ ധരിച്ചു. ഒരു മേശവലിപ്പ് തുറന്ന് തന്റെ ആചാര അലങ്കാരങ്ങൾ അയാൾ പുറത്തെടുത്തു. കറുത്ത വസ്ത്രങ്ങളും വെളുത്ത ടൈയും അദ്ദേഹം ധരിച്ചു. ജാലകത്തിനു നേരെ നടന്ന് താഴ്വാരങ്ങൾക്കും കാട്ടുമരങ്ങൾക്കും ഇടയിൽ കിടക്കുന്ന വഴിയിലേക്ക് കണ്ണുകൾ പായിച്ചു. പുറത്ത് പേമാരിയുണ്ടായിരുന്നു. മരച്ചിലകൾക്കിടയിലൂടെ ഒരു നനുത്ത കാറ്റ് പതറി നടന്നു. സാവധാനം നീങ്ങി വരുന്ന ഒരു കുതിരവണ്ടി ജനറലിന്റെ കണ്ണുകളിൽ പെട്ടു. അയാളുടെ അതിഥി യാത്രാവഴിയിലാണ്. അടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്യത്തെ ജനറൽ നോക്കി. ഒരു നായാടി ഇരയെ ലക്ഷ്യമിട്ട് ഒറ്റക്കണ്ണ് ചെറുതാക്കും പോലെ ജനറൽ ഒരു കണ്ണടച്ചു.
1: 41 വർഷവും 43 ദിവസവും അവർക്കിടയിൽ നിന്ന് പരസ്പരം കാണാതെ നഷ്ടപ്പെട്ടിരുന്നു. അതിഥി എത്തുന്നതിന് മുൻപ് തങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായി ചെലവഴിച്ചിരുന്ന ബാല്യവും കൗമാരവും യൗവനവും പട്ടാളത്തിലെ ജോലിയും ഈ കോട്ടയിലെ ഒഴിവു ദിവസങ്ങളും വിരുന്നുവേളകളും എല്ലാം ജനറൽ ഓർത്തെടുക്കുന്നു. സുഹൃത്തായ കോൺറാഡ്, അതായത് ഇപ്പോൾ എത്തുന്ന അതിഥി, തന്നോടും തന്റെ ഭാര്യയോടും ഒന്നും പറയാതെ പോയതിന്റെ രഹസ്യവും ഒപ്പം അന്ന് നടന്ന നായാട്ടിലെ ഒരു ചതിയുടെ കാരണവുമാണ് തനിക്കറിയേണ്ടത്. അതിഥി എത്തി. ജനറൽ ആതിഥ്യ മര്യാദയോടെ അയാളെ സ്വീകരിച്ചു. തന്നെപ്പോലെ കോൺറാഡും വൃദ്ധനായിരിക്കുന്നത് ജനറൽ തിരിച്ചറിഞ്ഞു.
0: ഉന്നതകുലജാതനായ ജനറലിന്റെ ആതിഥ്യ മര്യാദ മെഴുകുതിരികൾ തിളങ്ങുന്ന അത്താഴമേശയിൽ പ്രകടമാണ്. അതിഥിക്ക് രുചിക്കാനായി നിലവറയിൽ നിന്നും മേൽത്തരം വീഞ്ഞു തന്നെ തയ്യാറാക്കുന്നു. അതിഥി എത്തിയ രാത്രിയിലാണ് ആ രഹസ്യങ്ങൾ അറിയാനായി എല്ലാം തുറന്ന് സംസാരിക്കാനായി ജനറൽ തീരുമാനിക്കുന്നത്. ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രം നിറഞ്ഞ ആഖ്യാനം കനലുകൾ എന്ന നോവലിനെ വ്യത്യസ്തമാക്കുന്നു. ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന കൃതിയാണിത്. പ്രത്യേകിച്ചും വാർദ്ധക്യത്തിന്റെ കണ്ണാടിയിലൂടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ക്ലാസിക് രചന.

0: ഉദാത്തമായ ആഖ്യാന ശൈലിയാണ് നോവലിനെ ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തുന്നതെന്ന് നിസ്സംശയം പറയാം. പകയും പ്രതികാരവും അതിനിടയിൽ തിളങ്ങുന്നു കരുണയും പ്രണയവും.
1: കഴിഞ്ഞ 4 പതിറ്റാണ്ട് താൻ സിംഗപ്പൂരിൽ ഒരു തോട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കായി കൂലികളെക്കൊണ്ട് എസ്റ്റേറ്റ് പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് കോൺറാഡ് ജനറലിനോട് പറയുന്നു. വീഞ്ഞ് രുചിച്ച ശേഷം അവർ അത്താഴം സാവകാശം ആസ്വദിച്ച് കഴിക്കുന്നു, വാർദ്ധക്യത്തിൻ്റെ ശാന്തതയോടെ, അത്യധികമായ സ്നേഹത്തോടെ. ജനറൽ പഴയ കാര്യങ്ങൾ പലതും അതിഥിയുമായി പങ്കുവയ്ക്കുന്നു. എന്നാൽ കോൺറാഡ് ഒളിച്ചോടിയ ദിവസത്തിന് മുൻപുള്ള നായാട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതോടെയാണ് കനലുകൾ എന്ന നോവൽ ചടുലമാകുന്നത്. തൻ്റെ ഇരയുടെ മുമ്പിൽ തോക്കുമായി കാത്തിരിക്കുന്ന വേട്ടക്കാരനെ പോലെ അതിഥിക്ക് മുൻപിൽ ജനറൽ രഹസ്യങ്ങൾ അറിയാനായി വലവിരിക്കുന്നു.
0: കോട്ടയിൽ ഇപ്പോൾ താമസിക്കുന്നവരിൽ നിനിയുമായി മാത്രമാണ് അയാൾക്ക് ആത്മബന്ധമുള്ളത്. സത്യത്തിൽ താനും നിനിയും മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് ജനറൽ ഖേദത്തോടെ മനസ്സിലാക്കുന്നു. 16-ാം വയസ്സിൽ ഒരു ജാരസന്തതിക്ക് ജന്മം നൽകിയിട്ട് കോട്ടയിലേക്ക് അഭയം തേടിയെത്തിയതാണ് നിനി. ആയയായ നിനിയുടെ മുലപ്പാൽ കുടിച്ചാണ് ജനറൽ വളർന്നത്. 90-ുകൾ കടന്ന ഒരു വൃദ്ധയാണ് ഇന്ന് നിനി. വിരുന്നിനും സ്വീകരണങ്ങൾക്കും വേണ്ട എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിയ ശേഷം ആയയും ഭൃത്യരും ജനറലിനെയും കോൺറാഡിനെയും തനിയെ വിട്ടിട്ട് നിദ്ര പോകാൻ പോയിരുന്നു. ആ രാത്രി രണ്ടുപേരും തുറന്ന് സംസാരിക്കുന്നു.
1: 8 വർഷങ്ങൾക്ക് മുൻപാണ് ജനറലിന്റെ ഭാര്യയായ ക്രിസ്റ്റീന മരണമടയുന്നത്. ഈ കഥയിലെ നായിക ജനറലിന്റെ ഭാര്യയാണ്. അവളെ സംബന്ധിച്ച ഒരു രഹസ്യമാണ് തന്റെ സുഹൃത്തിൽ നിന്നും അയാൾക്ക് അറിയേണ്ടത്. കോൺറാഡും ക്രിസ്റ്റീനയും തമ്മിൽ വിവാഹേതര ബന്ധമുണ്ടായിരുന്നു, അവർ തമ്മിൽ പ്രണയമുണ്ടായിരുന്നു, അവൾ തന്നെ ചതിക്കുകയായിരുന്നു. തന്റെ എല്ലാമെല്ലാമായിരുന്ന തന്റെ സുഹൃത്ത് എന്തിനാണ് വേട്ടയ്ക്കിടയിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ചതും നായാട്ടിന്റെ പിറ്റേ ദിവസം ഒളിച്ചോടി സിംഗപ്പൂരിലേക്ക് കടന്നു കളഞ്ഞതും കഴിഞ്ഞ 41 വർഷങ്ങളായി തന്റെ നിദ്രയെ കാർന്നു തിന്ന സമാധാനം നശിപ്പിച്ച സംശയങ്ങൾ ഓരോന്നായി ജനറൽ സുഹൃത്തിനോട് ചോദിക്കുന്നു.
2: അവളുടെ മരണം കഴിഞ്ഞ് വർഷങ്ങൾക്കു ശേഷം ഒരു ദിവസം ഞാൻ മഞ്ഞ നിറമുള്ള വെൽവെറ്റ് കൊണ്ട് പൊതിഞ്ഞ് ആ ഡയറി കണ്ടെടുത്തു. ആ രാത്രി ഞാനത് അന്വേഷിക്കുകയായിരുന്നു. നായാട്ടു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ രാത്രി, അവളുടെ മേശയിൽ ഞാൻ പരതി. ആ ഡയറി അപ്രത്യക്ഷമായിരിക്കുന്നു. നീ അടുത്ത ദിവസം ഒളിച്ചോടിപ്പോയി. അത് കുറേ കാലം കാണാതെ പോയി. ഒടുവിൽ ഞാൻ കണ്ടെത്തി. ഇതാ ഇവിടെയുണ്ട്. മേൽക്കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഡയറി പുറത്തെടുത്ത് സുഹൃത്തിന് നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, ക്രിസ്റ്റീനയുടേതായി ബാക്കി അവശേഷിക്കുന്നത് ഇതുമാത്രമാണ്. അവളുടെ പ്രണയത്തിൻ്റെയും ആന്തരലോകങ്ങളുടെയും തെളിവ്.
0: ചരടുകൊണ്ട് കെട്ടിയ ആ ഡയറി പക്ഷേ മാന്യനായ ജനറൽ തുറന്നു വായിച്ചിട്ടില്ല. ഒരുപക്ഷേ അത് തുറന്നു വായിച്ചാൽ താൻ തകർന്നു പോവും എന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഡയറിത്താളുകളിലെ രഹസ്യങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വമുള്ള തന്റെ സുഹൃത്ത് കോൺറാഡിന് മുമ്പിൽ വച്ച് തുറന്നു വായിക്കാം എന്ന് കരുതിയതാവാം. കനലുകൾ എന്ന നോവലിൽ കുറ്റവിചാരണകളുടെയും ആത്മപരിശോധനകളുടെയും രാത്രി അങ്ങനെ നീളുകയാണ്. ജനറലിന് അഭിമുഖമായി ചുരുട്ടുവലിച്ച് അയാൾ നടത്തുന്ന കുറ്റാരോപണങ്ങളിൽ ജനറലിന് അഭിമുഖമായി ചുരുട്ടുവലിച്ച് അയാൾ നടത്തുന്ന കുറ്റാരോപണങ്ങളെല്ലാം കേട്ട് അതിഥി പരിക്ഷീണനായി ഇരുന്നു. 4 പതിറ്റാണ്ടിനു മുമ്പ് 3 പേരുടെ ജീവിതത്തിലെ അഗ്നിയുടെ കനലുകൾ വിചാരണയായി മാറുന്നത് അതിഥി അതിശയത്തോടെ കേട്ടിരുന്നു. ജനറലും അതിഥിയും തമ്മിലുള്ള സംഭാഷണം രാത്രി ഏറെ വൈകിയിട്ടും തുടരുകയാണ്. കുന്നിൻ മുകളിലെ കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രകൃതി പൂർണ്ണ നിശബ്ദതയിലേക്ക് വീണു. കോൺറാഡ് കുറ്റങ്ങൾ ഏൽക്കുന്നതിന്റെ മാനസിക ഭാവം

എന്നാൽ തെല്ലും പതരാതെ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ ആരോപണങ്ങൾ കേൾക്കുന്നു. ഇതിനെല്ലാം സാക്ഷിയാവേണ്ടിയിരുന്ന ക്രിസ്റ്റീനയുടെ പ്രതീകം എന്ന നിലയിൽ മൂന്നാമതൊരു കസേര കൂടി അവർക്കിടയിൽ കിടക്കുന്നുണ്ട്. ആ കസേരയിലാണ് ഇതുപോലെയുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത്.

0: സ്വന്തമായുള്ളത്. തന്റെ സുഹൃത്തിനെയും ഭാര്യയെയും തമ്മിൽ അടുപ്പിച്ച് നിർത്തിയിരുന്നതും സംഗീതമായിരുന്നെന്ന് ജനറൽ ഓർക്കുന്നുണ്ട്. ക്രിസ്റ്റീനയ്ക്ക് സൗന്ദര്യം മാത്രമല്ല, ആഭിജാത്യത്തിൻ്റെയും അന്തസ്സിൻ്റെയും ഉയർന്ന സ്വഭാവഗുണങ്ങളുടെയും മികവുണ്ടായിരുന്നു എന്ന് ജനറൽ ആ രാത്രി അതിഥിയോട് പറയുന്നു. ഇരുവരുടെയും ദാമ്പത്യ ജീവിതം സുഖകരമായിരുന്നു. എന്നാൽ അതിനിടയിൽ കോൺറാഡ് എപ്പോഴുമുണ്ടായിരുന്നു. തൻ്റെ ഭാര്യയും സഹോദരതുല്യനായ സുഹൃത്തും തമ്മിൽ ഒരു പ്രണയം നടക്കുന്നത് അയാൾ അറിയാതെ പോയി. എന്നാൽ ആ നായാട്ട് ദിവസം ആ സത്യം തിരിച്ചറിഞ്ഞു.
1: മുറി ഇപ്പോൾ തണുത്തു കഴിഞ്ഞിരുന്നു. നേരം പുലർന്നില്ലെങ്കിലും അല്പം തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ പ്രഭാതമാരുതന് അകത്തേക്ക് കടന്നു വരാൻ അവസരമൊരുക്കി. വളരെ യാന്ത്രികതയോടെ അതിഥി കൈകളുയർത്തി തളർച്ചയോടെ തൻ്റെ വാച്ചിൽ നോക്കി. എനിക്ക് തോന്നുന്നത്, അതിഥി മൃദുവായി പറഞ്ഞു, സംസാരിക്കേണ്ടതിനെക്കുറിച്ചെല്ലാം നാം വിശദമായി സംസാരിച്ചു എന്നാണ്. എനിക്ക് പോകാൻ സമയമായി. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ജനറൽ വിനയത്തോടെ പറഞ്ഞു. വണ്ടി പുറത്ത് കിടപ്പുണ്ട്. രണ്ടു മനുഷ്യരും പെട്ടെന്ന് എഴുന്നേറ്റ് തങ്ങളുടെ കൈകൾ നെരിപ്പോടിനു മുകളിൽ കാണിച്ച് ചൂടാക്കാൻ തുടങ്ങി.
2: എംബേഴ്സ് അഥവാ കനലുകൾ എന്ന നോവൽ അന്ത്യത്തിലേക്ക് നീളുകയാണ്. ഒരു രാത്രി പുലരും വരെയാണ് നോവലിലെ കാലദൈർഘ്യം. പക്ഷേ കഥയുടെ കാലദൈർഘ്യം ഏകദേശം 60-70 വർഷങ്ങളാണ്. അതിവിദഗ്ധമായാണ് സാന്തോർ മറോയ് നോവലിൽ കാലത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നിർദ്ദയമായ കാലത്തിന്റെ കുതിച്ചുപോക്ക് വ്യക്തികളെ എങ്ങനെയെല്ലാം മാറ്റിത്തീർക്കുന്നു എന്ന് നോവൽ പരിശോധിക്കുന്നു.
0: നായാട്ട് ദിവസം ലക്ഷ്യത്തിൽ നിൽക്കുന്ന മാനിന് നേരെ ചൂണ്ടേണ്ട തോക്ക് കോൺറാഡ് തനിക്ക് നേരെ വനത്തിൽ വെച്ച് ചൂണ്ടിയതാണ് ജനറലിനെ തകർത്തു കളഞ്ഞത്. എന്നാൽ കാഞ്ചി വലിക്കാൻ ധൈര്യമില്ലാതെ അയാൾ തോക്ക് താഴ്ത്തി. അവർ ഒന്നും സംസാരിച്ചില്ല. ഒരു വ്യാഖ്യാനവും ആ പ്രവൃത്തിക്ക് തൻ്റെ സുഹൃത്ത് തനിക്ക് നൽകിയില്ലെന്ന് ജനറൽ ഓർക്കുന്നു. തൻ്റെ കൂട്ടുകാരൻ്റെ മനസ്സിൽ ഏതോ ചെകുത്താൻ കയറിയതായിരിക്കാം എന്ന് സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പിറ്റേന്ന് അയാൾ ഒന്നും പറയാതെ ഒളിച്ചോടിയത് ജനറലിനെ സംശയാലുവാക്കുന്നു. പട്ടണത്തിലെ അയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ ജനറൽ എത്തുന്നു. തൻ്റെ സുഹൃത്ത് ഉപേക്ഷിച്ചു പോയ വീട്ടിൽ ക്രിസ്റ്റീനയും കോൺറാഡും തമ്മിലുള്ള രഹസ്യ പ്രണയത്തിൻ്റെ പല രേഖകളും ജനറൽ കണ്ടെത്തുന്നു. പക്ഷേ അയാൾ ഒരു കാര്യവും തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നില്ല. എല്ലാ രഹസ്യവും കോൺറാഡിൽ നിന്ന് അറിയുന്നതിനായി 40

ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 14, ശകവർഷം 1948, ശ്രാവണം 8, 2026 ജൂലൈ മാസം 30 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:34. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യം ഇതാണ്. അവധി എന്ന പേരിൽ ഇന്ത്യയിൽ ഒരു ഭാഷയുണ്ട്, ഏത് നാട്ടിലെ ഭാഷയാണത്? ചോദ്യം ഒരിക്കൽ കൂടി, അവധി എന്ന പേരിൽ ഇന്ത്യയിൽ ഒരു ഭാഷയുണ്ട്, അത് ഏത് നാട്ടിലെ ഭാഷയാണത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 കേൾക്കാം.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസൻ. മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. സംഗീതം ജെറി അമൽദേവ്, വരികൾ ബിച്ചു തിരുമല.

0: पीएम जय अब गरीबों की जय बन गई है।
1: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസ്. വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം, എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112. വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം, എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112. വിദേശത്തെ

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ. ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതു ഇടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.
5: ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയ ഗാനമാണ് അടുത്തത്. ജോൺസന്റെ സംഗീതം, പൂവച്ചൽ ഖാദറിന്റെ വരികൾ.

0: നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
1: അടുത്ത ഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയും. ചിത്രം ഒഴിവുകാലം.

ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ. ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.

ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനശില്പികൾ സലിൽ ചൗധരി, യൂസഫലി കേച്ചേരി.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. രാമായണ പാരായണം 14 ദിവസം. പാരായണം ചെയ്യുന്നത് ശ്രീ യുക്തരാജ. ഭാഗം കിഷ്കിന്ധാകാണ്ഡത്തിലെ രാമഹനുമൽ സമാഗമം.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ. ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്, അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

നിനൈത്തേൻ വന്ദായ് എന്ന ചിത്രത്തിനുവേണ്ടി മനോ, അനു ശ്രീറാം എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം പാടിയത് ജയചന്ദ്രനും സുജാതയും. ചിത്രം പൂവേ ഉനക്കാകെ.

0: ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.
1: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം കുട്ടികളിൽ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.

0: സെക്കൻഡറി പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കുട്ടി ആൺകുട്ടിയെ ബിഹേവിയർ പീഡിയാട്രിക്സിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ കേസിൽ പെട്ടിരിക്കുകയാണ്, ഒരു കേസിൽ, പോലീസ് കേസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഹയർ സെക്കൻഡറി പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ, അതേ സ്കൂളിലെ കുട്ടികളുടെ വീട്ടിൽ കയറി അടിച്ചു. അങ്ങനെയാണ് പോലീസ് കേസായത്. പോലീസ് കേസായി പിന്നെ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പശ്ചാത്തലം, ഫാമിലി പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് അമ്മ വീട്ടു ജോലിക്ക് പോയാണ് കുടുംബം നോക്കുന്നത്. അച്ഛൻ വേർപിരിഞ്ഞു പോയി. ആൽക്കഹോളിസവും മദ്യപാനവും ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ അച്ഛൻ അബാൻഡൻ ചെയ്തു ഫാമിലി, പുള്ളി ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ഇവൻ്റെ കൂടുതൽ, ഇവനെക്കുറിച്ച് കൂടുതൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോഴത്തേക്ക്, കൂടുതൽ ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ എവാലുവേഷൻ നടത്തിയപ്പോഴത്തേക്ക് ഇവൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് MDMA ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് അവൻ ഇൻ്റർവ്യൂവിൽ തന്നെ അവനെ അക്സെപ്റ്റ് ചെയ്ത് അത് പുറത്ത് പറഞ്ഞവൻ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ പുറത്ത് പറഞ്ഞ് ഞാൻ MDMA ഉപയോഗിക്കുന്നു, കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ടാണ് ഉപയോഗിക്കുന്നത്, 10-ാം ക്ലാസ് അവസാനം കഴിഞ്ഞപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്, വെക്കേഷനിൽ നിന്ന്. 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെക്കേഷന് നിൽക്കുമല്ലോ, ആ സമയത്ത് വീട്ടിന് പരിസരത്തുള്ള ചില അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ചേർന്നിട്ടാണ് ഇത് തുടങ്ങിയതെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ച, മോനെ സ്കൂളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വീട്ടിൽ പോയി എന്തിനാണ് അടിക്കുന്നത്, അത് സ്കൂളിൽ തന്നെ പറഞ്ഞു തീർത്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ അവരെ അടിച്ചില്ലെങ്കിൽ അവർ ഞങ്ങളെ അടിക്കും. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രീതിയിൽ തന്നെ മാറ്റം വരും, അവരുടെ അസസ്മെൻറ്റ്. ഈ ലഹരി മരുന്നുകൾ, പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയാണ് അത് ബാധിക്കുന്നത്. ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് ഈ കുട്ടികളുടെ കൗമാരകാലത്തുള്ള കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ പൂർണ്ണമായിട്ട് മെച്ചുറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ ബ്രെയിനിലോട്ടാണ് ഈ മദ്യത്തിൻ്റെ ഇത് വരുന്നത്. അപ്പം മദ്യം, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഈ ബ്രെയിനിൻ്റെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തുള്ള ഒരു വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ എന്ന് പറയുക, അവിടെ നിന്ന് പിന്നെ ഡോപ്പമിൻ്റെ സർജ് ഉണ്ടാകും, ഡോപ്പമിൻ സെക്രീഷൻ ഉണ്ടാകും, അത് ന്യൂക്ലിയസ് ഓക്യുപ്പൻസ് ഓക്യുപ്പൻസിൽ എത്തിയിട്ട് പിന്നെ അത് പ്രീ ഫ്രോണ്ടൽ ലോബിലേക്ക്. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ ലോബിൽ നല്ല ഫ്ലഷ് ഓഫ് ഡോപ്പമിൻ. അപ്പോൾ ഈ ഡോപ്പമിന് കൂടുതൽ സെക്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ കുട്ടിക്ക് കൂടുതൽ സന്തോഷവും ലഹരിയുടെ ഇഫക്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇവരിത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ നിയന്ത്രണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ട് കൂടുതൽ അഡിക്ഷനിലേക്ക്, മദ്യാസക്തിയിലേക്ക് പോകുന്ന, മദ്യാസക്തിയിലേക്ക് മയക്കുമരുന്നാസക്തിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് കുടുംബം, ഞങ്ങൾ പറയുന്നത് ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് പറയുന്നത്. അച്ഛൻ മദ്യപാനി, കുടുംബം നോക്കുന്നില്ല, ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നു, വഴക്കുവടി നടക്കുന്നു, പിന്നെ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകണു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുടുംബ പശ്ചാത്തലത്തിൽ വരുന്ന കൗമാരക്കാരായ കുട്ടികളിൽ മദ്യം, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇവരിൽ തന്നെ സ്വഭാവ വൈകൃതങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കോണ്ടക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്, കുറ്റവാസന, ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾ. അപ്പം അങ്ങനത്തെ ഇതും വരാനുള്ള, അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഡിസ്ഫങ്ഷണൽ ഫാമിലി, മദ്യം, മയക്കുമരുന്ന് ഉപയോഗം, കുട്ടികളിൽ കുറ്റവാസന സ്വഭാവ രീതി വർദ്ധിച്ചു വരുന്നു, ഇതെല്ലാം കൂടെ സമ്മിളിതമായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയിൽ മയക്കുമരുന്നിൻ്റെ ഒരു പശ്ചാത്തലം വിശകലനം ചെയ്ത് കൂടുതൽ മനഃശാസ്ത്ര വിശകലനം നടത്തി നോക്കുമ്പം മയക്കുമരുന്നിൽ മാത്രമായിട്ട് ഒതുങ്ങിയല്ല നിൽക്കുന്നത്, യഥാർത്ഥത്തിൽ കൂടുതൽ സങ്കീർണമായ കുറ്റവാസനയുടെ സ്വഭാവ രീതി, അക്രമവാസനയുടെ സ്വഭാവ രീതി, മോഷണം, പോർണോഗ്രാഫി ഉപയോഗിക്കുക, പിന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, ഇതെല്ലാം ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ചെയിൻ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, അതുപോലെ തന്നെ ഈ കേരളത്തിൽ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ കുട്ടികളെ വലയിലാക്കുവാൻ ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രങ്ങളെക്കുറിച്ച് ഒന്ന് പറയൂ.
0: മാഫിയ തന്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കുട്ടികളിൽ പ്രത്യേകിച്ച് ഡിസ്ഫങ്ഷണൽ ഫാമിലി, അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷത്തിലുള്ള കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ മധ്യവർഗ സമൂഹത്തിലുള്ള ഒരു കുട്ടികളും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ലഹരിയിലേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മധ്യവർഗ കുടുംബത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ മധ്യവർഗ സമൂഹമായിരിക്കും. അവർ ഈ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്താൻ വേണ്ടി മറ്റു തരത്തിലുള്ള യാതൊരു താല്പര്യത്തിലും കുട്ടിക്ക് അത് ഉള്ള, പ്രത്യേകിച്ച് കൗമാരകാലത്ത് നല്ല എനർജി ആയിരിക്കും, സൈക്കോളജിക്കൽ എനർജി ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളിൽ ഒരേ സമയം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടിയെ പഠനത്തിൽ മാത്രമായി കേന്ദ്രീകരിപ്പിച്ച് നിർത്തുമ്പോഴത്തേക്ക് കുട്ടിക്ക് കൗമാരകാലത്ത് ബോറടിക്കും, കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു ശൂന്യത അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ശൂന്യത അനുഭവപ്പെടുന്ന കുട്ടികളെ കൂട്ടുകാർ വഴി ഈ മയക്കുമരുന്ന് ലോബി അട്രാക്ട് ചെയ്യും, സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഇന്ന് ഉപയോഗിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഓഫർ ചെയ്യുന്ന കണക്കൊക്കെ എടുത്ത്

0: അവരെയും ഇതിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരും. അപ്പോൾ അവർ നേരിട്ടല്ല, അതേസമയത്ത് ഈ അകത്തുള്ള കുട്ടികൾ ഉപയോഗിച്ചും കൊണ്ട് ആകർഷിച്ച് അവരുടെ വലയിലേക്ക് കൊണ്ടുപോയി പിന്നെ അവരുടെ വലയിലെ ഭാഗമാകും. അപ്പോൾ രണ്ട് തരത്തിലെ സ്ട്രീം ഓഫ് കുട്ടികൾ ഈ പറഞ്ഞ മദ്യമയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ള നമ്മൾ ക്ലിനിക്കൽ അനുഭവങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് നമ്മളുടെ ഈ നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള നിരീക്ഷണം സ്കൂൾ അന്തരീക്ഷത്തിൽ കുടുംബാന്തരീക്ഷത്തിലും അതുപോലെ സാമൂഹ്യ അന്തരീക്ഷത്തിലും നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ മൊത്തത്തിലുള്ള നെക്സസ് നെറ്റ്വർക്ക് മൊത്തം ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൻകിട കടത്തുകൾ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്കും കൂടെ ഫൈനർ ആസ്പെക്ട്സിലോട്ടും കൂടെ പോയി ശരിക്കും പറഞ്ഞാൽ സംഘടിതമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് വേണം. കുടുംബം, സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൽ, അധ്യാപകർ, അതുപോലെ സമൂഹത്തിലുള്ള, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു വെൽവിഷേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരും കൂടെ ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിലുള്ള നിരന്തര സർവൈലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും പിന്നെ ഇതിൽ കുട്ടികളെ കൗമാരക്കാരെ ഇതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റത്തു.
1: സർ, ഈ കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതുപോലെ സ്വഭാവ രീതികളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് നിരീക്ഷിക്കേണ്ടത്. അടിക്കടി ഫ്രണ്ട്ഷിപ്പ് മാറുന്നു, കൂടുതൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു, കൂടുതൽ കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതി, മുതിർന്ന കുട്ടികളുമായിട്ടുള്ള സൗഹൃദം, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതിയെല്ലാം നമുക്കൊരു ഒരു ഒരു പ്രത്യേകമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം സ്വഭാവം തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇവരിൽ സ്വഭാവ മാറ്റങ്ങളുണ്ടാവും. ദേഷ്യം കൂടുക, പെട്ടെന്ന് അക്രമ സ്വഭാവത്തിലോട്ട് മാറുക, സാധനങ്ങളെ നശിപ്പിക്കുക, പഠനത്തിൽ പുറകിലോട്ട് വരിക. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിലേക്ക് പുറകിലോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, അക്രമ സ്വഭാവത്തിലുള്ള വ്യക്തിഗതമായ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, സാധാരണ അമ്മയോട് തർക്കിക്കാത്ത കുട്ടി തർക്കിക്കാൻ തുടങ്ങുന്നു, സാധാരണ അമ്മയെ അടിക്കുമ്പോൾ തിരിച്ചടിക്കുന്ന സ്വഭാവമില്ലാത്ത കുട്ടിക്ക് തിരിച്ചടിക്കാനുള്ള വാഞ്ചന വരുന്നു, സാധനങ്ങൾ വീട്ടിൽ സാധനങ്ങൾ നശിപ്പിക്കുന്നു. അപ്പോൾ സുഹൃബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലത്തിലുള്ള ഒരു വിശകലനം മാതാപിതാക്കൾ നടത്തി നോക്കണം. അതുപോലെ സ്വഭാവവുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള മാറ്റങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക്, പിന്നെ ചില അമ്മമാർ കുട്ടിയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ തന്നെ ഇവനെ കഴുകാൻ ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് ബീഡി കിട്ടി, അല്ലെങ്കിൽ പാക്കറ്റ് കിട്ടി, MDMA ഒക്കെ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്.
1: സർ, അതുപോലെ തന്നെ ഈ മോശമായ കുടുംബാന്തരീക്ഷം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും അത് ക്രമേണ ആശ്വാസം എന്ന രീതിയിൽ ലഹരിയിലേക്ക് ചെന്നെത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയും ചെയ്യാറില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ, ബുദ്ധി രൂപീകരണത്തിൽ, മറ്റ് സാമൂഹ്യ ബന്ധങ്ങളുടെ രൂപീകരണത്തിൽ, എല്ലാത്തിനകത്തും കുടുംബ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അത് മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടുന്ന പ്രത്യേകതകളോടൊപ്പം തന്നെ കുട്ടി വളരുന്ന സാഹചര്യം, ഞങ്ങൾ പറയുന്നത് പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ ബ്രെയിനിൻ്റെ വികാസത്തിൽ എൻവയോൺമെൻറ്റിന്, ഈ സാഹചര്യത്തിന് വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നമ്മൾ ഒരു 40 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നത് ബ്രെയിനിൻ്റെ ജനറ്റിക് ഇൻഹെറിറ്റൻസ് ആണത്, അതിനെ പിന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു പാരമ്പര്യമായിട്ടുള്ള. പക്ഷേ ഇപ്പം നമുക്കറിയാൻ പറ്റുന്നത് ആ ജനറ്റിക് ഇൻഹെറിറ്റൻസിനെ പോലും മോഡിഫൈ ചെയ്യുന്നത് എൻവയോൺമെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ സാഹചര്യം, എങ്ങനെ കുട്ടി വളർത്തപ്പെടുന്നത്, കുട്ടിയുടെ ബന്ധം എന്താ, കുട്ടി കുടുംബത്തിൻ്റെ പ്രത്യേകത, കുട്ടികളും കുടുംബവും തമ്മിൽ അച്ഛനമ്മമാരും തമ്മിലുള്ള ഇൻറ്റിമസി എത്രത്തോളം ഉണ്ട്, സൗഹൃദം എത്രത്തോളം ഉണ്ട്, അടുപ്പം എത്ര, അങ്ങനെ സ്വാധീനം, അങ്ങനെ ഇതെല്ലാം കുട്ടിയുടെ വളരുന്ന സാഹചര്യം, പേരൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. പേരൻറ്റിങ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് കുടുംബ ബ്രെയിനിൻ്റെ വികാസത്തെയും നിർണയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ അബാൻഡൻഡ് ഫാമിലി എപ്പോഴും നമുക്ക് ചൈൽഡ് മെൻ്റൽ ഹെൽത്തിലൊരു വലിയ വെല്ലുവിളിയാണ്. അബാൻഡൻഡ് ഫാമിലി എന്ന് വെച്ചാൽ ഡിസ്ഫങ്ഷണൽ ഫാമിലി, പലതരത്തിലുള്ള സംഘർഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം, ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്, ചിലപ്പോൾ വേർപെട്ടായിരിക്കും താമസിക്കുന്നത്, അങ്ങനെ ആൽക്കഹോൾസ്. ഈ നമ്മൾ കണ്ടുന്നത് ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ കണക്ക് മൊത്തത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങൾ നടത്തി നോക്കുമ്പം ഇത്തരം കുടുംബങ്ങളിലെ അച്ഛന്മാർക്ക് ഇൻവേരിയബിളി ഏറെയും കുറഞ്ഞ് ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മയക്കുമരുന്ന് ഉപയോഗം തന്നെയുള്ള, അല്ലെങ്കിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗം തന്നെ, അപ്പോൾ അത് കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നതിനും പിന്നെ കൂടുതൽ കൗമാരകാലത്തിൽ എത്തുമ്പോൾ

0: 89 ആകുമ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയും, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുക, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇത് കാണും, അപ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് നോക്കുക, അങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻ നടത്തി കുട്ടി. അപ്പോൾ ഈ എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഒരു മുതിർന്ന വ്യക്തിയുടെ ഒരു സ്വാധീനം. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടത് വേറൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടികളൊക്കെ തന്നെ ഈ പരിസരത്തുള്ള മുതിർന്ന ചേട്ടന്മാരുമായിട്ടുള്ള ഭയങ്കര ബന്ധമായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കും, അവരുടെ സഹായിയായിട്ട് കൂടി അതിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു ഭയങ്കര സങ്കീർണമായിട്ടുള്ള മൾട്ടിപ്പിളായിട്ടുള്ള ഘടകങ്ങൾ ആണ് ഇത് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതും അതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതും തുടരുന്നതും എല്ലാം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, ഈ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക?
0: ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിപ്പോൾ കുട്ടിയുടെ പോക്കറ്റിലൊന്നും ഈ ഒരു പാക്കറ്റ് കിട്ടി MDMA ആണെന്ന് അറിയുന്നു. ഉടനെ നമ്മൾ സാധാരണഗതിയിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യും, കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തയ്യാറെടുത്ത് അച്ഛനും അമ്മയും കൂടെ ഒന്നിൽ അവനെ അടിച്ച് ശിക്ഷ കൊടുത്ത് കുറ്റം സമ്മതിപ്പിച്ച് അടിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ്. ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നതും കുട്ടിയെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരണമെന്നാണല്ലോ, അത് നടക്കത്തില്ല. ചിലപ്പം കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതി വരും, അല്ലെങ്കിൽ ഈ കുട്ടി വീട് വിട്ടു പോകും. അപ്പോൾ കടുത്ത ശിക്ഷയല്ല, പകരം ഇങ്ങനെയൊരു പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുമായിട്ട് സമാധാനമായി കുട്ടിയുമായിട്ട് സംസാരിച്ച് കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി, ഒരിക്കലും നമ്മൾ ഈ കുട്ടിയും നമ്മൾ പേരൻസും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്ന തരത്തിലേക്ക് അതിതീവ്രമായ രീതിയിൽ വൈകാരികമായി മാതാപിതാക്കൾ പ്രതികരിക്കരുത്. അതുപോലെ തന്നെ സ്കൂളിൽ വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അധ്യാപകർ അത് ക്ലാസ്സിൽ സ്കൂളിലൊരു വലിയ വാർത്തയാകുന്നു, കുട്ടികളെല്ലാവരും ഈ കുട്ടിയെ തിരിച്ചറിയുന്നു, അവനാണ് ഇതിൻ്റെ ആളെന്ന് പറയുന്നത്, ഇവന് വേറെ കുഴപ്പങ്ങളുണ്ടെന്ന്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ കുട്ടി വീണ്ടും ആ നെക്സസിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടും. ചിലപ്പം കുട്ടിക്ക് ഇപ്പോൾ ഉപയോഗം മാത്രമേ ഉള്ളൂ, പക്ഷേ നെക്സസിൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷേ ഈ ഇത്തരത്തിലുള്ള അതിവൈകാരിക പ്രകടന രീതികളും ഫാമിലിയിലും ഉള്ളതും സ്കൂളുകളിലുള്ളതും അത് കുട്ടി ആ നെക്സസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിലേക്ക് വഴിതെളിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കൾ ഈ കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇനി ആ അത് നമുക്ക് പേരൻസിന് പറ്റുന്നില്ലെങ്കിൽ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് സാധ്യതകൾ. ഒന്ന്, കുട്ടിയെ കൊണ്ടുപോയി മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കുന്നത് പറ്റുമെങ്കിൽ നല്ല കാര്യം. രണ്ട്, സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അമ്മയ്ക്കും അച്ഛനും പരിചയമുള്ള ഒരു സാറ് കാണും. എല്ലാ സ്കൂളും വീട്ടു പരിസരത്താണല്ലോ സ്കൂൾ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം, ആ അധ്യാപകനുമായിട്ട് വിഷയം ചർച്ച ചെയ്ത്, അതല്ലെങ്കിൽ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കൗൺസിലറുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ കൗൺസിലറുമായിട്ട് കുട്ടിയെ കണ്ട് കൗൺസിലറിൻ്റെ ഒരു സഹായം തേടി. കാരണം ഈ അതിവൈകാരികമായി പ്രകടിപ്പിക്കുന്നതിന് പകരം പ്രൊഫഷണൽ അപ്രോച്ച് ഈ ഒരു സമീപനത്തിൽ കുടുംബത്തിനകത്ത് കൊണ്ടുവരാനാണ്. അതിനാണ് ഞാൻ ഈ പറഞ്ഞ അധ്യാപകർ പിന്നെ കൗൺസിലർമാർ മാതാപിതാക്കൾ തന്നെ അതിവൈകാരികമായി പ്രകടിപ്പിക്കാത്ത രീതിയിൽ സൗഹൃദമായിട്ട് സംസാരിച്ച് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് എങ്ങനെ എന്ത് വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ ബെറ്റർ യു കൺസൾട്ട് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്ന് വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 181, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
4: ആകാശവാണി ദേവികുളം സ്പൈസ് FM.
5: നിയമവീഥി.
6: പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയും സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജുമായ ശ്രീ CGNNുമായി ആകാശവാണിയിലെ പ്രോഗ്രാം മേധാവി ശ്രീ ജയമോഹൻ നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം.
7: പരാതികളിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജീവിതത്തിൽ വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആള് ഇപ്പോൾ ബലാത്സംഗ കേസുകളിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വന്ന് നമുക്ക് പരാതികൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ പരിഗണന എത്രത്തോളമാണ്?
8: പെൺകുട്ടികളായിരിക്കും വരാൻ സാധ്യത കൂടുതലുള്ളത്. നമ്മുടെ അടുത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കൗൺസിലേഴ്സ്

0: നമുക്ക്. അത് എം എസ് ഡബ്ല്യു പഠിച്ച ക്വാളിഫൈഡ് കൗൺസിലേഴ്സ് ആണ് അവരുടെ അടുത്തേക്ക് അയക്കും. എന്നിട്ട് അവർക്ക് മാക്സിമം നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും. കാരണം പലരും ഡെസ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. കാരണം അവർക്ക് സമൂഹത്തിൽ ആരുടെ ഇത് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം, പറഞ്ഞാൽ തന്നെ അവർ ഇൻസൾട്ടഡ് ആകും എന്നുള്ള വേറെ കാര്യം. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചെല്ലുമ്പോഴായിരിക്കും മിക്കവാറും പറഞ്ഞു കൊടുക്കും നിങ്ങൾ ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റി അതോറിറ്റി ചെല്ലൂ, കാരണം അവിടെ കൗൺസിലേഴ്സ് ഉണ്ട്, അവർ നിങ്ങൾക്ക് ഒരു മെന്റലി റീഹാബിലിറ്റേഷൻ ഉള്ള സൗകര്യം ചെയ്തു തരുമെന്ന് പറയും. അപ്പോൾ അവർ വരും, നമ്മൾ അവരെ കൗൺസിലിംഗ് രണ്ടും മൂന്നും പ്രാവശ്യം കൗൺസിലിംഗ് കൊടുക്കും. പിന്നെ കേസ് നടത്താൻ ആവശ്യമാണെങ്കിൽ നമ്മൾ അഡ്വക്കേറ്റിൻ്റെ സർവീസ് കൊടുക്കും, അഡ്വൈസ് കൊടുക്കും, ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കും, കൗൺസിലിംഗ് കൊടുക്കും. പിന്നെ അവർക്ക് കോമ്പൻസേഷൻ, അതായത് ഇപ്പം നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നെൽസയുടെ ഒരു വുമൺ ആൻഡ് ചൈൽഡ് വിക്ടിം കോമ്പൻസേഷൻ സ്കീം 2017 എന്ന് പറഞ്ഞുണ്ട്. അത് പ്രകാരം സെക്ഷുവൽ ഹരാസ്മെന്റിലോ അല്ലെങ്കിൽ റേപ്പിനോ അല്ലെങ്കിൽ ആസിഡ് അറ്റാക്ക് ഇങ്ങനെയുള്ള കേസുകളൊക്കെ പെടുന്നവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ സ്കീമുണ്ട് നമുക്ക്. അപ്പോൾ ആ സ്കീം പ്രകാരം ഇവർ കോമ്പൻസേഷൻ കൊടുക്കും.
1: കള്ളപ്പരാതികളായിട്ട് വരുന്ന ആൾക്കാരെ എന്താ ചെയ്യുക? പരാതികൾ പലതും കിട്ടും.
0: ഉണ്ട്. ഒന്നാമത് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് ഇപ്പം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ അനാവശ്യമായ കാര്യങ്ങൾ വരും, ഓടി വരും. പക്ഷേ പേയ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അവർ അത്ര വരില്ല. അതാണ് അഭിഭാഷകനെ അപ്രോച്ച് ചെയ്യാനുള്ള മടിയും ഫ്രീ ലീഗലേക്ക് വരാനുള്ള കാര്യം. നമ്മൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് ഗുണവും ദോഷവും ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു കുറച്ച് ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ പരാതി വന്നതിന്റെ പേരിൽ ഒരു 90% ആൾക്കാരെ നമുക്ക് തൽക്കളയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഏത് പരാതി വന്നാലും നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. എതിർകക്ഷി വരുമ്പോഴാണ് നമ്മളിതിൻ്റെ സത്യാവസ്ഥ എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ പറയും ഇത് ഇങ്ങനെയാണ് ഫാക്ട്, അതുകൊണ്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ക്ലോസ് ചെയ്ത് അവർ പൊക്കളാൻ പറയും, അത് ചെയ്യുള്ളൂ. ഇങ്ങനെ ഒരു കള്ളപ്പരാതി വരുമെന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു 99% കേസ് കളയാൻ പറ്റില്ല. ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട് ഇതുകൊണ്ട്. അതുകൊണ്ട്
1: പരാതികൾ, ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ പരാതികൾ ഉണ്ടെങ്കിൽ അറിയിക്കാൻ ഏതൊക്കെ വഴികളാണ്? നമ്മളൊരു താലൂക്ക് ലീഗൽ സർവീസ്
0: കമ്മിറ്റിയുണ്ട്,
1: കമ്മിറ്റി അവിടെ അറിയിക്കാൻ എന്തൊക്കെ നമ്പറുകളുണ്ടോ, മെയിൽ ഐഡികളുണ്ടോ?
0: നമുക്ക് പരാതി നേരിട്ട് കൊടുക്കാം, ഫോൺ മുഖാന്തരം കൊടുക്കാം, പിന്നെ മെയിൽ അയക്കാം. ഈ മൂന്ന് രീതി. ഇപ്പം നമുക്ക് മെയിനായിട്ട് വരുന്നത് നേരിട്ട് ഫയൽ ചെയ്യും, മെയിൽ വരിക ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്പർ എടുക്കും, ഓരോ പെറ്റീഷനും പരാതി പ്രീ ലിറ്റിഗേഷൻ പെറ്റീഷൻ നമ്പർ പറഞ്ഞാൽ നമ്മൾ നമ്പർ പിടിക്കും. അതിനുശേഷം രണ്ട് കുട്ടികൾക്ക് നമ്മൾ ഇന്ന ഡേറ്റിൽ നിങ്ങൾ വരാൻ പറഞ്ഞാൽ നോട്ടീസ് ആയി, എന്നിട്ടാണ് രണ്ട് കുട്ടികളെ വിളിച്ച് കൊടുത്താൽ ഡിസ്കസ് ചെയ്യുന്നത്.
1: ഈ പരാതി അയക്കാനുള്ള മെയിൽ ഐഡിയോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഉണ്ടോ?
0: ഉണ്ട്. ഇപ്പം DLSA നമ്മൾ ഇടുക്കി ജില്ലയിലാണെങ്കിൽ DLSA@gmail.com എന്നുള്ള മെയിലേക്ക് അയച്ചാൽ മതി, പരാതി നമുക്ക് അവിടെ കിട്ടും. അവർക്ക് എല്ലാ താലൂക്ക് ലീഗൽ സർവീസിൽ എല്ലാവർക്കും ഉണ്ട്.
1: അപ്പോൾ ഇത് ഈ മെയിൽ ഐഡിയിൽ അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പരാതി വിളിക്കും?
0: തീർച്ചയായിട്ടും. ഓരോ പേപ്പർ അവിടെ വരുന്നതിനും കണക്കുണ്ട്, ഓരോന്നും രജിസ്റ്ററിൽ കയറും, ഓരോന്നും ലീഗലി ആണ് അത് ക്ലോസ് ചെയ്യുള്ളൂ, അല്ലാണ്ട് നമ്മളടുത്ത് മാറ്റി വെക്കുന്ന പരിപാടിയൊന്നുമില്ല.
1: ഈ അടുത്ത കാലത്ത് ഇപ്പോൾ തൂഫാൻ പോലുള്ള പരിപാടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തൂഫാനിൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ, അങ്ങനെയുള്ള മനുഷ്യന് മാനസികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അതിലൊക്കെ ഇടപെടുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും. നമുക്ക് കെൽസിയുടെ തന്നെ സ്കീം ഉണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ജില്ലാ ജഡ്ജും താലൂക്ക് ലീഗൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതേപോലെ തന്നെ വുമൺ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ജില്ലാ യൂണിറ്റിലെ അംഗങ്ങളും അതേപോലെ തന്നെ കളക്ടറൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ പ്രകാരം നമ്മൾ പല കേസ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഡി അഡിക്ഷൻ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഈ ചികിത്സയ്ക്ക് പോകാൻ മടിയാണ്. അത് ഭയങ്കര നമ്മൾ എത്ര കണ്ട് കൗൺസിലിംഗ് കൊടുത്താലും അവർ മടിയാണ്. പിന്നെ വീട്ടുകാർക്ക് ഇവരെ ബലമായിട്ട് കൊണ്ടുപോകാൻ ധൈര്യവുമില്ല. ആ സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ സ്കീം പ്രകാരം വില്ലിംഗ് ആയിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡി അഡിക്ഷനിലേക്ക് വിടാൻ പറ്റുള്ളൂ. ഇത് ഇയാൾ വില്ലിംഗ് അല്ല, വീട്ടുകാരെ ബലമായിട്ട് കൊണ്ടുപോവുകയുമില്ല. പോലീസുകാരെ സംബന്ധിച്ച് നമ്മൾ പല പരാതികളും വരുമ്പോൾ നമ്മൾ അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ അപ്രോച്ച് ചെയ്യും, വിളിപ്പിക്കും. SHO പറയുന്നത് തന്നെ ചെയ്യണമെന്ന് പറയും. SHO പറയുന്ന ബുദ്ധിമുട്ട് ഇത് തന്നെയാണ്, വീട്ടുകാരെ നിസ്സഹകരണമുണ്ട്, അവർക്ക് അത് ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോകാൻ വീട്ടുകാർ സഹകരണമില്ല. അത് വീട്ടുകാർ പറയുന്നത് ഇയാളെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇയാൾ അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടാവില്ല. പോലീസുകാരും പറയുന്നത് അങ്ങനെയാണ്, അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നമുക്കെതിരാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വില്ലിംഗ് ആയിട്ട് വരുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഡി അഡിക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു കൊടയത്തൂർ ആക്ക് ഞാൻ പ്രൊബേഷൻ ഓഫീസറെ വെച്ചിട്ട് അയാളുടെ കാര്യം വെച്ചാൽ ഭാര്യ ഇയാൾ മദ്യപാനം കാരണം ഒഴിവായി പോയി, കുട്ടിയുണ്ട്, ഇയാൾ അച്ഛൻ്റെ അമ്മേനെ കൂടെയാണ് താമസിക്കുന്നത്, രാവിലെ മുതൽ മദ്യപാനമാണ്, അമ്മ ജോലി ചെയ്ത പൈസ കൊണ്ടാണ് ഇയാൾ പൈസ മുതലാണ് മദ്യപാനം, അമ്മയ്ക്ക് അമ്മ പൈസ കൊടുത്തിന് അമ്മ ഉപദ്രവിക്കും, കുട്ടിയെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യും. ഇപ്പം ഇങ്ങനെ പരാതി അമ്മ വന്നു, അന്ന് അമ്മ വിളിച്ചോണ്ട് അവിടെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അമ്മ വിളിച്ചിട്ട് ഇയാൾ വരില്ല, ഞാൻ പ്രൊബേഷൻ ഓഫീസറെ വിളിച്ചു, പ്രൊബേഷൻ ഓഫീസർ അവിടെ നേരിട്ട് പോയി സംസാരിച്ചു, എന്നിട്ട് ഇയാളെ കൊണ്ടുപോയി ഡി അഡിക്ഷൻ സെൻ്ററിൽ വിട്ടു. ഏകദേശം 30 ദിവസം അയാൾ ട്രീറ്റ്മെൻറ്റ് നടത്തി. അതിനുശേഷം പ്രൊബേഷൻ ഓഫീസർ തന്നെ ഇയാളെ കൊണ്ടുപോയി, ഇയാളെ ഇലക്ട്രീഷ്യനാണ്, ഒരു കോൺട്രാക്ട് കീഴിൽ നിർത്തി ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം അങ്ങനെ പോകുന്നുണ്ടെന്ന് കേട്ടു.
1: അത് നമ്മൾ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെ വ്യക്തി ഇഷ്ടമാതിരി
0: ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ അറിയാൻ പോകുന്ന ഒരു 10-15 വർഷം കഴിയുമ്പോഴാണ്. കാരണം പുതിയ ജനറേഷനിലെ കുട്ടികൾ പ്രൊഡക്റ്റീവ് അല്ലാണ്ടായി മാറും. അപ്പം എന്താ വെച്ചാൽ ജോലി ഉണ്ടാവില്ല. ഒരു ജോലി ഇല്ലാത്ത സമൂഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമൂഹം പുറോട്ടല്ലേ പോകുള്ളൂ. അതിൻ്റെ കോൺസിക്വൻസ് അറിയാൻ വേണ്ട 10-15 വർഷം കഴിയുമ്പോഴാണ്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പ്രോജക്റ്റുകൾ വളരെ നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ ഭയങ്കര ദോഷമാണ്. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതേവും മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരാനിരുന്നാൽ തന്നെ ഉപയോഗം കുറയും. അത് നമ്മൾ തൂഫാൻ പോലുള്ള പ്രോഗ്രാമിൽ നമ്മളെല്ലാവരും സമൂഹം ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ വ്യൂ.
1: അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് വയസ്സായ

0: ഇവരുടെ ഒരു വാർദ്ധക്യത്തിൻ്റെ ഒരു നാടെന്ന രീതിയിൽ ഇപ്പോൾ കേൾവിയുണ്ട്. അത്
1: ഉണ്ട്.
0: സത്യമാണ്, കുറച്ചൊക്കെ പല ആൾക്കാരും ഇവിടെ നിന്ന് പോവുകയാണ്, പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛനമ്മമാർ ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ ഇങ്ങനെയുള്ള കേസുകൾ, വയസ്സായ ആൾക്കാരുടെ കേസുകളിൽ നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
1: നമ്മൾ പറയുന്നത് ശരിയാണ്, പ്രായമായവരുടെ എണ്ണം കൂടുകയാണ്, അത് വളരെ നല്ലതാണ്. നമ്മൾ ലൈഫ് സ്പാൻ കൂടിയെന്നാണ് അർത്ഥം. നമ്മുടെ ആരോഗ്യ മേഖല അതിനൊക്കെ നല്ലതാണെന്ന് തന്നെ അർത്ഥം. ഒന്ന്, രണ്ട്, പറഞ്ഞ വളരെ ശരിയാണ്, ഈ ന്യൂ ജനറേഷൻ പിള്ളേരെല്ലാം നമ്മൾ അവർ വിദേശത്തേക്ക് പോവുകയാണ്, പേരൻസ് മാത്രമേ വീട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഞങ്ങൾ ചെയ്തൊരു കാര്യമുണ്ട്, ഒരു വീട്ടിൽ ഒരു അമ്മ മാത്രമേ ഉള്ളൂ, പുള്ളിക്കാരിയെ നോക്കാൻ വേറെ ആരുമില്ല, കുറച്ച് ദൂരെ ബന്ധുക്കളുണ്ട്, അവരിടയ്ക്ക് വന്ന് നോക്കും. അപ്പം ഇവർക്ക് ഒരു അസൗകര്യമാണെന്ന് ഒരു പാരാ ലീഗൽ വോളണ്ടിയർ എന്നെ വന്ന് അറിയിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ആരെങ്കിലും പോയി അന്വേഷിക്കണമെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാരാ ലീഗൽ വോളണ്ടിയർ ഡെപ്യൂട്ടി ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഇടയ്ക്ക് ഒരാഴ്ച ഒന്നെങ്കിൽ നിങ്ങൾ പോയി നോക്കണം, അവിടെ എന്താണ് അവസ്ഥ എന്ന് അറിയണം, മരുന്ന് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മേടിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ട് മൂന്ന് മാസം തുടർച്ചയായിട്ട് അദ്ദേഹം പോയി നോക്കി, വേറെ പ്രശ്നമൊന്നുമില്ല, പിന്നെ ബന്ധുക്കൾ അടുത്തുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാണ്ട് പോയി, പിന്നെ പരാതി ഒന്നും വന്നില്ല.
0: ശരിക്കും ഇടുക്കി പോലുള്ള സ്ഥലത്ത് ലീഗൽ സർവീസസ് അതോറിറ്റി കൃത്യമായി നല്ല സഹായങ്ങളാണ് ചെയ്തതെന്ന് മനസ്സിലായി. കാരണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞില്ല, ഇപ്പൊ എറണാകുളം പോലുള്ള സ്ഥലത്ത് ആവശ്യത്തിനുണ്ട്, പക്ഷെ ഇടുക്കിയിൽ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും.
1: തീർച്ചയായിട്ടും പറ്റും, പറ്റും.
0: ഇത് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമില്ലേ?
1: ശരിക്കും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വർക്കുകൾ നമ്മൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
0: കാരണം പലർക്കും ഇത് അറിയില്ല, ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടോ, ഇപ്പൊ അറിഞ്ഞു വരുന്ന ഒരു ഒരു ഘട്ടമാണ്.
1: അതെ അല്ലേ? ഇപ്പൊ നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് വെച്ചാല് ഏതൊരു കാര്യവും സമൂഹത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ അത് കവറേജ് ചെയ്യാൻ മീഡിയ വേണം. അതല്ലേ, ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം നമ്മുടെ ഫേസ്ബുക്കിൽ ഇടുന്നത് കാണുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട് ആൾക്കാരെ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതൊന്നും അറിയപ്പെടാണ്ട് പോകുന്നത്. ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് തെരുവ് നായ ആക്രമണ പ്രശ്നം. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജില്ലയില് എത്രയോ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ മാസം പോലും തേക്കടിയിലോ കുമളിയിലോ, അവിടെ ഡേറ്റ് സ്ഥലം ഞാൻ കറക്റ്റ് ആയിട്ട് ഓർമ്മില്ല, അഞ്ചു പേരെ തെരുവ് നായ കടിച്ചു. അഞ്ചു പേരും പുറം സംസ്ഥാനത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ തെരുവ് നായയുടെ ശല്യം ഉണ്ട്. ഇങ്ങനെ ഒരു തെരുവ് നായ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കിട്ടും എന്ന് ഇവിടെ എത്ര പേർക്ക് അറിയാം? 2018 മുതൽ 2025 വരെ ഇടുക്കി ജില്ലയിൽ നല്ല പരാതി 100 പരാതി വന്നിട്ടുള്ളൂ. 100 പരാതിയാണ് തന്നെ. കാരണം റിട്ടയർഡ് ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി മുമ്പായിരുന്നു പരാതി തരേണ്ടിയിരുന്നത്. ആ പരാതി എല്ലാം കൂടെ ശേഷം ആ കമ്മിറ്റി പിരിച്ചുവിട്ട ശേഷം ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് തന്നു. അപ്പൊ നമുക്ക് കിട്ടിയ 101 പരാതിയാണ് കിട്ടിയത്. 2026 ഇപ്പം എണ്ണം കൂടി കേട്ടോ, ഇപ്പൊ തന്നെ ഏകദേശം കുറച്ച് എണ്ണം കൂടിയിട്ടുണ്ട്. അത് നമ്മൾ 15 ലക്ഷം രൂപകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. 15, അതില് രണ്ട് പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തുകളും പൈസ കൊടുത്തു. 10 ലക്ഷം രൂപയോളം ഇപ്പൊ ഡിസ്പേഴ്സ് ചെയ്തു പഞ്ചായത്തുകൾ. കൊടുത്തു കഴിഞ്ഞു. കാരണം അവരെ സംബന്ധിച്ചോളം കൊടുത്തേ പറ്റുള്ളൂ. അത് അവർ കൊടുക്കും, നമ്മൾ റെക്കമെൻഡേഷൻ ചലഞ്ച് ചെയ്യാൻ നിൽക്കാറില്ല. രണ്ട് പഞ്ചായത്ത് കൊടുത്തിട്ടില്ല, അവർ അപ്പീൽ പോകുന്ന പറഞ്ഞു, ആ വഴിക്ക് നോക്കാം. പക്ഷെ എന്നാൽ പോലും 15 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപയും ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞു. എത്രയോ ആൾക്കാർ ഗുണം കിട്ടിയതുകൊണ്ട്
0: അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്.
1: തീർച്ചയായിട്ടും അച്ചീവ്മെന്റ് ആണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു റൈറ്റ് അവകാശ അവർക്ക് ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ജില്ലയിൽ എത്ര പേർക്ക് അറിയാം?
0: അത് കുറച്ചുകൂടി ഇനി അറിയേണ്ടിരിക്കും.
1: അതാണ് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ വർക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറയും.
0: പിന്നെ വേറൊരു കാര്യം, ഇടുക്കി പോലുള്ള ഒരു ജില്ലയില് വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ട്.
1: ഉണ്ട്.
0: അതിലൊക്കെ ഇടപെടുന്നുണ്ട്.
1: ഉണ്ട്, ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കഴിഞ്ഞ ദിവസം നമ്മുടെ ദേവികുളം അവിടെ ഒരു ആന ചവിട്ടിക്കൊന്നൊരു പ്രശ്നം ഉണ്ടായല്ലോ. ഒരു ലേഡിയെ ചവിട്ടിക്കൊന്നു, കൊച്ചിന് പരിക്ക് പറ്റിയല്ലോ. ആ കേസിൽ അപ്പൊ തന്നെ കെൽസേന്ന് വിളി വന്നു, കെൽസേന്ന് വിളിച്ചു, അവരെ പോയി കണ്ടിട്ട് എന്തെങ്കിലും സർവീസ് വേണമെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അതിന് സ്ഥാനത്ത് നമ്മൾ ദേവികുളം എന്ന് ഒരു PLV വിട്ടു. PLV പോയി അവിടെ അന്വേഷിച്ചു. അപ്പൊ മനസ്സിലായി സർക്കാർ 5 ലക്ഷം രൂപ വെച്ചിട്ട് ഇൻട്രീം കോമ്പൻസേഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് മനസ്സിലായി. പിന്നെ അവർ ചികിത്സയിലാണല്ലോ. അതുകൊണ്ട് റിപ്പോർട്ട് നമ്മൾ കെൽസയ്ക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിമാലിയിൽ മണ്ണിടിച്ചിട്ടുണ്ടായില്ല ഒരു വർഷം മുമ്പ്. ആ സമയത്ത് അതേപോലെ തന്നെ കെൽസന്ന് ഇന്റർവെൻഷൻ ഉണ്ടായി. അപ്പോൾ നമ്മൾ PLV ആയിട്ട് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് സർക്കാർ അവരെ പുനരധിവസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കളക്ടർ റിലീഫ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കേസ് ആവശ്യമുണ്ടെങ്കിൽ അവർ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാധനം കേസ് കൊടുക്കുന്ന പറയാൻ നമുക്ക് നിർബന്ധിക്കാനും പറ്റത്തില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് ആ ഇതും റിപ്പോർട്ട് നമ്മൾ കെൽസയ്ക്ക് കൊടുത്തിട്ടുണ്ട്.
0: അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെയുള്ള ഒരു ബോഡി, അതായത് DLSA പോലുള്ള ബോഡി സജീവമായി ഇടപെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും.
1: എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല ഒരു സബ് ജഡ്ജ് ഘടകങ്ങളുടെ ഓഫീസറായിട്ട് സെക്രട്ടറി വെച്ചിരിക്കുന്നത്. അപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സർക്കാരിനും ഒരു നിർബന്ധമുണ്ട്, ലീഗൽ ആയിട്ടുള്ള എന്ത് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരാളെ ഇങ്ങനെയുള്ള ആളെ നമ്മുടെ സർവീസ് കൊടുത്ത് തരുന്നത്.
0: അതെ അതെ,
1: 24 hours ആണല്ലോ.
0: അതെ, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്.
1: അപ്പൊ
0: ആകാശവാണി പോലുള്ള ഒരു മാധ്യമത്തിൽ വന്നിരുന്ന് ഇങ്ങനെ കൃത്യമായി സംസാരിച്ചതിലും നമുക്ക് വലിയ കൃതജ്ഞതയും സന്തോഷമുണ്ട്.
1: എന്നെ ക്ഷണിച്ചത് സന്തോഷം. നമ്മുടെ സർവീസ് ഇനി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കട്ടെ.
2: നിയമവീഥി സമാപിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സ്ആപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സാപ്പ് നമ്പർ 8281200715. ഇമെയിൽ ID AIRDevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസമാധുരി രഘുവംശത്തിലൂടെ. 6:40 മലയാള ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 സാഹിത്യവേള, 8 മണിക്ക് അങ്കണം പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനങ്ങൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ചലച്ചിത്രഗാന പരിപാടി,

നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4:30 തേനിസൈ, 5 അധ്യാത്മരാമായണ പാരായണം, 15-ാം ദിവസം. 5:05 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ടൂറിസം ഡയറി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ആരോഗ്യവേദി, 8:00 പുത്തൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 പ്രത്യേക ചലച്ചിത്രഗാനങ്ങൾ, 10:00 ഇസൈ തെൻട്രൽ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: पुलिस
2: मिस सीमा,
1: अदे
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: ഞാറ്റുവേല.
5: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കേരളത്തിലെ കൃഷിയിടങ്ങളിൽ ഇന്ന് നിയന്ത്രണാതീതമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒന്നാണ് ആഫ്രിക്കൻ ഒച്ച്. സമയോചിതമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവ ഒരു സാമൂഹിക വിപത്തായി തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് ആഫ്രിക്കൻ ഒച്ചുമൂലമുണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിൻ. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കേരള കർഷകൻ വിഭാഗം അസിസ്റ്റന്റ് എഡിറ്റർ ഡോക്ടർ അഞ്ജു വി എസ്.

0: എന്താണ് ഈ ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്നത്? ഇതെങ്ങനെയാണ് കേരളത്തിൽ ഇത്രയും വ്യാപിച്ച് രൂക്ഷമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമായത്?
1: ആഫ്രിക്കൻ ഒച്ചുകൾ എന്ന് പറയുന്നത് 1847 വില്യം ഹെൻറി ബെൻസൺ എന്ന് പറയുന്ന ഒരു ഈ ഒച്ച് കളക്ട് ചെയ്യുന്ന ഒരാള് മൗറീഷ്യസിൽ നിന്ന് ബംഗാളിലേക്ക് കൊണ്ടുവന്നതാണ്. അദ്ദേഹം തിരിച്ച് US പോകാൻ സമയം രണ്ട് ഒച്ചിനെ കൊണ്ടുവന്നത് അവരുടെ അയൽവാസിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്നാൽ ഈ ഒച്ചുകൾ പെറ്റുപെരുകയും ചെയ്തപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ആയപ്പോൾ അവരതിനെ അടുത്തുള്ളൊരു ഗാർഡനിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുകയും ബീഹാറിലത് ആദ്യമായി ഒരു ക്രോപ്പ് പെസ്റ്റ് അല്ലെങ്കിൽ ഒരു കീടം എന്നുള്ള നിലയിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ 1950 അത് കേരളത്തിലെ പാലക്കാട് നിന്നാണ് ആദ്യമായി നമുക്ക് റിപ്പോർട്ടുള്ളത്. പലരും ഇത് കാണാൻ ഭംഗിയുള്ളത് അല്ലെങ്കിൽ ഒരു പെറ്റ് എന്നുള്ള നിലയിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ലോകമെമ്പാടും അത് വ്യാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ട്രേഡ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കപ്പലിൻ്റെ അടിയിലെ ഡെക്ക് വാട്ടർ അല്ലെ ബലാസ്റ്റ് വാട്ടറിൽ കൂടെ അത് അധികമായിട്ട് പല കൺട്രീസിലേക്ക് പോവുകയും IUCN പറയുന്നത് പ്രകാരം ലോകത്തിലെ അധിനിവേശ കീടങ്ങളിൽ 1st നമ്പറിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അത് ഒരു ഹെർമാഫ്രോഡൈറ്റ് ആണ്, അതായത് ആണും പെണ്ണും ഒന്നിൽ തന്നെ ഉള്ള ഒരു ജീവി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രജനനം ഭയങ്കര രൂക്ഷമാവുകയും ഒരു വർഷം ഏകദേശം 1200 കൂടുതൽ മുട്ടകൾ ഇടാനായിട്ടുള്ള ശേഷി ഇതിനുണ്ടായിരിക്കുകയും ചെയ്യുക. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് എന്തുമാത്രം പെറ്റുപെരുകും എന്നുള്ളത്. പൂർണ്ണ ജീവിത വളർച്ച എത്തിയ ഒരു ഒച്ചിന് ഏകദേശം 9 ജീവിക്കാൻ സാധിക്കും. മാത്രവുമല്ല ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതി വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കാടും അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡ്സും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വെള്ളം അധികമായിട്ട് കെട്ടി നിൽക്കുന്ന ചതുപ്പ് പോലത്തെ സ്ഥലങ്ങളോ അല്ലെങ്കിൽ അധികമായി സൂര്യപ്രകാശം കടന്നു പോകാത്ത സ്ഥലങ്ങളിലോ ഇവരധികമായി പെറ്റുപെരുകയും അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു.
0: ഇത് കാർഷിക മേഖലയും അതുപോലെ തന്നെ മനുഷ്യർക്കും അപകടം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് കാർഷിക മേഖലയിലും കൂടുതലായി ഇവ സൃഷ്ടിക്കുന്നത്?
1: ആഫ്രിക്കൻ ഒച്ചുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ വായെന്ന് പറയുന്നത് മസിൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മസിൽസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് എത്രത്തോളം ഈ മസിലിനകത്തേക്ക് ആക്കാൻ പറ്റുമോ അത്രത്തോളം ആ ഭാഗം മുഴുവനായിട്ട് അതിന് ചവച്ച് തിന്നാനായിട്ടുള്ളൊരു ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഇതിന് അധികമായിട്ടുള്ള ഡാമേജ് വരുത്താൻ, ഒരു ക്യാബേജ് മുഴുവൻ തിന്ന് തീർക്കാനോ അല്ലെങ്കിൽ ഒരു പപ്പായ മുഴുവൻ തിന്ന് തീർക്കാനോ ഒക്കെയുള്ള ഒരു ശേഷി അതിനുണ്ട്. രണ്ടാമതായി നോക്കുവാണെങ്കിൽ ഇതിന് ഏറ്റവും ഇഷ്ടം ഈ പറയുന്നത് പോലെ ക്യാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ്, ബ്രക്കളി, പപ്പായ, കറുമുറ തിന്നാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണിത്. അതുപോലെ ഓർക്കിഡ്സ്, ഇങ്ങനെ ജലാംശം കൂടിയ ഇലകൾ, അതിലൊക്കെയാണ് അധികമായിട്ടും ഇത് കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ട് ആ ഒരു ചെടികളിലേക്ക് പോവുകയും കൂട്ടം കൂട്ടമായി ആക്രമിച്ച് ആ ചെടി മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണുള്ളത്. രാത്രി സഞ്ചാരികളാണ്, അതുകൊണ്ട് നമ്മൾ കാണുന്ന സമയത്ത് ഇതൊന്നുമില്ല, അതുകൊണ്ട് നമുക്കധികം നിയന്ത്രണ മാർഗങ്ങൾ

0: ക്കാനും ബുദ്ധിമുട്ടാണ്. എന്നാലിത് രാത്രി വന്ന് കൂട്ടം കൂട്ടമായിരുന്നു മുഴുവനായി അങ്ങ് ചെടിയെ നശിപ്പിക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കീടം എന്നുള്ള നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. എന്നാൽ അത് മാത്രമല്ല, കടൽ തീര മേഖലകളിലാണ് ഇത് അധികമായിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ ഇത് മതിലിൽ ഒരുപാടിരിക്കുകയും അല്ലെങ്കിൽ അടുക്കളയിലേക്കൊക്കെ കയറി വരികയും ആളുകൾക്ക് അതൊരു ന്യൂയിസൻസ് ആയിട്ട്, ഒട്ടും അവർക്ക് സഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കീടമായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് മാത്രവുമല്ല, മനുഷ്യനുമായി അത് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇതൊരു രോഗഹാരിയായിട്ട് അല്ലെങ്കിൽ ഒരു വെക്ടറായിട്ട് പലപ്പോഴും ആക്ട് ചെയ്യും. പല റിപ്പോർട്ട്സും പറയുന്നത് ഈ മെനിഞ്ചൈറ്റിസ് പോലത്തെ രോഗങ്ങൾ, അതുപോലെ തന്നെ വയറിലുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാരസൈറ്റ്സ് അല്ലെങ്കിൽ ആ രോഗ കാരണമായ ആ ജീവി ഇതിൽ കൂടി പകരുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ലൈം, ഇത് പോകുമ്പോൾ ഒരു ഇങ്ങനെ ഒരു പശപശ പോലത്തെ ഒരു ഒട്ടിപ്പുണ്ടാവും, ആ അതിൽ കൂടെ പകരുകയോ ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇടാതെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ നമ്മൾ അതിലേക്ക് തൊടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ രോഗ ആണോ നമ്മളിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് വെറും കൈകൊണ്ട് ഗ്ലൗസോ മറ്റ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒന്നും ഉപയോഗിക്കാതെ ഈ ആഫ്രിക്കൻ ഒച്ചുകളെ നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ അവരെ കഴിക്കാനും പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഈ പറയുന്ന ജയന്റ് ആഫ്രിക്കൻ സ്നെയിലിനെ ഒരു കൈ അകലത്തിൽ നിർത്തുന്നതാണ് നല്ലത്. ചില റിപ്പോർട്ട്സുകൾ പറയുന്നത് ഈ ഒച്ചുകൾ പലപ്പോഴും ഈ പറയുന്ന മതിലുകളിലും മറ്റുമൊക്കെ കയറിയിരുന്നിട്ട് സിമൻറ്റൊക്കെ ഇങ്ങനെ വലിച്ച്, അതായത് കടിക്കാനായി ശ്രമിച്ച് പറിച്ചെടുക്കുന്നത് പോലെ ഇതിൻ്റെ റാഡുല എന്നാണ് അതിൻ്റെ മൗത്ത് പാട്ടിനെ പറയുന്നത്, അതിനകത്തേക്ക് കടത്തി സിമൻറ്റിനെ വലിച്ചെടുത്ത നാശനഷ്ടം ബിൽഡിങ്ങിന് തന്നെ, സ്ട്രക്ചറിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടും റിപ്പോർട്ട്സ് ഉണ്ട്.
1: ഏതെങ്കിലും പ്രത്യേക കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട് ഇവയെ കാണാൻ സാധിക്കുമോ?
0: ആഫ്രിക്കൻ ഒച്ചുകളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം അധികമായി ഉള്ള ചെടികൾ, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, പപ്പായ, ബനാന, ഓർക്കിഡ്സ് ഇങ്ങനെ ഉള്ള പ്ലാന്റ്സിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇതിൽ ഈ ആഫ്രിക്കൻ ഒച്ചുകളും ഉണ്ട്, അല്ലാതെ തന്നെ ഷെല്ലില്ലാത്ത ഒച്ചുകളും ഈ വർഗത്തിലുണ്ട്. ഇത് രണ്ടും തന്നെ പ്രധാനമായും ഇങ്ങനെ മണ്ണിലോ നനവിലോ ഒളിച്ചിരുന്നിട്ട് വന്ന് ആക്രമിച്ച് ചെടികളിൽ നാശനഷ്ടം വരുത്തുന്നവയാണ്. കൂടുതലും ഫ്രൂട്ട്സിൽ ഡാമേജ് വരുമ്പോഴാണ് നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തത്. പപ്പായയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒരു മുഴുവൻ പപ്പായ മരത്തെ നശിപ്പിക്കാനുള്ള അത്രയും ശേഷി ഇതിനുണ്ട്. അധികം വെളിച്ചം തട്ടാത്ത ഇടങ്ങളിൽ ഒളിച്ചിരുന്ന് രാത്രിയാവുമ്പോൾ വന്ന് ആക്രമിക്കുന്നതാണ് പൊതുവേ ഇതിൻ്റെ രീതി.
1: അപ്പോൾ എങ്ങനെയാണ് ഇവയെ തിരിച്ചറിയാൻ സാധിക്കുക?
0: സാധാരണ ഒച്ചുകളിൽ നിന്ന് ഈ ആഫ്രിക്കൻ ഒച്ച് അതിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാം. അതുമാത്രമല്ല, അതിൻ്റെ ശരീരത്തിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഷെല്ലായിരിക്കും. ആ ഷെല്ല് ഏകദേശം ഒരു 20 മുതൽ 30 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഷെല്ലുകളായിരിക്കും. വലിപ്പം കൊണ്ട് തന്നെ നമുക്കിതിനെ തിരിച്ചറിയാം. അതുപോലെ ആ ഷെല്ല് നല്ല ബ്രൗൺ കളറായിരിക്കും. ആ ബ്രൗൺ കളറിൻ്റെ ചുറ്റും ഇങ്ങനെ വരകളുണ്ടാവും. ആ വരകൾ മിക്കവാറും ഒരു മഞ്ഞ കലർന്ന ഒരു നിറത്തിലായിരിക്കും. അപ്പോൾ നമുക്കതിനെ അങ്ങനെ തിരിച്ചറിയാം. മാത്രമല്ല, ഒരു ഒച്ച് തന്നെ ഏകദേശം 35-40 ഗ്രാം വെയിറ്റ് ഉണ്ടാകും. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവരെ തിരിച്ചറിയുന്നത്. വലിയ ഷെല്ലുകളുള്ളതും ഈ ബ്രൗൺ നിറത്തിലുള്ള ഷെല്ലുകളുള്ളതുമായ ഒച്ചുകളെയാണ് ജയന്റ് ആഫ്രിക്കൻ സ്നെയിൽസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ഒച്ചുകളെന്ന് പറയുന്നത്.
1: ഇവയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും?
0: ഒച്ചുകളെ പ്രതിരോധിക്കുക അല്പം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പുറമേ കാണുമ്പോൾ ഒരുപാട് എണ്ണത്തിൽ പെറ്റു പെരുകി കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലോ നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന ഇടങ്ങളിലോ നനവും ഇരുട്ടും ഒക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇവർ പ്രജനനം നടത്തുന്നത്. അപ്പോൾ ഈ ഒച്ചുകൾ ഏകദേശം മുട്ട വിരിഞ്ഞ് ഒരു 3 മുതൽ 6 മാസം കഴിയുമ്പോഴേക്കും ഇവരും മെച്ചുവറായി തുടങ്ങും. അപ്പോൾ അതുമുതൽ പിന്നെയും ഇവരുടെ പ്രശ്നം വീണ്ടും രൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ബേസിസിൽ ഒരു സാമൂഹികമായ ഒരു അവബോധം കൊടുത്ത് ഒരു വാർഡ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മുഴുവനായിട്ടോ ക്യാമ്പയിനിങ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഇഫക്റ്റീവ്. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒച്ചുകളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഇതിൻ്റെ ദൂഷ്യവശങ്ങളും ഇതിൻ്റെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു ദിവസം ഒരുമിച്ച് എല്ലാവരും അവരവരുടെ വീടുകൾ വൃത്തിയാക്കുക, വീട്ടിൽ ഉപയോഗിക്കാതെ അടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ നനവുള്ള സ്ഥലങ്ങൾ, ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി അതിനെ കയ്യിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം പിടിച്ച് 10% ഉപ്പ് സൊല്യൂഷൻ ബ്രൈനിൽ മുക്കി വെച്ച് ഇവരെ കൊല്ലുക. അല്ലെങ്കിൽ വലിയ ആഴത്തിൽ കുഴിയെടുത്ത് ഒരു ലെയർ കല്ലുപ്പിട്ട് അതിൻ്റെ മുകളിൽ ഇതിനെ ഇട്ട് പിന്നെയും കല്ലുപ്പിട്ട് മണ്ണിട്ട് മൂടി അതിനെ ആഴത്തിൽ കുഴിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷവും എവിടെയെങ്കിലും ഈ ഒച്ചുകൾ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ രാത്രി വീണ്ടും നമ്മുടെ വീട്ടിലെ ആഹാരം തേടി വരും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാളിന് ചുറ്റും തുരിശും കുമ്മായവും ചേർത്ത് നമ്മളൊരു ചുറ്റും വര പോലെ വരച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ പുറത്തുനിന്ന് വരുന്ന ഈ ഒച്ചുകൾ ഇതുമായിട്ട് തൊടുമ്പോൾ ഇതിൻ്റെ ശരീരത്തിലെ ദ്രാവകം പുറത്തു വരികയും ഇത് ചത്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇനി രണ്ടാമതായി നമുക്കിതിനെ

ആകർഷിച്ച് നമുക്കതിനെ കൊല്ലാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ക്യാബേജോ കോളിഫ്ലവർ ലീഫോ ഒക്കെ ചെറുതായി നുറുക്കി അതിനെ നാല് കോണുകളിലായി നനഞ്ഞ ഒരു ചാക്കിട്ട് അതിൻ്റെ മുകളിൽ നുറുക്കിയ ഇലകൾ വെച്ച് അതിൻ്റെ പുറത്ത് ഉപ്പിടുകയോ അല്ലെങ്കിൽ മെറ്റാൽഡിഹൈഡ് പെല്ലറ്റ്സ് ഇടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തുരിശിടാം. ഇതിട്ട് തിരിച്ച് വീണ്ടും നനഞ്ഞ ഒരു ചാക്കിട്ട് മൂടി വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വേറെ എവിടെയെങ്കിലും ഒച്ചുകളുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട് വന്നിരുന്ന് കഴിക്കാനായി ശ്രമിക്കുകയും കീടനാശിനി ഉണ്ടെങ്കിൽ അത് കഴിച്ച് ചത്തുപോവുകയും ചെയ്യും. ഇങ്ങനെ നമുക്കതിനെ കൊല്ലാം. ഇതാണ് ഏറ്റവും ഇഫക്റ്റീവ്. ഇനി വാഴയിലൊക്കെ വരുന്ന ശല്യമില്ലാത്ത ഒച്ചുകളെ നമുക്ക് പുകയില കഷായം ഉണ്ടാക്കി ഒഴിച്ചും നമുക്ക് നശിപ്പിക്കാം. പൊതുവേ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം ആഫ്രിക്കൻ ഒച്ചുകളെ നിയന്ത്രിക്കാനായി സാധിക്കും. അതല്ലെങ്കിൽ നാച്ചുറൽ കൺട്രോൾ ഏജൻറ്സ് ഉണ്ട്, പല വൈറസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുഗ്ലാൻഡിയ എന്ന് പറയുന്നൊരു പ്രെഡേറ്ററി സ്നെയിൽ, ഒച്ചിനെ തിന്നുന്ന ഇരപിടിയന്മാരായ ഒരു ഒച്ച്, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല പക്ഷികളും ഇതിനെ തിന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അതിൽ കൂടെയൊക്കെ നമുക്ക് ഈ ഒച്ചിനെ കൊന്ന് അതിൻ്റെ വംശവർദ്ധനവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.

ആഫ്രിക്കൻ ഒച്ചുമൂലമുണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിൻ. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കേരള കർഷകൻ വിഭാഗം അസിസ്റ്റന്റ് എഡിറ്റർ ഡോക്ടർ അഞ്ജു വി എസ്.

0: ഇനി ഒരറിയിപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ്, സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യസംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8089076698.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
3: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNDs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DNT, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 February 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും

നാല് മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. ഒന്ന്, വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൗജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. രണ്ട്, ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. മൂന്ന്, ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4, ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 8 ലക്ഷം രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്ലൈൻ നമ്പറായ 112 ലേക്ക്.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತ್ತಿಲೂಡೆ ಆಸ್ವಾದನಂ ಡಾಕ್ಟರ್ ಕೆಜಿ ಪೌಲೂಸ್.
1: ദിലീപനും സുദക്ഷിണയും രാജധാനിയിൽ നിന്ന് പുറപ്പെട്ട് വസിഷ്ഠാശ്രമത്തിൽ എത്തി. ദീർഘമായിരുന്നു വഴി, എങ്കിലും ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടും പത്നിയെ കാണിച്ചും യാത്രാക്ലേശം അവർ അറിഞ്ഞതേയില്ല. വൈകുന്നേരമായി. തേരുവലിക്കുന്ന കുതിരകൾ തളർന്നു. അപ്പോഴേക്കും അവർ ആശ്രമത്തിലെത്തിയിരുന്നു.

0: ಸಖ
1: ಸಹ ಮಹರ್ಷೇ ಆಶ್ರಮಂ ಪ್ರಾಪತ್. ಅದೇಹಂ മഹർഷിയുടെ ആശ്രമത്തെ പ്രാപിച്ചു, ആശ്രമത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ: ദുഷ്പ്രാപയശാഹ, മറ്റാർക്കും നേടാൻ കഴിയാത്ത വിധമുള്ള യശസ്സിൻ്റെ ഉടമയായവൻ. അനന്യലഭ്യമാണ് ദിലീപൻ്റെ കീർത്തി. ശ്രാന്തവാഹനഹ, തളർന്ന കുതിരകളോടുകൂടിയ, ദൂരയാത്ര കൊണ്ട് അവ ക്ഷീണിച്ചിരിക്കുന്നു. മഹിഷീ സഖ, മഹിഷ്യാഹ സഖ, മഹിഷീ സഖ, മഹിഷി രാജ്ഞി, സഖ കൂട്ടുകാരൻ, ഭാര്യാസമേതൻ. സായം വൈകുന്നേരം. സംയമിനഹ തസ്യ മഹർഷേ, ജിതേന്ദ്രിയനായ വസിഷ്ഠമഹർഷിയുടെ ആശ്രമം പ്രാപത്. അനന്യദുർലഭമായ കീർത്തി നേടിയ ഭാര്യാസമേതനായ ദിലീപൻ വൈകുന്നേരത്തോടെ സംയമിയായ മുനിയുടെ ആശ്രമത്തിലെത്തി. ദീർഘയാത്ര കൊണ്ട് കുതിരകൾ തളർന്നിരുന്നു. അദ്ദേഹത്തിന് പക്ഷേ തളർച്ച ഒന്നും ഉണ്ടായില്ല. അടുത്ത നാല് ശ്ലോകത്തിൽ ആശ്രമത്തെ വർണ്ണിക്കുന്നു കവി. ഹൃദ്യമാണ് ആശ്രമം, ശാന്തം, മൃഗപക്ഷിലതാദികൾ സൗഹൃദത്തോടെ കഴിയുന്നു, ദ്വേഷമെന്നത് അറിഞ്ഞിട്ടേ ഇല്ല. സമിത്കുശകൾ ശേഖരിക്കാൻ പോയിരുന്ന മാമുനിമാർ വൈകുന്നേരത്തോടെ ഉടജത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കും. ആ സമയത്താണ് ദിലീപൻ അവിടെ എത്തുന്നത്.

0: തപസ്വിഭി പൂര്യമാണം ആശ്രമം പ്രാപത്. ഋഷിമാർ നിറഞ്ഞ ആശ്രമത്തിൽ എത്തി. ഋഷിമാർക്ക് മൂന്ന് വിശേഷണങ്ങൾ, സമിത്, കുശ, ഫലങ്ങൾ എന്നിവ ശേഖരിക്കാൻ വനാന്തരങ്ങളിൽ പോയി മടങ്ങിയെത്തിയവർ. യാഗത്തിനാവശ്യമുള്ള ചമത, ദർഭപുല്ല്, കായികനികൾ എന്നിവ ശേഖരിച്ചു വന്നവർ. അദൃശ്യ അഗ്നി പ്രത്യുദ്യാതൈഹി, യാഗകുണ്ഡങ്ങളിൽ അഗ്നി സദാസന്നിഹിതമാണ്, പുറത്തേക്ക് കാണാനില്ലെങ്കിലും. അദൃശ്യമായ യാഗാഗ്നി മടങ്ങിയെത്തുന്ന മുനിമാരെ എതിരേൽക്കുന്നു. കെടാത്ത അഗ്നി ആശ്രമത്തിൻ്റെ പാവനത്വത്തെ സൂചിപ്പിക്കുന്നു. ചമതാദ്യാഹരണം നിർമ്മമമായ തപോവൃത്തിയെയും.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

യിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112. ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ. വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:26. ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. തുടർന്ന് പ്രാദേശിക വാർത്തകൾ.

0: पश्चिम मध्य प्रदेश राज्येषु अतिवृष्टेः संभावनां प्रकटय्य रेड अलर्ट इति रक्त वर्णीया संचेतना प्रख्यापिता। विभागेनानेन आगामि दिनद्वयाभ्यन्तरे अरुणाचल प्रदेशे केरल माहे क्षेत्रेषु राजस्थान राज्ये च मेघ गर्जन विद्युत्पातं समेत्य अतिवृष्टेः पूर्वसूचना प्रकटीकृता। उत्तर पूर्व भारते अपि आगामिषु द्वित्रिदिनेषु तीव्र प्रभञ्जन सहित विद्युत्पातेन सह प्रबल वृष्टिः सेत्स्यति इति विभागेन अनुमानितम्। अत्रान्तरे राष्ट्रिय राजधान्यां नवदिल्ल्यामपि आगामिषु द्वित्रिदिनेषु मेघवर्षणस्य संभावना वर्तते। रक्षामन्त्री राजनाथ सिंहः अद्य नवदिल्ल्यां IASV त्रिवेणी इत्याख्यस्य सर्व महिला नौकायान अभियान दलस्य सदस्याभिः सह संवादम् अकरोत्। तासां चाद्भुताम् उपलब्धिम् अदम्य संकल्पं च भूरिशः प्रशंसन्स। अवसरे अस्मिन् रक्षामन्त्री अवदत् यत् तासां साफल्यपूर्णं सागर तरण अभियानं राष्ट्राय गौरवस्य विषयः वर्तते। श्रीसिंहः प्रोदीरितवान् यत् दलस्य एषा अलौकिकी उपलब्धिः वर्तते।
1: आपने इस अभियान से मैं कह सकता हूं कि केवल आपने समुद्र को ही नहीं जीता है, आपने उस सारी रूढ़ियों को भी पराजित किया है जो कभी कहती थी कि हमारी बेटियां ऐसे कठिन सैन्य अभियानों का हिस्सा नहीं बन सकती। आपने सिद्ध किया है फिजिकल कैपेबिलिटी, मेंटल टफनेस और लीडरशिप क्वालिटी किसी जेंडर की मोहताज नहीं होती।
0: पाकिस्तानाधिकृते जम्मू कश्मीरे सोमवासरे पाक सुरक्षा बलैः शान्तिपूर्ण प्रदर्शनकारिणां विरुध्य नृशंस कार्याचरणं पश्चात् अद्य चत्वारिंशत् जनानां निधनानन्तरम् अपि उग्र विरोध प्रदर्शनं निरन्तरं प्रवर्तते। JAAC इत्याख्याया संस्थया सम्बद्धाः सामाजिक माध्यम संकेताः आक्षेपम् अकुर्वन् यत् पाक सुरक्षा बलैः प्रदर्शनकारिणाम् उपरि घातक शस्त्राणि प्रयुक्तानि। JAAC संस्थया संयुक्त राष्ट्र संघाय अन्ताराष्ट्रिय मानवाधिकार संघटनेभ्यः च साग्रहम् आवेदितं यत् ते अस्मिन् विषये शीघ्रमेव हस्तक्षेपं कुर्युः। ग्लास्गो नगरे आयोजितासु राष्ट्रमण्डल क्रीडासु भारतस्य प्रसिद्धः कुन्त प्रक्षेपकः नीरज चोपड़ा स्वस्थानं सुरक्षितम् अकरोत् इति वार्ताः।
2: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
5: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ്ജമ്പിൽ വെള്ളി മെഡൽ നേടിയ M ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും

0: പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026-ന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് സഭയിൽ പറഞ്ഞു.
1: This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. If there are any suggestions for improvement, I'll be taking note of it. This bill is a reaffirmation of the government's highest commitment to safeguard the welfare of the students and youth of this country.
0: ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി.
2: സഭാപതി ജി, ഇസ് അമെൻഡ്മെന്റ് ബിൽ കാ ഹം സ്വാഗത് കർത്തേ ഹൈ ലേക്കിൻ യേ അബീ ഭീ അധൂരാ ഹൈ പേപ്പർ ലീക് ഹോനേ സേ റോക്നേ കി മസ്ബൂത് വ്യവസ്ഥ ഇസ്മേ നഹീ ഹൈ ലേക്കിൻ ആപ്കാ ഇന്റൻഷൻ ആപ്നേ ഇസ്മേ നഹീ ബതായാ.
0: അതിനിടെ നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സംരക്ഷിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 1 മുതൽ 25 വരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയിൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: 500-ലേറെ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പുക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വാ കോവിൽ മുക്ക് സാബുനാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 അടി നീളവും 64 ഇഞ്ച് വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന.
0: പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്കോയിൽ

0: കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട തിരുവല്ല വള്ളംകുളം തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: 7 വയസ്സിന് താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി സങ്കല്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപം ഇരുത്തി മധുര പലഹാരങ്ങളും ഓണസദ്യയും നൽകി. തുടർന്ന് കൈകഴുകിയെത്തുന്ന ബാലകന്മാരെ ആരതി ഉഴിഞ്ഞ് ശ്രീകോവിലിൽ ഭഗവാന് നേദിച്ച മധുര പലഹാരങ്ങൾ നൽകി പൂജകൾ പൂർത്തിയാക്കി. കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ ക്ഷേത്രം വള്ളംകുളത്തു നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 പോയിന്റ് നേട്ടത്തിൽ 77,928-ലും നിഫ്റ്റി 24,317-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1 ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുമുണ്ടെങ്കിൽ പലിശയും അടക്കം. December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ് തസികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. നോർക്ക റൂട്ട്സ് kerala.gov.in വഴി ഓഗസ്റ്റ് 9 വരെ അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം.
3: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ. ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതു ഇടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10-9-8.
2: ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഗാനശില്പികൾ ജോൺസൺ, ഗിരീഷ് പുത്തഞ്ചേരി.

0: മലയാള ചലച്ചിത്ര ഗാനം വീണ്ടും 8:40 കേൾക്കാം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി

എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: ഇന്ന് കന്നുകാലി വളർത്തൽ കർഷകനായ ബാബുവാണ് നമ്മളൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താം. നമസ്കാരം. നമ്മുടെ ഇടുക്കി ഈ പ്രദേശത്ത് കന്നുകാലി വളർത്തൽ അതുപോലുള്ള ഏലം അങ്ങനെയുള്ള കാർഷികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മിക്സഡ് ക്രോപ്പിനിടയിൽ കന്നുകാലി കൂടി വളർത്തുന്ന ഒരു കർഷകനാണ്.
1: അതെ.
0: ഈ കന്നുകാലികളെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? അത് പറഞ്ഞു തുടങ്ങിയിട്ട്
1: കന്നുകാലികൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ രീതിക്ക് വളർത്താൻ ഹൈബ്രിഡ് പശുക്കൾ അത്ര അനുയോജ്യമല്ല. തനി നാടനുമല്ല, നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള മിഡിൽ പശുക്കളെ, മിഡിൽ സൈസ് പശുക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. ഹൈബ്രിഡും അല്ല,

0: തീരെ നാടനും അല്ലാത്ത രീതിയിലുള്ള നമ്മുടെ കേരളീയ ബോർഡിൻ്റെ ഇതായ സെമനം എടുത്ത് വെച്ച് ചെയ്യുന്ന കന്നുകാലികളെയാണ് ഞാൻ കൂടുതലും വളർത്തുന്നത്. ഹൈ ഇവിടെ 40% ഞാൻ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് നിന്ന് തന്നെയാണ് കന്നുകാലികൾ വാങ്ങുന്നത്. പക്ഷേ വെളിയിൽ നിന്ന് കൊണ്ടിരുന്ന കന്നുകാലികൾക്ക് നമുക്ക് രോഗങ്ങൾ കൂടുതലാണ്, അവയുടെ സംരക്ഷണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള കാലാവസ്ഥയ്ക്കാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വളരുന്ന കന്നുകാലികളെയാണ് കൂടുതലും ഞാൻ വളർത്തുന്നത്.
1: ഏത് തരത്തിലുള്ള കന്നുകാലികളാണ് ഉള്ളത്?
0: എച്ച് എഫ് ക്രോസ്, ജേഴ്സി ക്രോസ് പശുക്കളാണ് കൂടുതലും വളർത്തുന്നത്. അവയ്ക്ക് ക്രോസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് പ്രതിരോധ ശേഷി കൂടുതൽ കിട്ടുന്നുണ്ട്. ഉൽപ്പാദനത്തിൽ ഹൈബ്രിഡ് പശുക്കളെ ശ്രമിച്ച് കഴിക്കുമ്പോൾ അല്പം കുറവുണ്ടെങ്കിലും രോഗപ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഈ ക്രോസ് ബ്രീഡ് കന്നുകാലികളാണ് നമുക്കെപ്പോഴും അനുയോജ്യം. വളർത്തിയുള്ള അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. മറ്റവർക്ക് ഉൽപ്പാദനം നമുക്ക് ഹൈ ഈൽഡ് കിട്ടുമെന്ന് പറഞ്ഞാലും എന്തെങ്കിലും അസുഖങ്ങൾ എപ്പോഴും ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. മറ്റേ നമ്മുടെ ഇവിടെ വരുന്ന നമ്മുടെ ഇവിടുത്തെ ക്രോസ് ബ്രീഡ് ഇനങ്ങളാകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ക്ലൈമറ്റുമായിട്ട് അവർക്കൊരു അത് നമ്മുടെ നാടനും എച്ച് എഫ് പശുക്കളൊക്കെയായിട്ട് ക്രോസ് ചെയ്തെടുക്കുന്ന ഇനങ്ങളാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെയൊക്കെ നമ്മുടെ ക്ലൈമറ്റുമായിട്ടും രോഗപ്രതിരോധ ശേഷിക്കും കാലാവസ്ഥയ്ക്കും അനുകൂലമായിട്ട് അവർ വളർന്നു വരും.
1: ഈ ക്രോസ് ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഏതിപ്പം ജേഴ്സിസിൻ്റെ അതുപോലെ തന്നെ സ്വിസ് അങ്ങനെയൊക്കെയുള്ള ക്രോസ് ബ്രീഡ് ഇത് ഏത് ക്രോസ് ആണ് ഉള്ളത്?
0: ഇതിപ്പം എച്ച് എഫ് ജേഴ്സി ക്രോസ്, ജേഴ്സി എച്ച് എഫ് അങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന ക്രോസുകളാണ്.
1: ഇത് നമുക്ക് എവിടെ നിന്നാണ് ഇത് സെലക്ട് ചെയ്തെടുക്കുന്നത്?
0: നമ്മളിപ്പം ലൈഫ് സ്റ്റോക്കുകൾ വരുമ്പം നമ്മൾ നമ്മൾക്ക് കേരള ബോർഡിൻ്റെ എല്ലാ സമരങ്ങളും ഉണ്ട്.
1: നമ്മുടെ ലൈഫ് സ്റ്റോക്കിൻ്റെ അവർ തന്നെ നമുക്ക്
0: സെലക്ട് ചെയ്ത് നമ്മൾ ആവശ്യപ്പെടുന്നത് അവർ കൊണ്ടുവന്ന് ചെയ്തു തരും. അങ്ങനെയാണ്
1: ഈ ലൈഫ് സ്റ്റോക്ക്. അതുപോലെ തന്നെ പിന്നെ ഇൻസ്പെക്ടറൊക്കെ വന്ന് നിങ്ങൾ ഫാമൊക്കെ വിസിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ മാസം തോറും?
0: ലൈഫ് സ്റ്റോക്ക്

0: ഒരു 7 മിനിറ്റിനകത്ത് ഒരു പശുവിനെ കറന്നെടുക്കണം എന്നുള്ളതാണ് ശരിക്കും ശാസ്ത്രീയമായിട്ട് പറയുന്നത്. ഇപ്പോൾ കൈ കൊണ്ട് കറക്കുമ്പോൾ ചിലപ്പോൾ അത്രയും സ്പീഡിൽ കറക്കാൻ എല്ലാവർക്കും പറ്റണം എന്ന് നിർബന്ധമില്ല. അപ്പം നമുക്ക് ആ ലാസ്റ്റത്തെ ഉള്ള പാല് വരെ തീർത്തെടുക്കാൻ പറ്റാണ്ട് വരും. മിഷ്യാവുമ്പോൾ 4 കാമ്പിൽ നിന്ന് ഒരുപോലെ പാല് പോരുന്നതുകൊണ്ട് പശുവിനും സ്ട്രെസ് കുറവുണ്ട്, പെട്ടെന്ന് അവരത് ചുരത്തി തീരും. അതാണ് പെട്ടെന്ന് തന്നെ കിട്ടും. പശുവും നമ്മളും അതിനോട് ശീലമാകണം. അതാണ്
1: ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ടോ?
0: അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. ആദ്യത്തെ ഒരു പശു ആണെങ്കിലും നമുക്കാണെങ്കിലും ആദ്യത്തെ ഒരു കുറച്ച് ദിവസത്തെ ഇതേവളം, അത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. ട്രെയിനിങ് നമ്മൾ ഓരോ കർഷകർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് നമ്മൾ ആ കൂടത്തിൽ അത് ചെയ്ത് നമ്മൾ അതുപോലെ തന്നെ ആയി എടുത്തു
1: പഠിച്ചെടുക്കുന്നു.
0: ട്രെയിനിങ്ങിനൊന്നും
1: പോയിട്ടില്ല. ഇവിടുത്തെ ഈ കർഷക മിത്രം, അതായത് ഇവിടുത്തെ കാർഷിക ഇതൊക്കെ ഉണ്ടല്ലോ, ഗവൺമെന്റ് പരമായിട്ടുള്ള ഓഫീസുകൾ, അവരുമായിട്ട് പിന്നെ സംസാരിക്കുകയും നിരന്തരം സംസാരിക്കുകയും ഇതിനെ കുറിച്ചൊക്കെ?
0: അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഇല്ല. കാരണം വെച്ചപ്പോൾ അങ്ങനെ ഒരു നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വെറ്റിനറി ഡോക്ടർമാരുമായിട്ട് സർക്കാർ ആശുപത്രിയായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതല്ലാണ്ട് ഇപ്പം ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചോളം കൂടുതലും എനിക്ക് കിട്ടുന്ന മിൻമായുടെ സേവനമാണ്. മിൻമായിൽ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ശാന്തിഗ്രാം ആപ്കോസിലാണ് പാലടക്കുന്നത്. അപ്പോൾ അവിടെ ആ ബൂത്തിലാണ് പാലടക്കുന്നത്, ശാന്തിഗ്രാമിൻ്റെ. അപ്പം അതിന്

0: നമുക്കാണെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ച് ദിവസത്തെ ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്.
1: ഈ ട്രെയിനിങ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയത് അതിൻ്റെ ഒക്കെ?
0: ട്രെയിനിങ് നമ്മൾ ഓരോ കർഷകർ എങ്ങനെ ചെയ്യുന്നത് കണ്ട് നമ്മൾ ആ കൂട്ടത്തിൽ അത് ചെയ്ത് നമ്മൾ അതുപോലെ തന്നെ ആയെടുത്തു
1: വേറൊരാളിൽ നിന്ന് പഠിച്ചെടുക്കുന്നത്?
0: പഠിച്ചെടുക്കുന്നു.
1: പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും
0: ട്രെയിനിങ്ങിനൊന്നും പോയിട്ടില്ല.
1: പോയിട്ടില്ല.
0: പോയിട്ടില്ല.
1: ഇവിടുത്തെ ഈ കർഷക മിത്രം, അതായത് ഇവിടുത്തെ കാർഷിക ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ ഗവൺമെൻറ് പരമായിട്ടുള്ള ആ ഓഫീസുകൾ, അവരുമായിട്ട് പിന്നെ സംസാരിക്കുകയും നിരന്തരം സംസാരിക്കുകയും ഇതിനെക്കുറിച്ചൊക്കെ
0: അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഇല്ല.
1: ഇല്ല,
0: കാരണം വെച്ചാൽ അങ്ങനെ ഒരു നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെറ്റിനറി ഡോക്ടർമാരുമായിട്ട് സർക്കാർ ആശുപത്രിയായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതല്ലാണ്ട് ഇപ്പം ഞാൻ
1: അത്രയേ
0: എനിക്ക്
1: ഉള്ളൂ.
0: എന്നെ സംബന്ധിച്ചോളം കൂടുതൽ എനിക്ക് കിട്ടുന്ന മിന്മയുടെ സേവനമാണ്.
1: മിൽമയുടെ സേവനം
0: മിന്മയുടെ സേവനം
1: എങ്ങനെയാ അത്?
0: മിന്മയിൽ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ശാന്തിഗ്രാം ആപ്പ് കോസിലാണ് പാലടക്കുന്നത്. അപ്പോൾ അവിടെ
1: ആ ബൂത്തിൽ,
0: ആ ബൂത്തിലാണ് പാലടക്കുന്നത് ശാന്തിഗ്രാമിൻ്റെ. അപ്പം അതിനുള്ളൂ ഈ എണ്ണം കൂട്ടുന്ന പശുവിനെ അവന് പരിപാലിക്കാനുള്ള ശേഷിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ലാഭകരമായിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ അതിനകത്ത് നമ്മളെന്ന് പറഞ്ഞാൽ 24 മണിക്കും നമ്മളെപ്പോഴും ശ്രദ്ധയുള്ള ഒരു കർഷകനായിരിക്കണം. ഇല്ലെങ്കിൽ പശുവിനെ വാങ്ങിച്ച് കെട്ടി കറക്കാൻ മാത്രം ചെല്ലും, എന്തെങ്കിലും ഇട്ട് കൊടുത്തു, അങ്ങനെ ആ രീതിക്ക് പശു നോക്കിയാൽ ലാഭകരമാകില്ല. ഒരു ദിവസം പശുവിന് 1 ലിറ്റർ പാല് കുറഞ്ഞെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കണം കർഷകൻ. എങ്കിൽ മാത്രമേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ചിലപ്പം കാലാവസ്ഥയ്ക്കനുസരിച്ച് തന്നെ പശുവിന് പാല് കുറയാൻ ചാൻസ് ഉണ്ട്. ആ കുറയുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും പശുവിൻ്റെ തീറ്റ കുറച്ചാൽ, പാല് കുറഞ്ഞാൽ ഇനി പശുവിന് അത്ര ഓക്കെ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ, പശുവിന് ആ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് വന്നു കഴിയുമ്പോൾ പശുവിന് തിരിച്ച് പാല് കയറുന്ന സമയത്ത് ആ തീറ്റ കിട്ടിയില്ലെങ്കിൽ പശുവിന് പിന്നെ ആ പാല് കിട്ടത്തില്ല. പക്ഷേ കാലാവസ്ഥ മാറുകയെന്ന് ഒരു പേരിനകത്ത് ഒരു 90 ദിവസമാണ് പാല് ശരിക്കും കിട്ടുന്നത്. അതിനകത്ത് എന്തെങ്കിലും കാരണവശാൽ പാല് കുറഞ്ഞെങ്കിൽ നമ്മൾ അതനുസരിച്ച് പശുവിൻ്റെ തീറ്റ കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. പശുവിൻ്റെ ലക്ഷണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്,
1: അത് കൃത്യതയോടുകൂടി നോക്കി
0: നോക്കി ചെയ്യണം. അപ്പം തീറ്റയിൽ കുറച്ചുകൊണ്ട് പാല് കുറയുമ്പം ലാഭം കൂട്ടാൻ വേണ്ടി തീറ്റ കുറച്ചാൽ പശു പൊളിഞ്ഞു പോവുകയുള്ളൂ.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: അത് നമുക്ക് കോസ്റ്റ് കൂടുതലല്ലാണ്ട് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല. പല കമ്പനികളുടെയും പല ഇതും പലരും പറയുന്നുണ്ട്, പാല് കൂട്ടാമെന്ന് പറയുന്നുണ്ട്. കുറേയൊക്കെ ഇൻസെമെന്റുകൾ കുറെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കുറെയൊക്കെ പാല് കിട്ടും, പക്ഷെ അതിൻ്റെയൊക്കെ കോസ്റ്റ് കൂട്ടുമ്പോൾ നമ്മൾ അതിന് മെനക്കെടാതിരിക്കുന്നത്. കൂടിപ്പോയാൽ 1 ലിറ്ററോ 2 ലിറ്ററോ പാല് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടുന്ന പുല്ലും കാലിത്തീറ്റയും കൊടുത്ത് വളർത്തുന്നതാണ് കുറേയും കൂടെ നല്ലത്. പിന്നെ ധാതുലവണ മിശ്രിതം, അങ്ങനെ കുറേ കാൽസ്യം ടോണിക്കുകൾ അങ്ങനെയൊക്കെ കൊടുക്കാം. ബാക്കി ഒത്തിരി കാര്യങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്കിത് കാശ് മുടക്കുന്നതിനനുസരിച്ചുള്ള തിരിച്ചുള്ള വരവ് ഇതിനകത്ത് കിട്ടാനില്ല.
7: പശുക്കളല്ലാതെ വേറെ ഏതൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്?
6: പിന്നെ ഞാൻ റബ്ബറുണ്ട്, കൊക്കോ ഉണ്ട്, തെങ്ങുണ്ട്, കൊടിയുണ്ട്.
7: റബ്ബർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്?
6: റബ്ബറുണ്ട്, പക്ഷേ ഇപ്പം നമുക്ക് അതിനെ ഈൽഡ് എടുക്കാൻ പറ്റില്ല, കാരണം വെട്ടാൻ ആളില്ല, അങ്ങനെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു.
7: ഞാൻ ചോദിക്കാൻ കാരണം, റബ്ബർ സാധാരണ എല്ലാവരും വെട്ടിക്കളഞ്ഞിട്ട് അതിന് പകരം വേറെ എന്തെങ്കിലും
6: ഏലമൊക്കെയാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെയാന്ന് വെച്ചിട്ടുള്ള ഒരു ചൂട് കൂടിയ
7: മേഖലയാണ്
6: ഈ മേഖല, ഇരട്ടയാറെന്ന് പറയുന്നത്.
7: ഇരട്ടയാറ്
6: അങ്ങനെ വരുന്നിടത്ത് ഏലം ഉണ്ടാകുന്നുണ്ടോ എന്ന് വെച്ചാൽ ചെയ്താൽ ഉണ്ടാകും, പക്ഷേ അത് ചൂട് എൻ്റെ പ്രദേശം എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ ചിറവുള്ള ഭൂമിയാണ്. അപ്പോൾ അതിലേക്ക് ഏലത്തിന് ഇച്ചിരി ഗ്രോത്ത് കുറവായിരിക്കും. നമ്മൾ മുടക്കുന്നതനുസരിച്ചിട്ട് വരുമ്പോൾ ചീഞ്ഞില്ല, ഉണക്ക് കൂടുതൽ സാധിക്കാനുണ്ട്. പടിഞ്ഞാറൻ മേലേക്ക് ഉണക്കാണ് കൂടുതൽ പിടിച്ചു നിർത്താൻ പാട് വരുന്നത്. പൊതുവെ ഈ വർഷം കാലാവസ്ഥ മോശം, കാരണം മഴ കുറവാണ്, ചൂട് കൂടുതലാണ്. ഈ വർഷം ഏലത്തിൽ എല്ലാവർക്കും കാ കുറവാണ്. ഇപ്പം പൂ പിടിക്കേണ്ട സമയത്ത് ഇപ്പോൾ സ്റ്റിമിഡിറ്റി നമുക്കൊരു 26-22 ഡിഗ്രി അനുസരിച്ച് നിന്നെങ്കിൽ മാത്രമേ പൂ പിടിക്കുള്ളൂ. ഇപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ കാ പിടിക്കുന്ന കാ പോലും പൊഴിഞ്ഞു പോകും. ചൂട് ഹീറ്റ് അതൊരു പരിവം മൂപ്പാവുന്നതിന് മുമ്പ് അത് പൊഴിഞ്ഞ് നോക്കും. അപ്പോൾ ആൾക്കാർക്ക് ഈ പ്രശ്നം ഏലത്തിനോട് വളരെ മോശമായ കാലാവസ്ഥയായി മഴയില്ലാത്തതുകൊണ്ട്. താഴെ നിൽക്കുന്ന കാലാവസ്ഥയാണ് എപ്പോഴും കാ പിടിക്കാൻ നല്ലത്. അത് ശേഷമൊന്നുമില്ല, ആവറേജ് ഒരു 27 ഡിഗ്രി മേളിലേക്ക് എപ്പോഴും താഴ്ന്നു നിൽക്കുന്നതാണ് ഏലത്തിന് എപ്പോഴും കാലാവസ്ഥ നല്ലത്. അതിന് മേളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലത്തൊന്ന് ചെല്ലാം, വളർച്ചയ്ക്കും ഉൽപ്പാദനത്തിനും എല്ലാം.
7: കുരുമുളകിന് ഇതൊന്നും ആവശ്യമില്ല.

0: കുരുമുളകിന് ഇപ്പോൾ മഴ കുറഞ്ഞ് നിൽക്കുന്നത് ദോഷമാണ്, കാരണം തിരിയിടുന്ന
1: ആ
0: സമയത്തല്ലേ.
1: അതെ, തിരിയിടുന്ന സമയത്ത്
0: ഇപ്പം മഴ കുറഞ്ഞിട്ട് പരാഗണങ്ങൾ നടക്കുന്ന മഴവെള്ളത്തിൽ കൂടെയൊക്കെയാണല്ലോ നല്ല ശതമാനം നടക്കുന്നത്. അപ്പം അതിൻ്റെ പേരിലുള്ള കുറവുണ്ട്.
1: ഇവിടെ കുരുമുളക് ഏതാണ്, പന്നിയൂറാണോ ഉപയോഗിക്കുന്നത്?
0: പന്നിയൂറ്, കരിമുണ്ട, കരിമുണ്ടയാണ് എല്ലാവരും പൊതുവെ
1: സ്വദേശമായിട്ടുള്ള
0: പൊതുവേ ഉള്ളതാണ്.
1: പന്നിയൂർ ഉപയോഗിക്കുന്നത്?
0: പന്നിയൂറുണ്ട്. പന്നിയൂർ കരിമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി വളം കുറഞ്ഞാലും കായ്ക്കും. പന്നിയൂറിന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പശുവളത്തിൽ ഹൈബ്രിഡ് പശുവിനെ വളർത്തുന്ന പറഞ്ഞ പോലെ തന്നെയാണ്. അതിന് കൂടുതൽ പരിചരണവും കൂടുതൽ തീറ്റയും വളവും കൊടുത്തെങ്കിൽ മാത്രമേ അത് ക്രോപ്പ് കിട്ടുള്ളൂ. മറ്റേ കരിമുണ്ട അല്ല, സാധാ നമ്മുടെ നാടൻ കൊടികളെന്ന് പറഞ്ഞാൽ ആവറേജ് വളത്തിൽ ഒരു ആവറേജ് കായ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ വ്യത്യാസം
1: ഈ കൊടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് സാധാരണ ഇവിടെ കുരുമുളക് കൃഷിയൊക്കെയാണ് ഈ കൊടി.
0: അതിങ്ങോട്ടില്ല, ഈ മേഖലയ്ക്ക് അങ്ങനത്തെ രീതിയില്ല. അത് കൂടുതലും തൃശ്ശൂർ സൈഡ് അങ്ങനെ അങ്ങോട്ടൊക്കെയാണ്. അവിടെ ചൂട് കൂടുതലൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അത് വെറ്റിലേക്ക് ഏറ്റവും നല്ല ചൂടുള്ള പ്രദേശം. ആ, വെറ്റില കുടി കുടി
1: അതിന്റെ ഇല ലീഫും ഇതിന്റെ ലീഫും കുരുമുളകിന്റെ ലീഫും ഒരുപോലെ
0: ആ ഒരേ ഷേപ്പാണ്. വെറ്റിലേക്ക് ഇച്ചിരി വലിപ്പം കൂടുതലുണ്ടല്ലേ.
1: ഈ കുരുമുളക് ഇപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ്? കുരുമുളകും ഏലവും മാർക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ കുരുമുളക് നിങ്ങൾക്ക് ഇപ്പോഴും മാർക്കറ്റ് കിട്ടുന്നുണ്ടല്ലോ.
0: കുരുമുളക് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു അഞ്ചാറ് വർഷമായിട്ട് ഒരേ മാർക്കറ്റിൽ തന്നെ നിൽക്കുന്നത്, ഒരു 650 മേളിലേക്കുള്ള 700 ഇടയ്ക്കുള്ളൊരു വിലക്കകത്ത് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്.
1: ഈ കാറ്റഗറി, ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി എന്നുള്ള കുരുമുളക് അങ്ങനെ
0: അത് ഇവിടെ അങ്ങനെ ഇവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. കർഷകർ ഒരേ രീതിക്കുള്ള കൊടുക്കുക, ഒരു മാർക്കറ്റ് എന്ന് പോകുള്ളൂ.
1: അവരാണത്
0: പിന്നെ അവരതെടുത്ത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഗ്രേഡ് തിരിച്ചൊക്കെ കൊണ്ടുപോകും. ഏലത്തിനാണെങ്കിൽ ചിലപ്പോൾ ഗ്രേഡ് തിരിക്കുന്ന മാർക്കറ്റിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. എന്നാലും കർഷകർ അത് ചെയ്യാറില്ല, അത് എടുക്കുന്ന ഓപ്ഷൻ സെൻ്ററുകാരാണ് അത് കൂടുതലും ചെയ്യാറുള്ളത്. ഗ്രേഡ് തിരിച്ച് അവരാണ് അതിൻ്റെ ബിസിനസ് നടത്തുന്നത്.
1: ഈ പൊതുവെ ഇങ്ങനത്തെ മൾട്ടി ക്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതിൽ നിന്നാണ് ലാഭകരമായിട്ട് കിട്ടുന്നതെന്നാണ് തോന്നുന്നത്?
0: അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഓരോ വർഷം ഈൽഡ് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ വർഷം കൊക്കോയ്ക്കാണ്, അടുത്ത വർഷം ജാതിക്കായിരിക്കും. ഈ വർഷം പൊതുവെ ജാതിയക്കായില്ല, കൊക്കോയക്കായില്ല. ഈ വർഷം
1: കാലാവസ്ഥ
0: ആ ഓരോ ചെടിക്ക് അതിനനുസരിച്ചുള്ള കാലാവസ്ഥ കിട്ടണം. അത് കിട്ടുന്ന കിട്ടിയ ഒത്ത് കിട്ടിയെങ്കിൽ ആ കാലാവസ്ഥ വിളവ് നമുക്ക് കിട്ടും. കഴിഞ്ഞ വർഷം ജാതിക്ക് മോശമായിരുന്നു. ചിലപ്പോൾ ഈ വർഷം ചിലപ്പോൾ ഈ കാലാവസ്ഥ നല്ലതായിരിക്കും, പൂവിടുന്ന സമയമാകുന്നേ ഉള്ളൂ, പൂവിട്ട് വരുമ്പം കാട്ടാം.
1: അതുകൊണ്ട്
0: എല്ലാം കാലാവസ്ഥ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വിളവിൻ്റെ ഇത് പറയാൻ പറ്റുള്ളൂ, ലാഭകരമെന്ന് പറയാൻ പറ്റുള്ളൂ.
1: എന്നാലും ഒരു ചെറിയ ലാഭം എല്ലാത്തിനും കിട്ടും.
0: ആ, ഏറ്റവും വലിയ പ്രശ്നം ലേബർ പ്രശ്നമാണ്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. കൃത്യസമയത്ത് പണി പിടിക്കാൻ പറ്റില്ല
1: ആൾക്കാരല്ല.
0: നമുക്കിപ്പം കൂടുതലും അതർ സ്റ്റേറ്റ് തൊഴിലാളികളാണല്ലോ ഇവിടെ വരുന്നത്. അവർ പോയച്ച് വരുന്ന ഒരു സമയവും പിന്നെ ഇതിന് കൃത്യം ഏലമൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യം 28 പൊക്കം മഴ മരുന്നടിച്ചിരുന്നെങ്കിൽ അതിന്
1: പ്രശ്നമാവും.
0: നോക്കേണ്ട പ്രശ്നം. അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് കൃത്യസമയത്ത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് മണികൾ നടത്തിയില്ലെങ്കിൽ അത് വിജയപ്രദമല്ല. കൃഷി ചെയ്തു എല്ലാം പറമ്പിലുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളമിടേണ്ട സമയത്ത് വളമിട്ട് കൊടുക്കുന്ന ചെടിക്ക് വളമിടാൻ പറ്റിയില്ല എങ്കിൽ 2 കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുന്നെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല.
1: അതുപോലെ ഈ പശുവളത്തിൽ ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് അകിടുവീക്കമാണ്.
0: അകിടുവീക്കമാണ് ഏറ്റവും കൂടുതൽ പശുവിനെ ബാധിക്കുന്നത്. അകിടുവീക്കത്തിനോടനുബന്ധിച്ച് തന്നെ അതുപോലെ തന്നെ ഈ കാലാവസ്ഥ മാറുമ്പോഴുള്ള പനി പശുവിന് വരും. പിന്നെ ടെമ്പറേച്ചർ നോക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരു ഏറ്റവും കൂടുതൽ മനുഷ്യൻ നഷ്ടം വരുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ കുളമ്പ് രോഗം, ചർമ്മമഴ, അതിന് പിന്നെ സർക്കാരിൻ്റെ ഇഞ്ചക്ഷനുകൾ കൃത്യമായിട്ട് അവർ വന്ന് ചെയ്തു തരുന്നുണ്ട്. എന്നാലും ഉണ്ടാകുന്ന ഫാമുകളും ഉണ്ട്, ചർമ്മമഴയൊക്കെ വന്ന. അതൊരു കൂട്ടി വന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാത്തിനും തന്നെ
1: കിട്ടും.
0: അങ്ങനെ വന്നാൽ ആ കൂട് തീർന്നു. പ്രത്യേകിച്ചും കുളമ്പ് രോഗം അത് ഭയങ്കര ഇതാണ്. പല ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ടുപിടിച്ചൊക്കെ അറിഞ്ഞ് വരുമ്പം, പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഫാമിൽ നിൽക്കുന്ന കന്നുകളിൽ മാറ്റം നിൽക്കുമ്പോൾ സ്വതവായിട്ട് ചിലപ്പോൾ അവർക്ക് കാലിന് വേദന പ്രശ്നം കാണും. അപ്പോൾ അത് കണക്കൂട്ടി ആൾക്കാർ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ കുളമ്പ് രോഗമാണോ ഇല്ലയോ എന്നുള്ളത് വഷളായി കഴിയുമ്പോഴേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതേ ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മൾ 24 അതിനകത്തൊരു കണ്ണ് ശ്രദ്ധയുണ്ടാകണം. ഓരോ രാവിലെ കാണുന്ന പശുവിൻ്റെ സ്വഭാവമായിരിക്കില്ല വൈകിട്ട് അതിന് വരുന്നത്. രോഗം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ രീതി മാറും. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം.
1: എന്തായാലും തീർച്ചയായിട്ടും ഒരാൾ അതിന് ഇതിന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ
0: ഏത് കൃഷിയാണെങ്കിലും നമ്മൾ കൂടത്തിൽ നിൽക്കണം. നമ്മൾ തൊഴിലാളികളെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാൻ വന്നു കഴിഞ്ഞാൽ അത് പരാജയമായിരിക്കും. അവനവൻ്റെ മുതലിൽ അവനവന് വേണം നോട്ടം.
1: ഈ കൃഷി ചെയ്യുന്നതിൽ നിന്നൊരു എനിക്ക് അവസാനമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മളത് ചെയ്ത് നമുക്ക് വീട്ടിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു ഭക്ഷണം കഴിക്കാം എന്നൊക്കെയുള്ളൊരു സംതൃപ്തി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സാധാരണ ഒരു കർഷകൻ ഇതൊക്കെയാണ് ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു രീതിയും അതൊക്കെ വെച്ചിട്ടാണ് നമുക്കിതിൽ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം?
0: കൃഷി ഒരിക്കലും നമുക്ക് ഒരു തൃപ്തി എന്ന് പറയാന്ന് പറഞ്ഞാൽ നമുക്കതിന് വിളവിന് അത്യാവശ്യം വേറെ രോഗങ്ങളൊക്കെ ഇടബാധകളെ ബന്ധിച്ചില്ലെങ്കിൽ നമുക്കത് നമുക്ക് ഇത് കിട്ടിയില്ല, ഇത് നശിച്ചു പോകാതിരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരു തൃപ്തിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇച്ചിരി വിളവ് കുറഞ്ഞാൽ

0: നമ്മൾ നട്ടുവെക്കുന്ന സാധനങ്ങൾക്ക് വേറെ കേടുപാടുകളൊന്നും വരാണ്ട് നമുക്ക് പറമ്പിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ സംതൃപ്തിയാണ്. അടുത്ത വർഷം കിട്ടുമെന്നൊരു പ്രതീക്ഷ. പക്ഷേ ഇത് രോഗങ്ങൾ ബാധിച്ച് കഴിയുമ്പോഴാണ് കർഷകനെ സംബന്ധിച്ചുള്ള അവനത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കാരണം ഏലമാണെങ്കിലും ഉണക്ക് ബാധിക്കുന്നു, കുടിക്കാണെങ്കിലും ദ്രവവാട്ടം ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഇത് നശിച്ചു പോകുമ്പോഴാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആദായത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഉണ്ടാകുന്നത്. ആദായം ഒരു വർഷം കുറഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പൊതുവേ കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് പറ്റുന്ന ദിവസം ചെയ്യാം, നമ്മളെ കൊണ്ട് ചെയ്യുന്ന പോലെ നമുക്ക് സ്വന്തമായിട്ട് കുറേ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അതിനകത്ത്. ആ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് കൃഷിയെക്കുറിച്ച് താല്പര്യം ഉണ്ടായിരിക്കണം. കൃഷി എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷിയിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങാമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നടക്കാം. വേറൊരാളെ കണ്ടുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യാൻ ഇറങ്ങിയാൽ വിജയിക്കും. കൃഷി സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, അതിന് നമുക്ക് ഹെൽപ്പിനായിട്ടൊരു സഹായിയൊക്കെ കൂട്ടി അല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ഇറങ്ങി പണിയും എന്നൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ, ഞാനെല്ലാം ആളെ വെച്ച് ചെയ്യിപ്പിക്കാം എന്നൊരു ധാരണ വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല. അതിനെ നമുക്ക് വിജയിക്കാൻ പാടായിരിക്കും.
1: ആത്മാർത്ഥത ഉണ്ടെങ്കിൽ
0: ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയ്യാം.
1: ഇതൊരു സംസാരിച്ചതിന് വളരെ
0: താങ്ക് യു.

0: പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
0: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
2: കറുവയുടെ കൃഷിരീതികൾ. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ സി കെ തങ്കമണിയുടെ ലേഖനത്തിൽ നിന്നും. ലൊറേസിയ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നതും സിന്നിമോമം വിറം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നതുമായ കറുവച്ചെടി ശ്രീലങ്കയിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് പറയപ്പെടുന്നു. കറുവപ്പട്ട ധാരാളമായി ആഹാര പദാർത്ഥങ്ങളിലും ഔഷധ നിർമ്മാണത്തിലും ഉപയോഗിച്ചു വരുന്നു. കേരളത്തിലെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ കറുവകൃഷിക്ക് അനുയോജ്യമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1,000 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചെടിക്ക് 200 മുതൽ 250 സെന്റിമീറ്റർ മഴ ആവശ്യമാണ്. ഏറ്റവും അനുയോജ്യമായ താപനില 20 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ്. കറുവയ്ക്ക് വളക്കൂറുള്ള മണ്ണ് വേണമെന്നില്ല. സാമാന്യം ആഴമുള്ള വെട്ടുകല്ല് മണ്ണിലും ചരൽ മണ്ണിലും ഇത് വളരും. തൈകൾ ഉണ്ടാക്കുന്ന വിധം. കറുവപ്പട്ട ജനുവരിയിൽ പുഷ്പിക്കുകയും ഫലങ്ങൾ ജൂൺ ആഗസ്റ്റ് മാസങ്ങളിൽ മൂപ്പെത്തുകയും ചെയ്യും. അവ പറിച്ചെടുക്കുകയോ താഴെ വീഴുന്നവ ശേഖരിക്കുകയോ ചെയ്യാം. വിത്തുകളുടെ അങ്കുരണശേഷി പെട്ടെന്ന് നശിക്കുന്നതിനാൽ തൊലി നീക്കി കുരുയെടുത്ത് ഉടനെ തന്നെ പാകണം. നന്നായി ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടി, മണൽ എന്നിവ 3:1:1 എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത് 25x15 സെന്റിമീറ്റർ വലുപ്പമുള്ള പോളിത്തീൻ ബാഗുകളിലോ 6 ഇഞ്ച് കനമുള്ള മണൽ തിട്ടകളിലോ വിത്തുകൾ പാകണം. 15-20 ദിവസത്തിനുള്ളിൽ വിത്തുകൾ മുളച്ചു തുടങ്ങും. മണലിൽ നട്ടവ പോളിത്തീൻ ബാഗുകളിൽ നടണം. തൈകൾക്ക് 6 മാസം വരെ തണൽ നൽകി സംരക്ഷിക്കേണ്ടതും ഇടയ്ക്കിടെ നനച്ചു കൊടുക്കേണ്ടതുമാണ്. 1 വർഷം പ്രായമായ തൈകൾ തോട്ടത്തിൽ നടുവാനായി ഉപയോഗിക്കാം. വിത്തുമുഖേന തൈകൾ ഉണ്ടാക്കി നടുമ്പോൾ വിളവിൽ വ്യതിയാനം കാണപ്പെടുന്നതിനാൽ പതിവെക്കലും ഇളം തണ്ടുകൾ വേരുപിടിപ്പിക്കലുമാണ് സാധാരണയായി കറുവയിൽ അവലംബിക്കുന്നത്. പതിവെക്കൽ പാകത്തിന് മൂപ്പെത്തിയ കമ്പിൽ നിന്ന് 1 ഇഞ്ച് വീതിയിൽ മരത്തൊലി അടർത്തിയെടുത്ത് അവിടെ വേരുപിടിപ്പിക്കാനുള്ള ഹോർമോൺ തേച്ചു പിടിപ്പിക്കുന്നു. തൊലി കളഞ്ഞ ഭാഗത്ത് ചകിരിപ്പൊടിയോ മെസ്സോ മണൽ മിശ്രിതമോ ഉപയോഗിച്ച് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുന്നു. 1.5 മാസത്തിനുള്ളിൽ വേര് പിടിച്ചു തുടങ്ങും. വേരുപിടിച്ച ഭാഗങ്ങൾ മാതൃവൃക്ഷത്തിൽ നിന്ന് ക്രമേണ മുറിച്ചു മാറ്റി മൺമിശ്രിതം നിറച്ച പോളിത്തീൻ ബാഗുകളിൽ നട്ട് തണലിൽ വെച്ച് ദിവസേന 2 തവണ നനച്ചു കൊടുക്കുന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് പതിവെക്കലിന് പറ്റിയ സമയം. വേരുപിടിപ്പിക്കുന്നതിന് 3 ഇലകളുള്ളതും പച്ച നിറത്തിലുമുള്ള കമ്പുകൾ തിരഞ്ഞെടുക്കണം. 2 ഇലയും ഒരു മൊട്ടും കിട്ടത്തക്ക രീതിയിൽ മുറിക്കുന്നു. ഇവ IBA ലായനിയിലോ കെറാസിക്സ് ബി എന്ന വേരുപിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ പൊടിയിലോ മുക്കി മണലും ചകിരിപ്പൊടിയും നിറച്ച പോളിത്തീൻ ബാഗുകളിലോ തൈകൾ വേരുപിടിപ്പിക്കുന്നതിനുള്ള തവാരണകളിലോ വേരുപിടിപ്പിക്കുന്നു. ആവശ്യാനുസരണം പോളിത്തീൻ ബാഗുകളും തവാരണകളും നനച്ചു കൊടുക്കണം.

45 മുതൽ 60 ദിവസത്തിനുള്ളിൽ കമ്പുകൾക്ക് വേര് വരുവാൻ തുടങ്ങും. വേര് വന്നവയെ തവാരണകളിൽ നിന്നെടുത്ത് മിശ്രിതം നിറച്ച പോളി ബാഗുകളിൽ നട്ട് തണലിൽ പരിചരിക്കുന്നു. മുളച്ച് ഒരു വർഷം പ്രായമായ തൈകൾ നടാൻ ഉപയോഗിക്കുന്നു. കറുവച്ചെടികൾ തമ്മിൽ നടുമ്പോൾ 3 മീറ്റർ അകലം മതിയാകും. മഴയാരംഭത്തോടെ 50 സെന്റിമീറ്റർ വ്യാസമുള്ള കുഴികളെടുത്ത് ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് നിറയ്ക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം തൈകൾ നടുന്നു. ചെടികൾക്ക് നല്ല വളർച്ച കിട്ടുന്നതിന് വർഷം തോറും 20 കിലോഗ്രാം കാലിവളം മെയ് മാസത്തിൽ നൽകാം. ആദ്യവർഷം 20 ഗ്രാം നൈട്രജൻ, 25 ഗ്രാം ഫോസ്ഫറസ്, 25 ഗ്രാം പൊട്ടാസ്യം എന്നിവ നൽകാം. ഓരോ വർഷവും രാസവളത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാം. 10 വർഷം പ്രായമായ കറുവയ്ക്ക് 20 ഗ്രാം നൈട്രജൻ, 180 ഗ്രാം ഫോസ്ഫറസ്, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകാം. രാസവളങ്ങൾ പകുതി മെയ് ജൂണിലും ബാക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും നൽകുന്നത് നന്നായിരിക്കും. മഴ ലഭിച്ചില്ലെങ്കിൽ നനച്ചു കൊടുക്കണം. വർഷത്തിൽ 2 പ്രാവശ്യം കളകൾ നീക്കം ചെയ്യണം. നേരെ വളരുന്ന കമ്പുകൾ ലഭ്യമാകുന്നതിന് വളരുന്ന കമ്പുകളുടെ പാർശ്വശാഖകൾ മുളയിലെ നുള്ളിക്കളയണം. വിളവെടുപ്പ്. 3 വർഷം പ്രായമായ ചെടികളിൽ നിന്ന് പട്ടയെടുക്കാം. 1 വർഷം 2 തവണ മെയ് മാസത്തിലും നവംബർ മാസത്തിലുമായിട്ടാണ് പട്ടയെടുക്കുന്നത്. തൊലി നന്നായി ഇളകുന്നുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ കമ്പുകൾ മുറിക്കുവാൻ പാടുള്ളൂ. കത്തി ഉപയോഗിച്ച് തൊലി ഇളക്കുമ്പോൾ തൊലി പെട്ടെന്ന് ഇളകി വരുന്നുണ്ടെങ്കിൽ പട്ട വെട്ടാൻ പാകമായി എന്ന് നിശ്ചയിക്കാം. വിളവെടുപ്പ് കഴിയുന്നതും രാവിലെ തന്നെ നടത്തണം. 2 മുതൽ 2.5 സെന്റിമീറ്റർ വ്യാസമുള്ള കമ്പുകൾ 1.5 മുതൽ 2 മീറ്റർ വരെ നീളത്തിൽ മുറിച്ചെടുക്കണം. അതിൻ്റെ ചെറുശാഖകളും ഇലകളും മാറ്റിയതിനു ശേഷം പുറമേയുള്ള തവിട്ടുനിറത്തിലുള്ള തൊലി ചുരണ്ടി മാറ്റണം. അതിനുശേഷം തണ്ട് ശക്തിയായി തിരുമ്മി തൊലി ഇളകി വരുന്ന വിധമാക്കണം. അതിനുശേഷം നീളത്തിൽ കമ്പ് കീറി തൊലി വേർതിരിച്ചെടുക്കുന്നു. ഇളക്കിയെടുത്ത പട്ടകൾ പകൽ തണലത്ത് ഉണക്കണം. ശേഷം നല്ലതും നീളം കൂടിയതുമായ പട്ടകൾ പുറത്തും ചെറിയവ അകത്തും വെച്ച് കൈകൊണ്ടമർത്തി ചുരുട്ടി കുഴൽ പോലെയാക്കി അറ്റം ഭംഗിയായി വെട്ടിയ ശേഷം തണലിൽ വീണ്ടും ഉണക്കുക. ഇതിനെ ക്വിൽസ് എന്ന് പറയുന്നു. ഇവ കെട്ടുകളായി വയ്ക്കണം. നേരിട്ട് വെയിലത്തുണക്കിയാൽ പട്ടകൾ ചുക്കിച്ചുളഞ്ഞ് ഗുണമേന്മ കുറയുവാൻ ഇടയാകും. കഷണങ്ങളായ തൊലി ക്വില്ലിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. തടിയും തൊലിയും വേർപെട്ട് കിട്ടാത്തവയും മറ്റു കഷണങ്ങളും ചിപ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. 1 ഹെക്ടറിൽ നിന്ന് ശരാശരി 200 മുതൽ 300 വരെ കിലോഗ്രാം കറുവപ്പട്ട ലഭിക്കും. തൊലി, ഇല എന്നിവയിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു.

നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ. ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.

ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസെൽ.

കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ 29, 31, 1 തീയതികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് നേരത്തെ ഈ മേഖലയിൽ റോഡിൽ വിള്ളൽ കണ്ടെത്തിയതും കഴിഞ്ഞ ദിവസം ഹെഡ്വർക്സ് ഡാമിന് സമീപം മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യവും കണക്കിലെടുത്താണ് കളക്ടറുടെ നിർദ്ദേശം. മണ്ണിടിച്ചിലുണ്ടായ ഹെഡ്വർക്സ് ഡാമിന് സമീപം ഒരു വരി മാത്രമായി ഗതാഗതം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ആവശ്യമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ മൂലം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഈ വഴിയുള്ള ഗതാഗതം പരമാവധി ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും കളക്ടർ അറിയിച്ചു. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ ഇടുക്കി ICDS പ്രോജക്റ്റിൽ വാഹനം വാടകയ്ക്കെടുക്കാൻ റീടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ ഫോം സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് മാസം 3 ഉച്ചയ്ക്ക് 2 വരെ. അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 ടെൻഡർ തുറക്കും. നെടുങ്കണ്ടം ശിശുവികസന പദ്ധതി ഓഫീസിന്റെ ഉപയോഗത്തിനായി ഡ്രൈ ലീസ് വ്യവസ്ഥയിൽ ഡ്രൈവറില്ലാതെ 7 താഴെ കാലപ്പഴക്കമുള്ള വാഹനം മാത്രം വാടകയ്ക്ക് നൽകാൻ താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ സ്വീകരിക്കുന്ന

അവസാന തീയതി ഓഗസ്റ്റ് മാസം 14 ഉച്ചയ്ക്ക് 1 മണി വരെ. അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ടെൻഡർ തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9446729860484823239 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്ക് സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 04862220308. മറ്റൊരു നമ്പർ 9188519856. ഇടുക്കി കളക്ട്രേറ്റിലുള്ള ക്യാൻറ്റീനിലേക്ക് ആവശ്യമായ 28 പ്ലാസ്റ്റിക് കസേരകൾ, ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന 40 സ്റ്റീൽ പാത്രങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള അംഗീകൃത വിതരണക്കാരിൽ നിന്നും റീടെൻഡർ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ മുദ്രവെച്ച കവറുകളിൽ കൊട്ടേഷൻ കസേരകളും സ്റ്റീൽ പാത്രങ്ങളും വിതരണം ചെയ്യുന്നത് എന്ന് രേഖപ്പെടുത്തിയും വ്യക്തമായ വിലാസവും ഫോൺ നമ്പറും സഹിതം ഓഗസ്റ്റ് 10 വൈകിട്ട് 5 മണിക്ക് മുൻപായി ഓഫീസിൽ നേരിട്ടോ തപാൽ മാർഗമോ ലഭ്യമാക്കണം. ലഭിച്ച കൊട്ടേഷനുകൾ ഓഗസ്റ്റ് 11 തീയതി 11 മണിക്ക് തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04862232242, 04862232303 എന്നീ നമ്പറുകളിൽ വിളിക്കുക.

0: ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു. ഇനി 7:25 വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ദേശീയഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ദേശീയഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവിന്റെ ശബ്ദമാണ് വന്ദേ മാതരമെന്നും സ്വാതന്ത്ര്യസമരത്തിന്റെ അനശ്വര പൈതൃകം ഇതിലൂടെ ശക്തിപ്പെടുമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറഞ്ഞു.
2: माननीय गृह मंत्री जी की ओर से यह प्रस्ताव करता हूँ कि राष्ट्र गौरव अपमान निवारण अधिनियम 1971 का संशोधन करने के लिए विधेयक पर राज्यसभा द्वारा पारित रूप में विचार किया जाए.
1: എന്നാൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബിൽ കാരണമാകുമെന്ന് DMK അംഗം കെ കനിമൊഴി വിമർശിച്ചു. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. പൊതുപരീക്ഷ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണ

0: മായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവ വികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മൂന്ന് സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാ കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. നാരിശക്തിയുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഈ പര്യടനമെന്നും ഓരോ ഇന്ത്യക്കാരനും ഇത് പ്രചോദനമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: आपने इस अभियान से मैं कह सकता हूं कि केवल आपने समुद्र को ही नहीं जीता है, आपने उस सारी रूढ़ियों को भी पराजित किया है जो कभी कहती थी हमारी बेटियां ऐसे कठिन सैन्य अभियानों का हिस्सा नहीं बन सकती. आपने सिद्ध किया है फिजिकल कैपेबिलिटी, मेंटल टफनेस और लीडरशिप क्वालिटी किसी जेंडर की मोहताज नहीं होती.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹമാധ്യമ പോസ്റ്റ് നീക്കം ചെയ്തതിൽ ഖേദം പ്രകടിപ്പിച്ച് മെറ്റ. ഇത് സംബന്ധിച്ച് സർക്കാരിന് മെറ്റ കത്തെഴുതിയതായും വരും ദിവസങ്ങളിൽ കമ്പനി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നേരിട്ടെത്തി വിശദീകരണം അറിയിക്കുമെന്നും ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6% കുറഞ്ഞതായി വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ട്. ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷം 139 ടൺ ആയിരുന്ന ഉപഭോഗം ഇത്തവണ 131 ടണ്ണായി താഴ്ന്നിട്ടുണ്ട്. കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ചതും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇതിന് കാരണമായതായി കരുതുന്നു. രാജ്യത്തെ ആഭരണ ആവശ്യകത കഴിഞ്ഞ വർഷം 88 ടൺ ആയിരുന്നത് 15% കുറഞ്ഞ് 75 ടണ്ണായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഒഡീഷയിൽ പ്രളയക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. 175,000 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ബാലസോർ, ഭദ്രക്, ജാജ്പൂർ, മയൂർഭഞ്ച്, കെന്ദുഝാർ ജില്ലകളെയാണ് പ്രളയം അതിരൂക്ഷമായി ബാധിച്ചത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലേർട്ട് മുൻനിർത്തി വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: കേരളത്തിലെ ശക്തമായ ഫെഡറേഷൻ സംവിധാനവും CDS ADS അയൽക്കൂട്ട തലങ്ങളിലെ ഫലപ്രദമായ ഏകോപനവുമാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. കൃത്യമായ യോഗങ്ങൾ, സജീവമായ ഉപസമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള ഫലപ്രദമായ സഹകരണം എന്നിവ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന മികച്ച മാതൃകകളാണെന്ന് ദേശീയ സംഘം നിരീക്ഷിച്ചു. ഡിജിറ്റൽ ഭരണ സംവിധാനത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4 ദിവസത്തെ ശില്പശാലയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ പ്രവർത്തനാനുഭവങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് ശുപാർശകൾ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗ്രാമീണ ഉപജീവന മിഷനുകളുടെയും തുടർ നടപടികൾക്കായി സമർപ്പിക്കും.
0: കൺവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഹരിദ്വാർ ഗോമുഖ്

0: ഗംഗോത്രി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലൂടെയുള്ള തീർത്ഥാടനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 11-നാണ് കൻവർ യാത്രയ്ക്ക് സമാപനമാകുക. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ഇന്നലെ ദിലീപ് മഹാദോ സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മലയാളി താരം എം ശ്രീശങ്കറിന് മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം രേഖപ്പെടുത്തി. അമേരിക്കയും ഇറാനും വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാൻ മിസൈൽ ആക്രമണത്തിന് മറുപടിയായാണ് US ഇറാനിൽ വ്യാപക വ്യോമാക്രമണം നടത്തിയത്. സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ, തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കിഴക്കൻ കോംഗോയിൽ എബോള രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1500 കവിഞ്ഞു. ഒരാഴ്ചക്കിടെ മരണസംഖ്യയിൽ 50% വർധനയാണ് ഉണ്ടായത്. പുതുതായി 3442 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻ വർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?

0: സാഹിത്യമേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ അക്ബർ നേരിമംഗലം, ജോർജ് അരിപ്ലാക്കൽ എന്നിവർ അവതരിപ്പിച്ച കഥകൾ കേൾക്കാം. ആദ്യം അക്ബർ നേരിമംഗലം അവതരിപ്പിച്ച ആദ്യ കഥ പക്ഷികൾ പറക്കുന്ന നേരം.
2: തുടക്കം മുതലേ ജൂലിയുടെയും സനീഷിൻ്റെയും പ്രണയത്തിന് കാവൽ നിന്നത് എതിർപ്പുകൾ മാത്രമായിരുന്നു. കുടുംബ മഹിമയിലും അന്തസ്സിലും വിശ്വസിച്ചിരുന്ന മാതാപിതാക്കൾക്ക് സാധാരണക്കാരനായ ആ യുവാവിനെ തങ്ങളുടെ മകൾക്ക് ചേർന്നവനായി തോന്നിയില്ല. നാട്ടിൽ നിലയും വിലയുമുള്ള ഒത്തിരി കുടുംബങ്ങളും ചെറുപ്പക്കാരുമുള്ളപ്പോഴാണ് ജൂലി സതീഷിനെ പ്രണയിച്ചത്. അവൻ്റെ കൂടെ ജീവിച്ചാൽ ജീവിതകാലം മുഴുവൻ നീ കണ്ണീരൊഴുക്കേണ്ടി വരും, അമ്മ എപ്പോഴും ഓർമ്മിപ്പിച്ചു. വീട്ടിലെ സമ്മർദ്ദവും കുറ്റപ്പെടുത്തലുകളും അവരുടെ പ്രണയത്തിലും നിഴൽ വീഴ്ത്തി. ഇടയ്ക്കിടെ അവർ തമ്മിൽ വഴക്കിട്ടു. മനസ്സിൽ അവനോട് അത്രമേൽ അനുരാഗമുണ്ടായിരുന്നിട്ടും സങ്കടം താങ്ങാനാവാതെ അവൾ എപ്പോഴും ചോദിക്കുമായിരുന്നു, നിനക്കെന്നെ എത്രത്തോളം ഇഷ്ടമുണ്ട്? വാക്കുകൾ കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തവനായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൻ പലപ്പോഴും മൗനിയായി. ആ മൗനം അവളെ കൂടുതൽ വേദനിപ്പിച്ചു. വീട്ടിലെ സങ്കടങ്ങളെല്ലാം അവൾ ദേഷ്യമായി അവൻ്റെ മേൽ തീർത്തു. അവൻ അതത്രയും പുഞ്ചിരിയോടെ ശാന്തനായി സഹിച്ചു. വർഷങ്ങൾ കടന്നുപോയി. സനീഷ് കോളേജ് പഠനം പൂർത്തിയാക്കി.

പഠനത്തിനായി വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. യാത്രയാകുന്നതിന് തലേന്ന് അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് പറഞ്ഞു, എനിക്ക് വലിയ വാക്കുകളൊന്നും പറയാൻ അറിയില്ല, പക്ഷേ എനിക്കറിയാവുന്ന ഒരേയൊരു കാര്യം എനിക്ക് നിന്നെ ജീവനാണെന്നതാണ്. സമ്മതമാണെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. നിന്റെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. എന്നെ വിവാഹം കഴിക്കാമോ? അവൻ്റെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ അവളുടെ മനസ്സലിഞ്ഞു. മകളുടെ കടുംപിടുത്തത്തിന് മുന്നിൽ ഒടുവിൽ മാതാപിതാക്കളും വഴങ്ങി. അവൻ വിമാനം കയറുന്നതിന് മുൻപ് ലളിതമായ ചടങ്ങുകളോടെ അവരുടെ മോതിരം മാറ്റൽ ചടങ്ങും നടന്നു. ജൂലിയുടെ ബന്ധുക്കൾ മിക്കവരും എതിരായിരുന്നെങ്കിലും ജൂലിയുടെ പപ്പ ജെയിംസും മമ്മ നാൻസിയും അതൊന്നും വകവച്ചില്ല. അവൻ ദൂരദേശത്ത് പഠനം തുടരുമ്പോൾ അവൾ നാട്ടിൽ ഒരു ജോലിയിൽ പ്രവേശിച്ചു. ഇമെയിലുകളിലൂടെയും രാത്രിയേറെ നീളുന്ന ഫോൺ കോളുകളിലൂടെയും അവർ തങ്ങളുടെ പ്രണയം പങ്കുവച്ചു. അകലം ഒരു തടസ്സമായിരുന്നെങ്കിലും പരസ്പരം കൈവിടാൻ ഇരുവരും തയ്യാറായിരുന്നില്ല. എന്നാൽ വിധി മറ്റൊന്നാണ് കരുതി വച്ചിരുന്നത്. ഒരു ദിവസം ഓഫീസിലേക്ക് പോകുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ഒരു വാഹനം അവളെ ഇടിച്ചു തെറിപ്പിച്ചു. ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കണ്ണു തുറക്കുമ്പോൾ കരഞ്ഞു തളർന്ന മാതാപിതാക്കളാണ് അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നത്. തനിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കരയുന്ന അമ്മയെ ആശ്വസിപ്പിക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ വാക്കുകൾക്ക് പകരം തൊണ്ടയിൽ നിന്ന് ഒരു നേർത്ത നിശ്വാസം മാത്രമാണ് പുറത്തു വന്നത്. അവൾക്ക് ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു. മസ്തിഷ്കത്തിലേറ്റ ആഘാതം കാരണം അവളുടെ സംസാരശേഷി എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് ഡോക്ടർമാർ വിധി എഴുതി. മാതാപിതാക്കളുടെ ആശ്വാസവാക്കുകൾ കേൾക്കുമ്പോഴും തിരികെ ഒന്നും പറയാനാവാതെ അവൾ ഉള്ളുരുകി കരഞ്ഞു. ആശുപത്രിയിലെ ആ ദിനങ്ങൾ തികച്ചും ശൂന്യമായിരുന്നു. ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടും അവളുടെ ലോകം മാറിയില്ല. മേശപ്പുറത്തിരുന്ന ഫോൺ ബെല്ലടിക്കുമ്പോഴൊക്കെ അവളുടെ ഹൃദയം നടുങ്ങി. അവനു മുന്നിൽ ഒരു ഭാരമാകാൻ അവൾ ആഗ്രഹിച്ചില്ല. ഒടുവിൽ ഒരുപാട് ചിന്തിച്ച ശേഷം അവൾ അവനൊരു കത്തെഴുതി. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ, നമുക്കിവിടെ വച്ച് നിർത്താം. കത്തിനൊപ്പം മോതിരവും അവൾ തിരിച്ചയച്ചു. മറുപടിയായി അവൻ അയച്ച അസംഖ്യം സന്ദേശങ്ങൾക്കും ഫോൺ കോളുകൾക്കും മുന്നിൽ അവൾ മനഃപൂർവ്വം മൗനം പാലിച്ചു. അവൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞത് ആരും കാണാതെ പൊട്ടിക്കരയുക മാത്രമായിരുന്നു. മകളുടെ സങ്കടം കാണാനാവാതെ പഴയതെല്ലാം മറന്ന് അവളൊരു പുതിയ ജീവിതം തുടങ്ങട്ടെ എന്ന് കരുതി മാതാപിതാക്കൾ അവളെയും കൊണ്ട് ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് താമസവും മാറി. പുതിയ അന്തരീക്ഷത്തിൽ അവൾ ആംഗ്യഭാഷ പഠിക്കാൻ തുടങ്ങി. ഓരോ പുലരിയിലും അവനെ മറക്കണമെന്ന് അവൾ സ്വയം മന്ത്രിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളുടെ പഴയൊരു കൂട്ടുകാരി അവളെ കാണാനെത്തി. അവൻ നാട്ടിൽ തിരിച്ചെത്തിയ വിവരം അവൾ പറഞ്ഞു. എന്നാൽ തനിക്കേറ്റ ദുരന്തത്തെക്കുറിച്ച് അവനോട് പറയരുതെന്ന് അവൾ കൂട്ടുകാരിയെ ചട്ടം കെട്ടി. പിന്നീട് അവനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അവൾ അറിഞ്ഞതുമില്ല. ഒരു വർഷം കടന്നുപോയി. അതേ കൂട്ടുകാരി വീണ്ടും അവളുടെ അരികിലെത്തി. കയ്യിലൊരു കല്യാണക്കത്തുമുണ്ടായിരുന്നു, അവൻ്റെ വിവാഹക്കത്ത്. അത് കണ്ടതും അവളുടെ നെഞ്ച് തകർന്നുപോയി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ കവർ തുറന്നു. പക്ഷേ വധുവിൻ്റെ സ്ഥാനത്ത് അച്ചടിച്ചിരുന്ന പേര് കണ്ട് അവൾ അമ്പരന്നു. അത് അവളുടെ സ്വന്തം പേരായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് കൂട്ടുകാരിയോട് ആംഗ്യത്തിൽ ചോദിക്കാൻ തുടങ്ങും മുമ്പേ അവൾക്ക് പിന്നിൽ ഒരു നിഴൽ വന്നു നിന്നു. തിരിഞ്ഞു നോക്കി അവൾ വിശ്വസിക്കാനാവാതെ കണ്ണുകൾ തിരുമി അവൻ പുഞ്ചിരിയോടെ മുന്നിൽ നിൽക്കുന്നു. അവൻ തൻ്റെ കൈകൾ ചലിപ്പിച്ചു. തികഞ്ഞ ആംഗ്യഭാഷയിൽ അവൻ അവളോട് പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഈ ഭാഷ പഠിക്കുകയായിരുന്നു. നമ്മൾ തമ്മിലുള്ള വാഗ്ദാനം ഞാൻ മറന്നിട്ടില്ല. നിന്റെ ശബ്ദമാകാൻ എനിക്കൊരു അവസരം തരില്ലേ? ഐ ലവ് യു. അത്രയും പറഞ്ഞ് അവൻ ആ പഴയ പ്രണയമോതിരം വീണ്ടും അവളുടെ വിരലിലേക്ക് അണിയിച്ചു. വർഷങ്ങൾക്ക് ശേഷം കണ്ണീരിനിടയിലും അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. മലകൾക്കിടയിൽ നിന്ന് ഒരു വെള്ളമേഘം പാറി നടന്നു. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട രണ്ട് പക്ഷികൾ ചിറകുകൾ വീശി പറക്കാൻ തുടങ്ങി.

0: പക്ഷികൾ പറക്കുന്ന നേരം. അക്ബർ നേരിമംഗലം അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി ജോർജ് അരീപ്ലാക്കൽ അവതരിപ്പിച്ച പൊരുതുന്നവൾ എന്ന കഥ കേൾക്കാം.
1: സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഏറ്റവും അനുഭൂതി നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എൻ്റെ ടീച്ചറമ്മയെ കാണണം എന്ന് ചുണ്ടി പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ പാതിരാ സമയത്ത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഉയരുന്നത്. അതെൻ്റെ അലീന മോൾ ആണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടുമ്പോൾ താഴെ കിടന്ന നൈറ്റി എടുക്കാൻ അവൾ മറന്നില്ല. ഞാനാകട്ടെ പുറത്ത് കരയുന്ന കുഞ്ഞിനെയും ശപിച്ച് ഇടതുവശത്തായി കിടന്നുറങ്ങുന്ന എൻ്റെ മക്കളുടെ നേരെ തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു. രണ്ടു വശത്തേക്ക് ഷീറ്റിട്ട് മേഞ്ഞ ഭിത്തി തേച്ച് ഭംഗിയായി വെള്ള പൂശിയതാണ് ഞങ്ങളുടെ വീട്. പണത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് അകം തേക്കാൻ സാധിച്ചില്ല. തറ പൂക്കളുടെ ചിത്രങ്ങളുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് മനോഹരമാക്കി. അടുക്കളയിൽ ഗ്യാസ് അടുപ്പുണ്ടെങ്കിലും പണം ലാഭിക്കാൻ കൂടുതലായും വിറക് അടുപ്പ് ഉപയോഗിക്കും. തിണ്ണയിലെ ഭിത്തിയിൽ ചിന്താമഗ്നായ ഗുരുദേവൻ്റെ ചിത്രം. രണ്ട് കസേര വരാന്തയിൽ കിടപ്പുണ്ട്. മുറ്റത്ത് എൻ്റെ ഓട്ടോയും. കതകു തുറക്കുന്ന ശബ്ദം കട്ടിലിൽ കിടന്നുകൊണ്ട് ബിൻസെൻ്റ് കേട്ടു. എൻ്റെ ഭാര്യയുടെ സുന്ദരമായ ചിരി ഞങ്ങളുടെ ഉറക്കം കളഞ്ഞല്ലോ എന്നതിലെ ഉത്കണ്ഠയില്ലാതെ അവരെ അകത്തേക്ക് ആനയിക്കുന്നതിന് സഹായിച്ചു. അവരുടെ കുഞ്ഞിനെ എൻ്റെ ഭാര്യ കൊഞ്ചിക്കുന്നത് കേൾക്കാം. എൻ്റെ കുഞ്ചുവല്ലേ, കരയല്ലേ, അമ്പിളിമാമൻ്റെ കഥ ടീച്ചറമ്മ പറയാം. അവളുടെ സ്വരം കേട്ട് കുഞ്ഞിൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ ഏങ്ങലടിയായി മാറി. ഇപ്പോൾ അവർ ഹാളിലെ ലൈറ്റിൻ്റെ വെളിച്ചത്തിലേക്ക് കയറുകയാവും. വീടിനുള്ളിലെ വൃത്തിയുള്ള മണം അവർ അനുഭവിക്കുന്നുണ്ടാവും. അവിടെ കിടക്കുന്ന ദിവാൻകൂട്ടിൽ അവർ ഇരിക്കുകയും എൻ്റെ ഭാര്യ ചുണ്ടിൽ വിരൽ വെച്ച് പതിയെ സംസാരിക്കാൻ ആംഗ്യം കാണിക്കുകയും ആവണം. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ കൂടി ഉറക്കത്തിൽ നിന്നുണർന്നാൽ അവരെ കൂടി അവൾക്ക് നോക്കേണ്ടി വരും. എന്താ പറ്റിയേ? അവൾ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് ശബ്ദം താഴ്ത്തി ചോദിക്കുന്നത് കേട്ടു. അവരിൽ സ്ത്രീ പറഞ്ഞു, എനിക്കറിയാം മേല, വല്ല സ്വപ്നവും കണ്ടതാവും. ഇപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ല, ഉറങ്ങിയിട്ടുണ്ടാവും. അവൾ കുഞ്ഞിൻ്റെ അമ്മയോട് പറയുന്നത് കേട്ടു. ഇവളെ പിടിച്ചേ, ഞാൻ പായവിരിക്കാം, നിങ്ങൾ നാളെ പോയാൽ മതി. അവളിത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വിളർന്നത് കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. വന്നവരുടെ വീട് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടേത് കുടിൽ. എന്താണേലും കുഞ്ഞിൻ്റെ സങ്കടങ്ങൾ ഊരിപ്പോയതിൻ്റെ ഭാരക്കുറവ് അവർ അനുഭവിക്കുന്നുണ്ടാവും. രാത്രിയുടെ ഏതോ യാമത്തിൽ കയറുവന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ ആ കൈ തട്ടി മാറ്റി ഒന്നുകൂടി ചുരുണ്ടു കിടന്നു. ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത് കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്നതാ അന്യ മതത്തിൽപ്പെട്ട ഇവളെ. നേഴ്സറി സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴും തിരികെ വരുമ്പോഴും ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ നോക്കി നിൽക്കും. വീട്ടിലും നാട്ടിലും ചില ആസ്വാരസ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ഞാൻ വാടക വീട് എടുത്തത്. ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശിയും ഉണ്ടായിരുന്നു. പിന്നെ 10 സെൻറ്റ് സ്ഥലം വാങ്ങി ഈ വീട് വെച്ച് താമസം തുടങ്ങി. സ്നേഹിച്ച് നടക്കുമ്പോഴും കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലും എൻ്റെ ധാരണ 8ഓ 10ഓ പിള്ളേരെ നോക്കണമെന്നും വൈകുന്നേരങ്ങളിൽ അവരുടെ മാതാവോ പിതാവോ വന്ന് കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം ഞങ്ങൾക്ക് സന്തോഷമായി കഴിയാം എന്നുമായിരുന്നു. അവളുടെ ശമ്പളം കൊണ്ട് വീട്ടു ചെലവ് നടക്കുകയും ഞാൻ ഓടിച്ചു കിട്ടുന്നത് മിച്ചം പിടിച്ച് സാവകാശം നല്ലൊരു വീട് പണിത് മക്കളുമൊത്ത് സന്തോഷമായി ഇരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ. മധുവിധ നാളുകൾ മാത്രമല്ല, ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്നതുവരെ വലിയ കുഴപ്പമില്ലാതെ ജീവിതം തട്ടിയും മുട്ടിയും മുൻപോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നതാവും ശരി. തെരുവിൽ പരസ്പരം ചീത്ത പറയുന്ന സ്ത്രീകളെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലേ? തെരുവിൽ അല്ല എന്നേ ഉള്ളൂ, ഫോണിലൂടെയാണെന്ന് മാത്രം. ഒരു ഫോൺ കഴിയുമ്പോൾ മറ്റൊന്ന്, സംസാരത്തിൻ്റെ ടൂണില വ്യത്യാസം. ഒരാളോട് പരുഷമാണെങ്കിൽ മറ്റൊരാളോട് പ്രസന്നമായും, താൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ ഭാഷയിലും. ഇതിനിടയ്ക്ക് കറിക്കരിയുകയോ അരി കഴുകുകയോ തുണി ഇസ്തിരി ഇടുകയോ ചെയ്യുന്നുമുണ്ടാകും. എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ മാത്രം സമയമില്ല. മൂക്കിൻ്റെ പാത്തി നോക്കി ഒരു ഇടി കൊടുക്കാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ കഴിപ്പിക്കുകയും ചെയ്താൽ 12,000 രൂപ കിട്ടും. എന്നാൽ ഭാവം കണ്ടാലോ കളക്ടറാണെന്നും, ഇവരില്ലെങ്കിൽ നാട് ഇരുട്ടിലാകുമെന്ന വിചാരം. എത്ര ചുരുങ്ങിയാലും ഞാൻ ഒരു ദിവസം 1,000 രൂപയിൽ കൂടുതൽ സമ്പാദിക്കുന്നുണ്ട്. വരുമാനം കുറവും സ്വസ്ഥത ഇല്ലാത്തതുമായ ജീവിതം എന്തിനാ?

കാഴ്ചപ്പാടുകളെ മാറ്റിയതും അവളുടെ ആ വർഗത്തോടുള്ള വെറുപ്പിനെ കുറവുണ്ടാക്കിയതും ചില സംഭവങ്ങൾ അവൾ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുന്നത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോഴാണ്. ഒരു രണ്ടാം ശനിയാഴ്ച ഞാൻ വീട്ടിൽ വന്ന് ഉച്ചയൂണ് കഴിഞ്ഞ് മയങ്ങാൻ കിടന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഏങ്ങലടി വീടിൻ്റെ വിസിറ്റിംഗ് റൂമിൽ നിന്ന് കേൾക്കുന്നു. അവൾ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. എൻ്റെ ടീച്ചറെ, ഞാനും അവനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന സെൽഫി അവനെടുത്തത് എനിക്ക് ചുറ്റും കിട്ടിയ വലയാണെന്ന് ഓർത്തില്ല. ഇപ്പോൾ അവൻ പറയുന്നത് കൂടെ ചെല്ലണമെന്നാണ്. എൻ്റെ ഭാര്യ കടുംപട്ടാണെന്ന് എനിക്കറിയാം. ഞാനുള്ളപ്പോൾ സാധാരണ അവൾ ആരോടും ക്ഷോഭിച്ച് സംസാരിക്കാറില്ല. ഞാനുള്ള കാര്യം മറന്നതാകാം, അല്ലെങ്കിൽ കാര്യത്തിൻ്റെ ഗൗരവവും വലുതായതുകൊണ്ടുമാവാം അവളുടെ സ്വരം കടുത്തത്. കണ്ട അണ്ടൻ്റെയും അടകോടൻ്റെയും കൂടെ പോയി നിന്ന് സെൽഫി എടുക്കാൻ സമയം ഓർക്കണമായിരുന്നെടി. ഇതൊക്കെ ഉണ്ടാകുമെന്ന്. അവൻ്റെ നമ്പർ താ, ഞാൻ സംസാരിക്കട്ടെ. അപ്പുറത്തു നിന്ന് ഹലോ കേട്ടതെ, ഇവിടെ നിന്ന് എൻ്റെ ഭാര്യയുടെ ആട്ടാണ്. നായിൻ്റെ മോനെ, നിനക്ക് എൻ്റെ കൊച്ചിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്തത് മാത്രം പോരാ അല്ലേ? ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നിന്റെ ചെത്തിയെടുത്ത് കാന്താരി തേക്കും. അപ്പുറത്തു നിന്ന് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് തടഞ്ഞുകൊണ്ട് അവൾ പറയുകയാ, മിണ്ടരുത്, മിണ്ടിയാൽ കൊന്നുകളയും നിന്നെ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അവൾ മൂളിയിട്ടുണ്ടാകും. അപ്പോൾ അടുത്ത ചോദ്യം, എന്തിനാണെന്ന് മനസ്സിലായോ? അപ്പോഴും മൂളിയിട്ടുണ്ടാകും. എന്നാൽ വെച്ചിട്ട് പോടാ. 10 വർഷമായി കൂടെ കിടക്കുന്ന ഞാൻ ഇവിടെ ഈ കട്ടിലിൽ കിടന്ന് ഞെട്ടിയിട്ടുണ്ടെങ്കിൽ അവളുടെ അലർച്ച കേട്ട ആ പെൺകുട്ടിയും അവനും എത്രമാത്രം ഭയന്നിട്ടുണ്ടാവും. പെൺകുട്ടി പോകാൻ നേരം അവൾ ശാന്തമായി പറയുന്നത് കേട്ടു, മോള് പൊയ്ക്കോ, ഇനി അവൻ ശല്യത്തിന് വരില്ല, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോ. ആ വാക്ക് അവൾക്ക് ധൈര്യമായിരിക്കണം. അവൾക്ക് മാത്രമല്ല, ആ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും. ഒരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ വന്നത്. എടാ, നിൻ്റെ പെമ്പർനോത്തിക്ക് ഇതെന്തിൻ്റെ കേടാ? റോഡിലിട്ട് ബാലനെ അവൾ പൊതിരെ തല്ലുന്നു. ഇവളിത് എന്ത് ഭാവിച്ച എന്ന് മനസ്സിലാലോചിച്ച് വൈകിട്ട് വീട്ടിൽ ചെന്ന് അവളോട് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞത് കേട്ടിട്ട് അവനിട്ട് 2 എണ്ണം കൊടുക്കണമെന്ന് എനിക്കും തോന്നി. എങ്കിലും ഞാൻ പറഞ്ഞു, നീ ലോക പോലീസാവുകയൊന്നും വേണ്ട. ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് പറഞ്ഞല്ലോ. ഗുരുദേവൻ്റെ ചിത്രം വീടിൻ്റെ ഉമ്മറ ഭിത്തിയിൽ വെക്കാൻ നേരം അവൾ എൻ്റെ നേരെ അർത്ഥഗർഭമായി നോക്കി. എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഗുരു പറഞ്ഞതുപോലെ, മഞ്ഞ കണ്ണാടിയിൽ നോക്കുന്നവന് മഞ്ഞയും ചുവപ്പ് കണ്ണാടിയിൽ നോക്കുന്നവന് ചുമപ്പും. ഒരു ദിവസം അവളുടെ അംഗൻവാടിയുടെ മുൻപിലൂടെ ഒരോട്ടം കിട്ടി. ഞാൻ അംഗൻവാടിക്ക് മുൻപിലുള്ള റോഡിൽ വണ്ടി നിർത്തി അംഗൻവാടിയിലേക്ക് വെള്ളം കുടിക്കാൻ ചെന്നു. ആയ വന്ന് കതക് തുറന്ന് അകത്ത് പ്രവേശിച്ച ഞാൻ കണ്ടത് എനിക്കറിയാവുന്ന സ്ത്രീ അവളുടെ വർഷത്തിലേക്ക് തലച്ചായ്ച്ച് ഏങ്ങലടിച്ച് കരയുന്നതാണ്. കുട്ടികൾ ഒന്നും മനസ്സിലാകാതെ നോക്കിയിരിക്കുന്നു. എൻ്റെ ഭാര്യ അവരുടെ തല തഴുകി തലോടി ആശ്വസിപ്പിക്കുന്നു. അവരുടെ വേദന കൈമാറാനുള്ള ഒരു സാധ്യതയായി ഇവളെ കണ്ടുകാണും. ഞാൻ വേഗം വെള്ളം കുടിച്ചിട്ട് തിരികെ വന്ന് യാത്രക്കാരോടൊപ്പം യാത്ര തുടർന്നു. ഇവിടെ കത്തുന്ന തീ അപ്പുറത്തെ പറമ്പിലെ ഇലകൾ വാട്ടുന്നത് പോലെ, ഇവിടെ ഒഴിക്കുന്ന ജലം അപ്പുറത്തെ പറമ്പിലെ ചെടികളെ ജീവിപ്പിക്കുന്നും ഉണ്ടാവണം. എനിക്ക് 400 രൂപ ശമ്പളക്കാരിയോട് ഉണ്ടായിരുന്ന വെറുപ്പ് മാറി ബഹുമാനം തോന്നി തുടങ്ങി. മഹായുദ്ധങ്ങൾ ഒഴിവാക്കാനുള്ള ചെറുബലികളാണ് ഇവരൊക്കെ. കൊണ്ടും കൊടുത്തും കഴിയുന്നതിനിടയിൽ ഇന്ന് ഞാൻ വീട്ടിൽ വരുമ്പോൾ ആരവം ഒന്നുമില്ല. ഫോൺ സൈലൻ്റോ സ്വിച്ച് ഓഫോ ആണ്. അവളാകട്ടെ നങ്കൂരമിട്ട കപ്പൽ പോലെ വീടിനകത്ത് കട്ടിലിൽ ഇരിപ്പുണ്ട്. ഓരോ പ്രശ്നവും അവധാനതയോടെ കൈകാര്യം ചെയ്യുന്ന എൻ്റെ ഭാര്യ ഉലഞ്ഞ മുഖവുമായിരിക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഓഫീസിൽ നിന്ന് കിട്ടിയ മെമ്മോ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. സ്വച്ഛാധിപത്യം ആരംഭിക്കുമ്പോൾ മുതൽ ജനാധിപത്യത്തിന് സംസാരിക്കാൻ അവകാശമില്ല. ത്യാഗം ചെയ്യുന്നതും ആത്മാർത്ഥമായി ഇടപെടുന്നതും ചിലരുടെ ധാരണ കഴിവില്ലാത്തവർ ആയതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അലച്ചിലിൻ്റെയും സങ്കടത്തിൻ്റെയും വാട്ടം ആ മുഖത്തുനിന്ന് മാഞ്ഞില്ല. എൻ്റെ വാക്കുകൾ ആഴമേറിയ മുറിവുകളിൽ തുന്നൽ ഇടുന്നതുപോലെയായി. ഭയപ്പെടുത്തുന്ന നിശബ്ദത അവസാനിപ്പിച്ച് അവൾ എഴുന്നേറ്റ് പോയി. മുഖം കഴുകി തവലെടുത്ത് മുഖം അമർത്തി തുടച്ചു. പ്രസന്നവതിയായി എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, തോൽക്കാൻ എനിക്ക് മനസ്സില്ല അച്ചായ. ഞാൻ ചെറുതാകുന്നതും അവൾ ആകാശം മുട്ടെ വലുതാകുന്നതായും

0: അനുഭവപ്പെട്ടു.
1: പൊരുതുന്നവൾ ജോർജ് അരിപ്ലാക്കിൽ അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി അക്ബർ നേരുമംഗലം അവതരിപ്പിച്ച ഒരു കഥ കൂടി കേൾക്കാം.
2: എഴുത്തണ. വളരെയധികം വൈകാരികതയും സൂക്ഷ്മതയും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച വലിയ ദൗർബല്യമാണ്. ഒരേ സമയം നിരവധി ചിന്തകൾ മനസ്സിലേക്ക് ഇരച്ചു കയറുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ഭാവനയുടെ താളം തെറ്റുകയും ചെയ്യും. എഴുതാനുള്ള പ്രമേയവും കഥാപാത്രങ്ങളും കൂടിക്കുഴഞ്ഞ് പ്രത്യേക അവസ്ഥയിലെത്തും. ഭാവനാസമ്പന്നനായ ജയകൃഷ്ണൻ എന്ന എഴുത്തുകാരന് ഇത് നന്നായി അറിയാമായിരുന്നു. പ്രസിദ്ധീകരണങ്ങളിലെ പത്രാധിപന്മാർ അദ്ദേഹത്തോട് ചോദിക്കും, ജയർഷ ഒരു പുതിയ ചെറുകഥ വേണം, ഒരു നോവലറ്റ് വേണം. അദ്ദേഹം മറുപടി നൽകും, തീർച്ചയായും അയക്കാം, പക്ഷേ കഥ പൂർണ്ണമായും മനസ്സിൽ തെളിയുമ്പോൾ മാത്രം. തൻ്റെ ഈ ദൗർബല്യത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് അതിൽ കൂടുതൽ ഉറപ്പുകൾ നൽകാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. ആശയങ്ങൾക്ക് ഒരിക്കലും പഞ്ഞമുണ്ടായിരുന്നില്ല, പക്ഷേ അവയെ നിയന്ത്രിക്കുകയെന്നത് എളുപ്പവുമായിരുന്നില്ല. മനസ്സിൽ രൂപപ്പെടുന്ന കൊച്ചു കഥാതന്തുക്കൾ രാത്രിയുടെ ഏകാന്തതയിൽ ഒരു കാട്ടുചെടി പോലെ പടർന്ന് പന്തലിക്കും. ആശയങ്ങൾക്കല്ല, അവയെ നിയന്ത്രിച്ച് നിർത്തുന്നതിലായിരുന്നു ജയർഷൻ പരാജയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾക്ക് ജീവൻ നൽകാൻ അയാൾ എപ്പോഴും തികച്ചും ശൂന്യമായ മുറികൾ തേടി അലഞ്ഞു. ചിത്രങ്ങളോ പുസ്തകങ്ങളോ ജനലിലൂടെയുള്ള പുറം കാഴ്ചകളോ ഇല്ലാത്ത നാലതിരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ഒരിടം. അവിടെ അയാളും പേനയും കടലാസും പിന്നെ മനസ്സിലെ ശൂന്യതയിൽ തെളിയുന്ന ആശയങ്ങളും മാത്രം മതിയായിരുന്നു. എഴുതാൻ ആശയം രൂപപ്പെടുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കാൻ ജയർഷൻ ശ്രമങ്ങൾ ആരംഭിക്കും. ഇത്തവണ തൻ്റെ പുതിയ ചെറു നോവൽ എഴുതാനായി ജയർഷൻ എത്തിയത് മൂന്നാറിനടുത്തുള്ള ബൈസൻ വാലിയിലെ ഒരു ബന്ധുവിൻ്റെ അടുത്തേക്കാണ്. ബാലചന്ദ്രൻ അവിടെ ഒരു ഹോം സ്റ്റേ നടത്തുകയായിരുന്നു ബന്ധു. ജയർഷൻ്റെ അമ്മായിയുടെ മകനാണ് ബാലചന്ദ്രൻ. പണ്ട് കോട്ടയത്ത് നിന്ന് ഇടുക്കിയിലെ ഹൈറേഞ്ചിലേക്ക് ബാലചന്ദ്രൻ്റെ അച്ഛനും അമ്മയും ബാലചന്ദ്രനും പെങ്ങന്മാരും കുടിയേറി താമസിച്ചവരാണ്. അമ്മായിയും അമ്മാവനും മരിക്കുന്നവരെ ഇടയ്ക്കൊക്കെ ജയർഷനും കുടുംബവും മലകയറി ബൈസൻ വാലിയിലെത്തുമായിരുന്നു. അന്നുള്ള തണുപ്പും പ്രകൃതിയും ഇന്നില്ലെങ്കിലും ഇടുക്കിയിലെ ഗ്രാമങ്ങൾ ജയർഷന് ഇപ്പോഴും ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ്. ഇവിടെ ഹോം സ്റ്റേയിൽ ഇപ്പോൾ നല്ല തിരക്കാണ്, വലിയ ബഹളവും, ബാലചന്ദ്രൻ പറഞ്ഞു. അതുകൊണ്ട് കാടിനോട് ചേർന്നുള്ള നമ്മുടെ ആചാര്യകേശവൻ്റെ വീടിൻ്റെ മച്ചുമുറം ഞാൻ നിനക്കായി ശരിയാക്കിയിട്ടുണ്ട്. അവിടെ എൻ്റെ ചില സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു, അതെല്ലാം ഇന്നലെ മാറ്റി. ഒരു കട്ടിലും എഴുതാനുള്ള മേശയും കസേരയും മാത്രമേ അവിടെയുള്ളൂ. മേൽക്കൂരയിൽ ഒരു കണ്ണാടിയോടുമുണ്ട് വെളിച്ചം കിട്ടാൻ. ബാക്കിയെല്ലാം നിനക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ തികച്ചും ശൂന്യമാണ്. അത് ജയർഷന് വളരെ ഇഷ്ടപ്പെട്ടു. തൻ്റെ പുതിയ കഥയ്ക്ക് വളരെ ശാന്തമായ ഒരു പശ്ചാത്തലം ആവശ്യമായിരുന്നു. മരപ്പലകൾ പാകിയ മച്ചിൻപുറം വളരെ വലുതായിരുന്നു. ആശാരിക്കേശവൻ്റെ കരവിരുതിൽ നിർമ്മിച്ച പല തടിശില്പങ്ങളും പൊടി പിടിച്ചു കിടക്കുന്നുമുണ്ട്. രാത്രിയിൽ മേൽക്കൂരയിലെ ഓടുകൾക്കിടയിലൂടെ കാറ്റുമൂളിക്കൊണ്ട് കടന്നുപോയി. മേൽക്കൂരയിലെ കണ്ണാടി ഓടിലൂടെ ആകാശത്തെ നക്ഷത്രങ്ങൾ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. കാടിൻ്റെയും ഏലത്തോട്ടങ്ങളുടെയും സാമീപ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആ മുറി തികച്ചും ഒറ്റപ്പെട്ടതായിരുന്നു. തൻ്റെ നോവലിൻ്റെ ഇതിവൃത്തം മനസ്സിൽ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് ജയർഷൻ ഉറങ്ങാൻ കിടന്നു. എന്നാൽ പുലർച്ചെ ഏകദേശം 2 മണിയോടെ അയാൾ ഞെട്ടിയുണർന്നു. പഴയ ജനലഴികൾക്കിടയിലൂടെ ഏലക്കാടുകളെയും മലകളെയും പൊതിഞ്ഞ് കോട നിറഞ്ഞു നിന്നു. നിലാവിൻ്റെ വെളിച്ചം മഞ്ഞുമൂടിയ കുന്നുകളെ നീലമുക്കിയ വെള്ളത്തുണി പുതപ്പിച്ച കാഴ്ചയായി തോന്നിപ്പിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. തൻ്റെ മനസ്സിലെ ആ ചെറിയ കഥയുടെ ആശയം എങ്ങോട്ടോ പോയി മറഞ്ഞിരിക്കുന്നു. പകരം ആയിരക്കണക്കിന് പുതിയ ചിന്തകളും കഥാപാത്രങ്ങളും ആശയങ്ങളും ആ മനസ്സിലേക്ക് ഇരച്ചു കയറുകയാണ്. ആ കൊച്ചുകഥ ഇപ്പോൾ വലിയൊരു നോവലായി പടർന്ന് പന്തലിച്ചിരിക്കുന്നു. മുറിയിൽ ആരൊക്കെയോ നിൽക്കുന്നതുപോലെ ജയർഷന് തോന്നി. മെഴുകുതിരി വെളിച്ചത്തിൽ നോക്കിയപ്പോൾ മുറി ശൂന്യമാണ്. പക്ഷേ ആ മുറി മുഴുവൻ അദൃശ്യരായ ആളുകളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. അവർ

0: അയാളോട് മന്ത്രിക്കുകയാണ്. ആ ശൂന്യമായ ഇടം അദൃശ്യമായ അതിഥികളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അവർ അയാളുടെ ഭാവനയുടെ വാതിലുകളിൽ ശക്തിയായി മുട്ടിക്കൊണ്ടിരുന്നു. അതൊരു ഭയാനകമായ അനുഭവമായിരുന്നു. മനുഷ്യൻ്റെ വികാരങ്ങൾ, പ്രണയം, പക, പ്രതികാരം, ഭയം, വീര്യം എല്ലാം ശൂന്യമായ മുറിയിൽ അലയടിക്കുന്നതുപോലെ വലിയ ജനക്കൂട്ടങ്ങൾ, യുദ്ധങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, പ്രകാശത്തിലേക്ക് നടന്നെടുക്കുന്ന വെള്ളവസ്ത്രം ധരിച്ച മനുഷ്യർ, പലതരം ജീവിതങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ഈ ആശയങ്ങളുടെ വേലിയേറ്റത്തിൽ ജയർഷൻ്റെ മനസ്സിലുണ്ടായിരുന്ന കഥ പൂർണ്ണമായും ഒലിച്ചുപോയി. എഴുതിയെടുക്കാൻ അയാൾ പേനയെടുത്തെങ്കിലും ആശയങ്ങളുടെ മഹാപ്രവാഹത്തെ കടലാസിലാക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഒരു വലിയ ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും അരമണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാൻ ശ്രമിക്കുന്നതുപോലെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു അയാൾ. ഭയത്തോടെ അയാൾ പിന്മാറി. ഒടുവിൽ ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ എവിടെ നിന്നോ അതിമനോഹരമായ ഒരു സംഗീതം ഒഴുകിയെത്തുന്നതായി അയാൾക്ക് തോന്നി. ആ സംഗീതത്തിൻ്റെ മാസ്മരികതയിൽ ക്ഷീണിതനായ അയാൾ വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് വളരെ വൈകിയാണ് ജയഹർഷൻ ഉണർന്നത്. ഉണർന്നപ്പോൾ രാവിൻ്റെ സംഗീതം അയാളുടെ കാതുകളിൽ മൂളിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചത്? ജയഹർഷന് ഓർമ്മ കിട്ടിയില്ല. അയാൾ അങ്ങനെ കുറേ നേരം ഇരുന്നു. പിന്നെ പതുക്കെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോയി. താഴെയെത്തിയപ്പോൾ ബാലചന്ദ്രൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? ആ മുറിയിലിരുന്ന് എഴുതാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എഴുതിയൊന്നുമില്ല. കുറച്ചു നേരം നന്നായി ഉറങ്ങി ബാല. ഒരു കാര്യം ചോദിക്കട്ടെ? ജയഹർഷൻ ചോദിച്ചു. ആ മച്ചുംപുറത്ത് എന്തായിരുന്നു ഇത്രയും കാലം സൂക്ഷിച്ചിരുന്നത്? പുസ്തകങ്ങൾ, വെറും പുസ്തകങ്ങൾ, ബാലചന്ദ്രൻ മറുപടിയായി പറഞ്ഞു. എൻ്റെ ശേഖരത്തിലുള്ള 1000 പുസ്തകങ്ങൾ മാസങ്ങളോളം അവിടെയായിരുന്നു വെച്ചിരുന്നത്. പിന്നെ കേശവൻ ആശാരിയും നല്ല വായനക്കാരനായിരുന്നു. നീ വരുന്നതിന് തൊട്ടുമുമ്പാണ് അതെല്ലാം ഞാൻ അവിടെ നിന്ന് മാറ്റിയത്. ഇത്രയും കാലം തുറക്കാതെ വച്ചിരുന്നത് കൊണ്ട് ആ പുസ്തകങ്ങളിലെ ആശയങ്ങൾ ശ്വാസം മുട്ടിയിട്ടുണ്ടാവും അല്ലേ ജയ? അയാൾ തമാശയായി പറഞ്ഞു. അതിൽ എന്തൊക്കെ തരം പുസ്തകങ്ങളുണ്ടായിരുന്നു? ജയഹർഷൻ ഗൗരവത്തോടെ ചോദിച്ചു. നോവലുകൾ, കവിതകൾ, ചരിത്രം, തത്വശാസ്ത്രം, മതം, പിന്നെ സംഗീതത്തെക്കുറിച്ചുള്ള 200 പുസ്തകങ്ങളും അതിലുണ്ടായിരുന്നു. എന്താടാ ജയ, വല്ല പ്രശ്നവും? ബാലചന്ദ്രൻ്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ ജയഹർഷനെ സൂക്ഷിച്ചു നോക്കി. ഇവിടെ എത്തിയപ്പോൾ കണ്ട പ്രസരിപ്പ് അവൻ്റെ മുഖത്തില്ല. എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. ജയ, എന്നതാടാ സംഭവിച്ചത്? നിനക്കെന്താ പനിയുണ്ടോ? മുഖമാകെ വീർത്തിരിക്കുകയാണല്ലോ. വാ, ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചാൽ എല്ലാം ശരിയാവും. ജയഹർഷൻ അത്ഭുതത്തോടെ നിശബ്ദനായി ഇരുന്നു പോയി. കഴിഞ്ഞ രാത്രി മുഴുവൻ തന്നോട് മന്ത്രിച്ചുകൊണ്ടിരുന്നത് ആ പുസ്തകങ്ങളിലെ അദൃശ്യരായ കഥാപാത്രങ്ങളും അവരുടെ വികാരങ്ങളുമായിരുന്നുവെന്ന് അയാൾക്കപ്പോൾ ബോധ്യമായി. ഒടുവിൽ വരികൾക്കിടയിലെ ബഹളങ്ങൾ കെട്ടടങ്ങിയപ്പോൾ തന്നെ താരാട്ടുപാടി ഉറക്കിയ ആ സംഗീതം എവിടെ നിന്നാണ് ഒഴുകിയെത്തിയതെന്നും അയാൾക്ക് മനസ്സിലായി. എഴുതാൻ ഒന്നുമില്ല ബാല. എല്ലാ കഥാപാത്രങ്ങളും കഥയും എല്ലാം ദേ ആ മഞ്ഞ് നീങ്ങുന്നതുപോലെ മാഞ്ഞുപോയി. അയാൾ അകലെയുള്ള മഞ്ഞുമൂടിയ മലകളെ നോക്കി ഉറക്കെ പറഞ്ഞു. ബാലന് ആകെ പരിഭ്രമമായി. ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മച്ചുംപുറത്ത് നിന്ന് ആരൊക്കെയോ ചിരിക്കുന്നതും കരയുന്നതും കുട്ടികളുടെ കളികളും കരച്ചിലുകളും ജയർഷൻ മാത്രം കേട്ടു. അയാൾ ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ചു. ബാല, ഇനി എനിക്ക് ഒരു വരിയും എഴുതാനാവില്ല.
1: അക്ബർ നേരിമംഗലം, ജോർജ് അരി പ്ലാക്കൽ എന്നിവർ അവതരിപ്പിച്ച കഥകളാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ അങ്കണം പുനഃപ്രക്ഷേപണം കേൾക്കാം.

0: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
1: പ്രിയപ്പെട്ട അങ്കണം സഹോദരിമാരെ, ഇന്ന് അങ്കണത്തിൽ നമ്മോടൊപ്പമുള്ളത് ബൈസൺ വാലി സ്വദേശി

0: ദേശിയും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അഘോരാത്രം പ്രവർത്തിക്കുന്ന ആളുമായ ശ്രീമതി ശൈലജ സുരേന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ ചോദിച്ചറിയാം. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണല്ലോ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആ മേഖലയിൽ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക?
1: സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രവർത്തനങ്ങളുമായി ഞാൻ ബന്ധപ്പെടുന്നത് 1995 ജനപ്രതിനിധിയായി വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് എനിക്ക് ഓർമ്മയില്ലാത്തൊരു കാലത്ത് ഞാൻ സ്ത്രീ പ്രശ്നം എന്ന നിലയ്ക്ക് ഇടപെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എനിക്ക് അന്നേരം സ്ത്രീകളുടെ വിഷയങ്ങളിലാണ് ഞാനത് ഇടപെടുന്നത് എന്ന് പോലും അറിയത്തില്ലാത്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണത്. അന്നെനിക്കറിയില്ലായിരുന്നു ഞാൻ സ്ത്രീകളുടെ അവരുടെ നേരെ ഉണ്ടായ അതിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ആഹ്വാനം ചെയ്ത സമര പോരാട്ടത്തിൽ പങ്കെടുത്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഏതൊരു സ്ത്രീ പ്രശ്നത്തിനെയും കാണുന്നതും അതിനെ മനസ്സിലാക്കുന്നതും അതിനോട് പ്രതികരിക്കുന്നതും ഒരു സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, സ്ത്രീകളുടെ രംഗത്ത് പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഒത്തിരിയേറെ പരിമിതികളുണ്ട്. നിങ്ങൾക്കറിയാം, ആ പരിമിതികൾ എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിനുണ്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങളുണ്ട്, തൊഴിലുണ്ട്, സ്വതന്ത്രമായ സഞ്ചാരത്തിനും സംസാരത്തിനും എല്ലാ നിലയിലും അവരെ സംബന്ധിച്ചൊരു പരിമിതികൾ ഉണ്ട്. ആ പരിമിതികളെ മുറിച്ചു കടക്കാൻ കഴിയുന്ന പര്യാപ്തരായ സ്ത്രീകളെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ സാമൂഹികമായ ഒത്തിരിയേറെ അടിച്ചമർത്തലുകളെ നേരിട്ട സാമൂഹിക സംഘടനകളിൽ നിന്നാണ്. ആ സാമൂഹിക അടിച്ചമർത്തലുകളെല്ലാം മാറി ഇപ്പോൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് സ്ത്രീകൾ എത്തിയെങ്കിലും സ്ത്രീയുടെ പ്രശ്നങ്ങൾക്ക് വലിയ മാറ്റങ്ങളോ പരിഹാരമോ
0: ഉണ്ടായിട്ടില്ല.
1: അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് അവരെ സഹായിക്കുക എന്നുള്ളൊരു സമീപനം എനിക്കുണ്ട്. പിന്നെ കുടുംബത്തിൽ വലിയ വിഷയങ്ങൾ നേരിടുന്ന അവരുടെ എല്ലാ വിഷയങ്ങളിൽ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരെ നോക്കിക്കാണാനും അവരുടെ വിഷയങ്ങളിൽ അവരാഗ്രഹിക്കുന്ന തരത്തിലല്ലെങ്കിലും അവരുടെ
0: അവർക്ക്
1: വേണ്ടി സംസാരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മളൊരു വിഷയത്തെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പെൺകുട്ടിയുടെ ഭാഗത്തായിരിക്കാം പെശക്. എന്നിരുന്നാൽ കൂടി അവളെ അത് തിരുത്താൻ വേണ്ടി ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, മറിച്ച് അവളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവളായി നിന്നുകൊണ്ട് അതെ അവളുടെ കൂടെ നിന്നുകൊണ്ട് സഹായിച്ച് അവളെ തിരുത്താനാണ് ശ്രമിക്കുന്നത്. നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. എനിക്ക് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ലഭിച്ച പരിശീലനങ്ങളുടെയും പിന്നെ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ സംഘടിപ്പിക്കാനുണ്ടായ ഒരവസരവുമാണ്
0: സ്ത്രീകളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇടപെടാൻ സാധിച്ചത്.
1: അതോടൊപ്പം തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് മഹിളാ സംഘടനയിലേക്ക് ഞാൻ പ്രവർത്തനം ആരംഭിക്കുന്നത് സ്ത്രീകളുടെ കൂട്ടായ്മയെ ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ്. അവരുടെ സംഘടനകൾക്ക് യൂണിറ്റുകൾ ഉണ്ടാക്കി അവരുടെ സംഘടനയ്ക്ക് വേണ്ടി
0: കുടുംബശ്രീ
1: പോലെ മാത്രമല്ല പൊതു സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലും അതാണ് ആദ്യം ഞാൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് വൈസൻവാരി മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നത്. അന്നേരം അത് ഒരു തൊഴിൽ മേഖലയിലെ സ്ത്രീകളിലെയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള നല്ലൊരു പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തത്. അതിനുശേഷം കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലാണ് പിന്നീട് സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചത്.
0: അത് കുറച്ചുകൂടെ ഊർജിതമാക്കാൻ
1: അത് കുറേ കൂടി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ ഒരു പൊതു കാഴ്ചപ്പാടോടുകൂടി നന്നായി സ്ത്രീകൾക്ക് പുറത്തേക്കിറങ്ങാൻ അവർക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ അവരുടെ
0: നിക്ഷേപം
1: ഒരു സേവിങ്സ് ഉണ്ടാക്കാൻ അവർക്കൊരു തൊഴിൽ സംരംഭം ആരംഭിക്കാൻ അങ്ങനെ ഏത് നിലയിലും പിന്തുണ കൊടുക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക മേഖലയായി കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ മാറ്റിയെടുക്കാനും അതിനകത്ത് തന്നെ വൈസൻവാലി പഞ്ചായത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യഘട്ടത്തിൽ സ്വയം സഹായ
0: സംഘടനകൾ
1: രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ പ്രവർത്തനത്തിലൂടെ അങ്ങ് പിന്നെ വന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ
0: സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു മുന്നേറ്റമായി മാറി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ മേഖലകളിൽ അതായത് മൂന്നാർ, ബൈസൻവാലി, ചിന്നക്കനാൽ, സൂര്യനെല്ലി മേഖലകളിൽ ധാരാളം ആദിവാസി കുടുംബങ്ങളുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇത്തരം ഏരിയയിൽ ഇപ്രകാരമുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ, സമൂഹത്തിൻ്റെ മുന്നണിയിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുക?
1: സ്ത്രീകളെ സാമൂഹ്യ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പരിമിതി എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെടുക്കുന്ന കാണാപ്പണികളാണ്. അവരുടെ കാലും കൈയും കെട്ടിയിട്ടിരിക്കുന്നത് പോലെയാണ് വീട്ടുജോലികൾ, കുട്ടികളെ സംരക്ഷിക്കുക.

0: സംരക്ഷിക്കൽ, കാരണവന്മാരെ സംരക്ഷിക്കൽ, അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കൽ, ഭക്ഷണം ഉണ്ടാക്കൽ, ഇതെല്ലാം അവരുടെ കാണാപ്പണികളാണ്. ആ കാണാപ്പണികളിൽ നിന്ന് ഒരല്പമെങ്കിലും വിടുതൽ ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ സ്ത്രീക്ക് എന്ന നിലയ്ക്ക് ആദിവാസി മേഖലയിൽ മാത്രമല്ല, അത് എല്ലാ
1: വിഭാഗങ്ങളിലും
0: അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആദിവാസി മേഖലയിൽ കുറച്ചും കൂടി, ഞാൻ എനിക്ക് എൻ്റെ അനുഭവം നടന്നത് വൈസൻവാലിയിൽ തന്നെ, കോമാളിക്കുടി പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം ആ കോമാളിക്കുടിയിലെ ആദിവാസി മേഖലയിലെ സ്ത്രീകളുമായി ഏറ്റവും അടുത്ത ബന്ധം എനിക്കുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് തന്നെ അവരുടെ മേഖലയിൽ ഏറ്റവും അവരുടെ സ്വതന്ത്രമായൊരു വിഹാരമുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകളുടെ രീതിയല്ല അവർക്ക്,
1: അവർക്ക്
0: അവരുടേതായ ശീലങ്ങൾ,
1: ആചാരങ്ങൾ,
0: അനുഷ്ഠാനങ്ങൾ, ചിട്ടവട്ടങ്ങൾ എല്ലാം ഉണ്ട്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്, ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഒരിക്കലും ആദിവാസി മേഖലയിലെ സ്ത്രീകളെയോ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയോ വിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായ, അവർക്ക് അനുകൂലമായ ഒരു ഭൗതിക സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഇടപെട്ടത് എനിക്ക് തോന്നുന്നത് അവരുടെ ബാലാപുര നിർമ്മിച്ചു കൊടുക്കുന്നതിന്, പഞ്ചായത്ത് ജനപ്രതിയായിട്ടിരിക്കുമ്പോൾ തന്നെ അതിനുവേണ്ട
1: സഹായം
0: ചെയ്തു കൊടുക്കുക. അവരുടെ ആ റൂമിലോ അല്ലെങ്കിൽ അവരുടെ പ്രസവിച്ച് കിടക്കുന്ന ഇതിലൊന്നും ആരും ചെല്ലാറില്ല, കടന്നില്ലല്ലോ. ഞാനവിടെ ചെല്ലും, അവരുടെ റൂമെല്ലാം സന്ദർശിക്കും, അത് വൃത്തിയാക്കി വെക്കാൻ പറയും, അവർക്ക് കിടക്കാനുള്ള സംവിധാനം നന്നായിട്ട് ചെയ്യാൻ പറയും, അത്യാവശ്യം ആശുപത്രിയിലും സംവിധാനത്തിലും എല്ലാവരോട് ഇടപെട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് ആ മേഖലയിലെല്ലാം പറയും. പിന്നീട് അവർക്ക് അങ്ങനെ സംവിധാനം ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് അന്വേഷിക്കാൻ പോകില്ല. പക്ഷേ അവരോടത് വൃത്തിയായിട്ട്
1: ഭംഗി
0: സൂക്ഷിക്കാനും അവരുടെ ശാരീരിക ശുദ്ധീകരണം അല്ലെങ്കിൽ ശുചിത്വത്തോടു കൂടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം, അത് നിങ്ങളും കൂടി ചെയ്യണം എന്നുള്ള നിലയ്ക്ക് അവരെ അത്,
1: അവര് ശുചിത്വം പാലിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആ കുടികളിലുള്ള ആൾക്കാർ മുഴുവനായിട്ടും ശുചിത്വം പാലിക്കാൻ പ്രേരിതരാകും.
0: അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഊർജ്ജം കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അന്ന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പം എന്നാൽ അവർ കുറേ കൂടി സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് വരികയും തയ്യൽ പഠിക്കുകയും അവിടെ
1: കുറേ കൂടി മുഖ്യധാരയിലേക്ക് അവരെ കടന്ന് വരാൻ ശ്രമിക്കുന്നു,
0: വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടേതായ രീതികളിൽ നിന്ന്, ശീലങ്ങളിൽ നിന്ന്, ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാനോ, അതിൽ നിന്നെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വലിയ ആധുനിക ലോകത്ത് ജീവിക്കുന്ന പുറത്തേക്കുള്ള ഒരു മനുഷ്യർ, ശാസ്ത്രീയമായി ഒത്തിരി വളർന്ന്
1: പുരോഗമന
0: ചിന്താഗതിയുള്ളവർ, പക്ഷേ ആ പുരോഗമന ചിന്താഗതി ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിലെ
1: ആചാരാനുഷ്ഠാനങ്ങൾ അത് വിട്ടുപോരാൻ അവർ തയ്യാറല്ല.
0: പക്ഷെ അതിൽ നിന്നെല്ലാം വിട്ടുപോരാൻ പര്യാപ്തമാവണമെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം കൊടുത്താലും, ഇപ്പം നമ്മുടെ ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗമുള്ളത് മുതുവാൻ സമുദായത്തിൽപ്പെട്ടതാണ്. അവർ പല ഗോത്രങ്ങളുണ്ടാവാം, പല വിഭാഗങ്ങളുണ്ട്. പക്ഷേ ആ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ഗോത്ര വിഭാഗങ്ങളിലെ സ്ത്രീകളെയോ അവരുടെ ആളുകളെയോ നമുക്ക് പെട്ടെന്ന് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് പുറത്തേക്ക്
1: കൊണ്ട്,
0: പക്ഷേ അവരിപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ലതുവണ്ണം കുട്ടികളെ പഠിക്കാനും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനും അതുവഴി ഹോസ്റ്റലിൽ കൊണ്ടി നിർത്തിയാണെങ്കിലും പഠിപ്പിക്കാനുള്ളൊരു
1: തന്നെയല്ല, മുമ്പത്തേക്കാളും ധാരാളം സ്കൂളുകൾ സന്നദ്ധമായിട്ട് വരുന്നു.
0: സ്കൂളുകളിലെല്ലാം നല്ല സംവിധാനങ്ങളുണ്ട്, അവർക്ക് സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മുൻകാലത്ത് ഭക്ഷണമില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ പഠിക്കാൻ പോകാണ്ടിരുന്നത്. ഇപ്പം ആ ഒരു സാഹചര്യമൊക്കെ മാറിയിട്ട് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്റ്റൈഫൻഡ്, അവരെ നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമമൊക്കെ
1: ഗ്രാൻഡെല്ലാം
0: കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാം. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരുടെ കാലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ ചങ്ങല
1: അഴിക്കപ്പെടണം.
0: അതിനുവേണ്ടി ഒരു പൊതു സാമൂഹിക അടുക്കള നമുക്ക് ഉണ്ടാക്കിയെടുക്കണം.
1: വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും അതിനുവേണ്ടി
0: പ്രവർത്തിക്കണം. അതിനകത്ത് എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നിയൊരു കാര്യം, ആദിവാസി മേഖലയിലെ സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിനകത്ത് മറ്റ് പ്രശ്നങ്ങൾ അധികം
1: ഉണ്ടാവാറില്ല.
0: എന്നാൽ അവർക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ അവർ ജീവിക്കാൻ തയ്യാറുമില്ല. അവർക്ക് അവരുടെ കുടുംബത്തിനകത്ത് പുരുഷനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് ആ കുടിക്കകത്ത് നല്ല സുരക്ഷിതമായൊരിടമുണ്ട്. അതുകൊണ്ട് നീ നിന്റെ വഴിക്ക് പോടാന്ന് ചിലപ്പോൾ പറയും.
1: അവർ ഉപദ്രവിക്കപ്പെടത്തില്ല,
0: ഇല്ല ഉപദ്രവിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും അവരെ ഇല്ല. സ്ത്രീധനം കൊടുക്കുന്ന സമ്പ്രദായം ഇല്ല,
1: സുരക്ഷിതരാണ്,
0: സുരക്ഷിതരാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് പിന്നെ ഇച്ചിരിയും കൂടെയൊക്കെ
1: മദ്യപാനത്തിന്
0: ശേഷമാണ്, മദ്യപാനത്തിനൊക്കെ ശേഷം സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു സമീപനമൊക്കെ അവരുടെ ഭാഗത്തുനിന്നുള്ളു. പക്ഷെ അങ്ങനെ ഉപദ്രവിക്കുന്നതിന് നിന്ന് കൊടുക്കാൻ ഈ സ്ത്രീകൾ
1: തയ്യാറാണ്.
0: അവര് നമ്മളെ കഴിഞ്ഞ കുറെ കൂടി സ്വതന്ത്രമായി ചിന്തിച്ചിട്ട് എനിക്ക് എന്റെ വഴി,
1: നിനക്ക് നിന്റെ വഴി,
0: ഞാൻ എന്റെ വീട്ടിൽ താമസിച്ചോളാം എന്ന് പറയും. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഒരു വീട്ടിലാണെങ്കിൽ
1: മുൻഗണനാ വിഭാഗം എന്ന് പറയപ്പെടുന്ന ജനങ്ങളുടെ
0: ഇടയ്ക്ക് ഒരു പെൺകുട്ടിയെ അവളുടെ ജീവിതത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം നയിക്കേണ്ടി വന്നാൽ ഒരിക്കലും വീട്ടിലേക്ക്

0: വന്നാൽ തിരിച്ച് സ്വീകരിക്കില്ല. അവളുടെ പ്രശ്നം എന്താണെന്ന് പോലും ഈ മാതാപിതാക്കൾ കേൾക്കില്ല, സമൂഹം കേൾക്കില്ല. കുറ്റപ്പെടുത്താനും ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആ കുട്ടികൾ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നതും ജീവനൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ. അപ്പോൾ അവരെ ഒന്ന് കേൾക്കാനും അവരുടെ പ്രശ്നം ഒന്ന് മനസ്സിലാക്കാനും അവരെ അത് അതുവഴി തിരിച്ചറിയാനും അവരെ ഒന്ന് സഹായിക്കാനും കൂടി തയ്യാറായാൽ ഈ പറയുന്ന ആദിവാസി മേഖലയിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ
1: അവരുടെ മരണ നിരക്ക് കുറവാണ്, വിദ്യാഭ്യാസം ഉള്ളവരെക്കാളും അവരാണ് കുറെ കൂടി മെച്ചൂറായിട്ട് ചിന്തിച്ച്
0: അവർ സ്വതന്ത്രമായിട്ട് പോവാ. അവർക്ക് അതിനൊന്നും തടസ്സമൊന്നുമില്ല. നാളെ വരുമ്പോൾ നീ എന്തി അവൻ്റെ കൂടെ ജീവിക്കാത്തെന്ന് ചോദിക്കാനാരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കുറെ കൂടി സ്വതന്ത്രമായ രീതിയിൽ അവർ ജീവിതത്തെ കാണുന്നുണ്ട്. അവരുടെ ആ രീതിക്കനുസരിച്ച് തന്നെ കുറെ കൂടി ഇപ്പോൾ വിദ്യാഭ്യാസത്തോടു കൂടി തന്നെ തൊഴിൽ മേഖലയിലേക്കും സ്വയം തൊഴിൽ മേഖലയിലേക്കും ആ സ്ത്രീകൾ എത്തിപ്പെടുന്നുണ്ട്. അത് നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുന്നുണ്ട്.
1: നമ്മളിപ്പോൾ സാമൂഹികമായിട്ട് അല്ലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ സഹായിക്കുന്നതിന് വേണ്ടി, അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടി നമുക്ക് അവർക്ക് സംരംഭങ്ങൾ തുടങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? പുതിയതായിട്ട് ഒരു ആൾക്കൊരു സംരംഭം തുടങ്ങണമെങ്കിൽ നമ്മൾ എന്തൊക്കെ സഹായം?
0: ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ തന്നെ ധാരാളം ഏജൻസികൾ, ഒന്ന് വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ അവർക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കൃത്യമായി ആ സംരംഭത്തിന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് ലോൺ എടുത്താൽ അതിലൊരു പകുതി സബ്സിഡിയോടുകൂടി ആ സ്കീം നടപ്പാക്കാൻ കഴിയും. മറ്റൊന്ന് വനിതാ വികസന കോർപ്പറേഷനാണ്, സ്ത്രീകളുടെ മാത്രം ഉന്നമനത്തിന് വേണ്ടി, അവരുടെ മാത്രം കെയറിന് വേണ്ടി, അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വനിതാ വികസന കോർപ്പറേഷൻ. അവരുടെ ആവശ്യം വിദ്യാഭ്യാസം, തൊഴിൽ ഉയർച്ച, അവരുടെ സുരക്ഷിതത്വം, ഇതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ വനിതാ വികസന കോർപ്പറേഷൻ. ഞാൻ കഴിഞ്ഞ 5 വർഷം വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മേഖലയിലുള്ള സ്ത്രീകൾക്കും സ്വയം തൊഴിൽ സംരംഭം ചെയ്യുന്നതിന് ഏതാണ്ട് 435 കോടിയിലധികം വരുന്ന രൂപ ഈ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്ത്രീകളുടെ കൈകളിലേക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അവരെ സ്വയം ഒരു സ്വയം പര്യാപ്തരായി ഈ സമൂഹത്തിൻ്റെ ആകാശങ്ങളിലേക്ക് പറക്കാൻ വിടുന്ന പോലെയാണ് അവർക്കൊരു വരുമാനം ഉണ്ടാവുക, സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യുക, വരുമാനം ഉണ്ടാവുക, അതിനുവേണ്ടി സഹായിക്കുക. അതിനെ സഹായിക്കുമ്പോൾ ഒരു സ്ത്രീ എംപവർമെൻറ്റ് എന്നത് നമ്മുടെ കാഴ്ചപ്പാട് വളരെ ഭംഗിയായി നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നു. ഇപ്പോൾ ഞാൻ പറയാം, 10 പേരുള്ള അയൽക്കൂട്ടം, ആ അയൽക്കൂട്ടത്തിനകത്തെ ഇന്നൊരു സഹകരണ ബാങ്കിലെ നിക്ഷേപത്തെ കഴിഞ്ഞാൽ കൂടുതൽ നിക്ഷേപം ഈ അയൽക്കൂട്ടത്തിനകത്തായി. അപ്പോൾ ആ അയൽക്കൂട്ടം തന്നെ ഇവർക്കൊരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചാൽ
1: പിന്തുണ കൊടുക്കാൻ കഴിയുന്ന
0: ഒരു സ്ഥാപനമായി ആര് മാറി? കുടുംബശ്രീ സംഘടനാ സംവിധാനം മാറിയുണ്ട്. ആ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിനകത്തുകൂടെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക തൊഴിൽ മേഖലകളെ കണ്ടെത്തി അവരെ വീട്ടമ്മമാരടക്കം തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്ന സ്ഥിതി വിശേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൂടി കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലൂടെ നടത്തി.
1: നമ്മളൊരു കച്ചവട സ്ഥാപനം ആരംഭിക്കുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ, ഇപ്പോൾ മാർക്കറ്റ് കണ്ടെത്തണമല്ലോ, അങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടോ?
0: സത്യത്തിൽ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രശ്നമായി വരുന്നത് നമ്മുടെ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ. പക്ഷേ ആ മാർക്കറ്റ് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംരംഭങ്ങളുടെ ഇതിലേക്ക് പോകണം നമ്മൾ. തീർച്ചയായിട്ടും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വിപണനം നടത്തുകയും ചെയ്യാൻ ഒത്തിരി മാർക്കറ്റ് അന്വേഷിച്ചു പോകേണ്ട
1: കാര്യമില്ല.
0: ജൈവകൃഷിയിലൂടെ കിട്ടുന്ന ഏതൊരു വസ്തുവും എല്ലാ ആളുകളും വാങ്ങും, ഓൺലൈനായിട്ട് വാങ്ങും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം പ്രദേശങ്ങളിലടക്കം ഈ കുടുംബശ്രീയുടെ ഒരു രൂപീകരണത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും വിദേശത്തേക്കും അടക്കം കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിനകത്തെ കുടുംബശ്രീ ലേബൽ ഇതിൽ തന്നെ എന്തുണ്ട്,
1: പ്രോഡക്ട്സ്
0: വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള വിപണന സാധ്യതകളെ കണ്ടെത്തി അവർക്ക് വേണ്ട മേളകൾ, മറ്റ് വിപണികളെ പരിചയപ്പെടുത്തൽ, അവരുടെ സാധനങ്ങളെ മറ്റ് കസ്റ്റമേഴ്സിന് പരിചയപ്പെടുത്തൽ, അതുവഴി ഇവരുടെ ഒരു വ്യാപാരം വർദ്ധിപ്പിക്കാനും അത് വിപണനം നടത്താനും കഴിയുന്ന മേഖലകളെ കണ്ടെത്താനുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഇപ്പോഴും അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയെ പോലുള്ള ജില്ലകളിൽ ഈ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വലിയ നിലയിൽ വിജയിക്കുന്നില്ല. അതിവിടുത്തെ നമ്മുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും സ്ത്രീകളുടെ വലിയ ഉത്തരവാദിത്വവും ചുമതലയും ജോലിഭാരവും മൂലമാണ് നടന്നു പോകാത്തത് എന്നാണ് എൻ്റെ അനുഭവം. അത്
1: അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലൊരു ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്ത് സഹായമാണ് നമുക്ക് അവർക്ക്?
0: നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്തു കൊടുക്കാം. ഞാൻ വിദ്യാഭ്യാസം തുടങ്ങിയാണ്, സ്ത്രീകളെ മാത്രമല്ല കുട്ടികളെയാണെങ്കിലും സഹായിക്കാൻ വേണ്ടി നമ്മളൊരു 35 കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസം നൽകി
1: അയച്ചിട്ടുണ്ട്.
0: അപ്പൊ അവര് തിരികെ വന്നിട്ട് ചില കുട്ടികൾ ചോദിക്കും, അടുത്ത ആളെ പഠിപ്പിക്കാൻ ഞാൻ സഹായിക്കണോ? അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് അടുത്തൊരാൾ നിപ്പുണ്ടാവും.
1: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക്
0: ഒരു പ്രതിഫലം. അവര് ഇങ്ങോട്ട് ചോദിക്കാണ്, ഞങ്ങൾ സഹായിക്കാം. എനിക്ക് വളരെ അഭിമാനം തോന്നിയൊരു, ഞാനിങ്ങനെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടി, അവൻ എന്നെ എനിക്ക് പഠിക്കണം എന്ന് പറയുമ്പോൾ ആ കുട്ടി

0: കുട്ടിയും പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടിക്കാണെങ്കിലും കൊടുക്കുന്നുണ്ട്. ചിനൊന്നും ഇല്ലാത്ത കുട്ടികളെ നമ്മൾ അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, തീർച്ചയായിട്ടും അതിനുവേണ്ടൊരു സംവിധാനം നമ്മൾ കണ്ടെത്തി അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സഹായം നമ്മൾ മറ്റൊരുള്ളവരിൽ നിന്നും കൂടെ സ്വീകരിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുക, സഹായിക്കും എപ്പോഴും. അത് ഒരു കടമയായിട്ട് ഞാൻ കരുതുന്നുണ്ട്.
1: എനിക്ക് മറ്റൊരു ചോദ്യമുള്ളത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഡിവോഴ്സ് കേസുകളും അതുപോലെ ആത്മഹത്യാ കേസുകളും കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് വളരെ ചുരുക്കം കാലം മാത്രം അവർ വധൂവരന്മാരായിട്ട് ജീവിച്ചിട്ട് അതിനുശേഷം ഡിവോഴ്സ് വാങ്ങി, ഒന്നെങ്കിൽ ഭാര്യയുടെ ഭാര്യ വീട്ടിലേക്ക് വരുന്നു, ഇല്ലെങ്കിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു, അത്തരം അപകടങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും കൗൺസിലിംഗ് പോലുള്ള എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടോ?
0: എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ കുടുംബ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരെ സഹായിച്ച് ഒരു കുടുംബത്തിനകത്ത് നമ്മുടെ നിലവിലുള്ള സാമൂഹിക സ്ഥിതി അനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ നടത്തുക. അവർക്കൊരു വിശ്വാസം ഉണ്ടെന്നിൽ ഞാൻ ഇടപെട്ടാൽ അവർക്കത് ഒരു പരിഹരിക്കപ്പെടും എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് നൂറുകണക്കിന് കുടുംബ വിഷയങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ എന്നെ കാത്ത് ഒരാളുണ്ടാവും വീട്ടിൽ. ആ വിഷയം കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന കോഴ്സ്
1: പഠിച്ചു.
0: പ്ലസ് ടു അന്നേരം ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അറിയിച്ചപ്പോൾ, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലസ് ടു ആദ്യം പാസ്സാവാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സാക്ഷരതയുടെ പ്ലസ് ടു പാസ്സായിട്ട് ഞാൻ കൗൺസിലിംഗ് കോഴ്സും കൂടെ പഠിച്ച് അതിൻ്റെ ഡിപ്ലോമയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഡിപ്ലോമ എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞത്, കുടുംബ വിഷയങ്ങൾ രണ്ട് ഭാഗത്തുമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്.
1: തീർച്ചയായിട്ടും
0: ആ രണ്ട് ഭാഗത്തുള്ള വിഷയങ്ങൾ
1: ആയിരിക്കാം.
0: ചിലപ്പോൾ പുറത്തുനിന്ന് വരുന്ന
1: ചിലപ്പോൾ
0: സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ വിഷയങ്ങൾ ഉണ്ടാവാം. ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്തെ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി രണ്ടുപേരും പോയാൽ തീർച്ചയായിട്ടും ആ കുടുംബം
1: മുമ്പോട്ട്
0: പോകും. ഇത് രണ്ടുപേരും വാശിക്കാരാ എപ്പോഴും.
1: അതെ, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ആരും തയ്യാറില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ.
0: അതിനു വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ പഞ്ചായത്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം കുടുംബ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടൊരു പ്രോജക്റ്റ് തയ്യാറാക്കി, അതിനു വേണ്ടിയിട്ടൊരു കൗൺസിലിംഗ് പ്രോഗ്രാം തയ്യാറാക്കി, ഒരു പ്രീമാരേജ് കോഴ്സ് തയ്യാറാക്കി, അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും കേന്ദ്രീകരിച്ച് നമ്മളൊരു കുടുംബ കൗൺസിലിംഗ് നടപ്പാക്കിയ ഒരു പദ്ധതി നടപ്പാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം വന്ന കുടുംബ വിഷയങ്ങൾ നമ്മൾ പരിഹരിക്കാൻ പറ്റുന്നത്
1: പരിഹരിച്ചു,
0: അല്ലാത്തത് നിങ്ങൾ പിരിയാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു വിടും. ഞാൻ പറയണത്, ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന കഴിഞ്ഞാൽ നല്ലതാണ്, ഒരു ബന്ധം പിരിയുന്നത് ബന്ധം പിരിഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അതുരുമാനോ വിഷമവും
1: കുഞ്ഞുങ്ങളെ
0: ബാധിക്കുന്നുണ്ട് എന്ന് അത് തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഭാര്യയും ഭർത്താവുക. ഇവരുടെ തെറ്റുകൾ പരസ്പരം ക്ഷമിക്കാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും അവർക്ക് ആ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനും കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങൾ നന്നായിട്ട് പോകും. അതാണ് അവർ ചെയ്യേണ്ടത് എന്നൊരു ബോധം അവരുടെ സംസാരത്തിലൂടെ അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ വഴക്ക് പറയേണ്ടാണ് വഴക്ക് പറയും, നിയമപരമായി നേരിടേണ്ടതാണെങ്കിൽ നിയമപരമായിട്ട് നേരിടും, നിയമപരമായി പോലീസിൻ്റെ സഹായത്തോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കൗൺസിലിംഗ് അടക്കമുള്ള പ്രീമാരേജ് കോഴ്സ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഓരോ സമുദായവും അവരുടെ പ്രീമാരേജ് കോഴ്സ് നടത്തുന്നുണ്ട്. പക്ഷെ അത് കുറെ കൂടി കർക്കശമായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടൊരു
1: ഉറപ്പുവരുത്തണം.
0: അത് സമുദായ സംഘടനകൾക്ക് ചെയ്യാൻ കഴിയും, അത് പൊതുവായി പഞ്ചായത്ത് പ്രോജക്റ്റുകൾക്ക് ചെയ്യാം. പഞ്ചായത്ത് ആണ് ഏറ്റവും ഗ്രാമീണ മേഖലകളിൽ ഇടപെടുന്നത്. അപ്പം ഗ്രാമപഞ്ചായത്ത് വാർഡിനകത്തെ ഇത്ര പെൺകുട്ടികൾ ഇത്ര ആൺകുട്ടികൾ
1: ആ വാർഡിലെ മെമ്പറിന് ആരെക്കാളും കൂടുതലായിട്ട്.
0: അപ്പൊ അവര് അതിനൊരു മുൻകൈ എടുത്ത് അത്തരം പദ്ധതികളൊക്കെ ഉണ്ടാക്കിയാൽ, അതിപ്പോ നമ്മുടെ അംഗൻവാടി വഴിയൊക്കെ നടക്കുന്നുണ്ട് കുറെ. എന്താ പറയുക, അംഗൻവാടിയൊക്കെ നടക്കുമ്പോൾ ആ നടത്തുന്ന കാര്യങ്ങൾ കൗമാര വിദ്യാഭ്യാസവും പ്രീമാരേജ് കോഴ്സും എല്ലാം വൺ സൈഡാണ്, പെൺകുട്ടികളെ മാത്രമേ കേന്ദ്രീകരിക്കും, ആൺകുട്ടികളും വേണം.
1: പിന്നെ മറ്റൊരു ചോദ്യം ഉള്ളത്, ഇത്തരത്തിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുത്തിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ദിശ പോലുള്ള കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട്, പക്ഷെ എന്നിട്ടും ഇങ്ങനെയുള്ള ആത്മഹത്യാ പ്രവണതകൾ കൂടുന്നു. അതെന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ അവരുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കുമോ, അതോ കൂടുതൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പ്രശ്നങ്ങളാണോ, അതോ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളുടെ പ്രഷർ കാരണമായിരിക്കും, അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ്
0: നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വലിയ നിലയിൽ ഈ സ്ത്രീധനത്തിൻ്റെ പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്. സ്ത്രീധനത്തിൻ്റെ പ്രശ്നം ഉയർന്നു വരുമ്പോൾ ആ സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കുടുംബത്തിൽ പെൺകുട്ടികളെ സംബന്ധിച്ചൊരു ആത്മഹത്യയിലേക്ക് നയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. മുൻകാലങ്ങളിൽ എന്നാ അത്രയും വലിയ കഠിനമായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ
1: ഒരുപക്ഷേ മൊബൈൽ ഫോണിന്റെ ഉപയോഗം, അതുപോലെ ഇന്റർനെറ്റിന്റെ ഉപയോഗം
0: വളരെ അവര്
1: പലതരത്തിലുള്ള ബന്ധങ്ങളിൽ പെട്ടു പോകുന്നുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അവരവരുടെ റൂം, അവരവരുടെ മൊബൈല്, ഒരു കുടുംബത്തിൽ തന്നെ ഓരോരുത്തർക്കും മൊബൈൽ ഉണ്ടാവും.
0: മുൻപുണ്ടായിരുന്നത് കുടുംബത്തെ ഒരു കൂട്ടുകുടുംബം

0: കൂട്ടു കുടുംബമായിരുന്നു.
1: ഇപ്പൊ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാ നമ്മൾ,
0: ഇപ്പൊ അണുകുടുംബം ആണെങ്കിൽ പോലും അണുകുടുംബത്തിലെ അംഗങ്ങൾ പോലും ഒറ്റയ്ക്ക്.
1: അതേ പറഞ്ഞ അതിൽ തന്നെ നമ്മൾ ഒറ്റയ്ക്ക, അതിനകത്ത് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോ നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ പറയുന്നത് ഇപ്പൊ
0: മൊബൈലാണ്,
1: ഇന്റർനെറ്റ് കണക്ഷൻ.
0: ഒരു മിനിറ്റ് പോലും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാത്ത ചെറുപ്പക്കാരില്ല,
1: ഒരു മിനിറ്റ് പോലും. പക്ഷെ ഇന്റർനെറ്റിന്റെയും ഇത്തരത്തിലുള്ള മീഡിയകളുടെയും ഉപയോഗങ്ങളെല്ലാം വലിയ നിരയിൽ നമ്മുടെ സമൂഹത്തിലെ സദാചാര മൂല്യങ്ങളെയും ബോധത്തെയും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ കൂടെ നിൽക്കുന്ന ആളിനെ കഴിഞ്ഞും കൂടുതൽ സ്നേഹം മറ്റൊരാൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് തരുന്നുണ്ട് എന്നുള്ള തോന്നൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ എങ്ങനെ ഉണ്ടാവുന്ന ഒരു
0: അവരുടെ
1: ബലഹീനതകളിൽ പറഞ്ഞ ഈ മനസ്സുകൊണ്ട് ചാഞ്ചാട്ടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവരിലേക്ക്
0: ആഴ്ന്നിറങ്ങാൻ,
1: ചാറ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ ഞാൻ പറയുന്നത് സ്ത്രീ പുരുഷ സൗഹൃദങ്ങളും സുഹൃത് ബന്ധങ്ങളും ഒന്നും മോശമെന്നൊന്നും പറയുന്ന ആളല്ല ഞാൻ.
0: തീർച്ചയായും
1: അത് നല്ല രീതിയിൽ വേണം, പക്ഷെ അത് ആരോഗ്യകരമാവണം, അത് സദാചാര മൂല്യങ്ങളെ നിലനിർത്തുന്നതാവണം, ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്ത് അവരെ സംശയത്തിനിടയാക്കുന്നതാവരുത്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് മുഖത്ത് നോക്കി കണ്ണു നോക്കി സംസാരിക്കാനൊക്കെ പറ്റണം. അത് സംസാരിക്കുമ്പോഴാണ് അവൾ അവളാവുന്നത്. പക്ഷേ ഏതൊരു സ്ത്രീ മുഖത്ത് നോക്കി സംസാരിച്ചാലും പുരുഷൻ കണ്ണിൽ നോക്കാൻ ശ്രമിക്കാറില്ല. കണ്ണിൽ നോക്കി സംസാരിച്ചാൽ ഹൃദയത്തിൽ തൊടുന്നു എന്നുള്ള അനുരാഗത്തിന്റെ ഒരു ഭാഗമൊക്കെ അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളതുകൊണ്ട് ഈ കണ്ണിലൊക്കെ നോക്കി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് തോന്നുക അവരോട് പ്രണയമാണോ എന്നൊരു തോന്നൽ
0: അവർക്കുണ്ടാവും.
1: അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. മുഖത്ത് നോക്കി നല്ല നിലയിൽ ഏതൊരു സ്ത്രീക്കും സംസാരിക്കാൻ കഴിയുന്നത് പോലുള്ള ഒരു അറിവോടുകൂടി സ്ത്രീ മാറുമ്പോഴേ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മോചനം നേടാൻ കഴിയും. ഈ ഇന്റർനെറ്റും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നമ്മൾ AI സംവിധാനങ്ങളും എല്ലാം ഒരു ഭാഗം വരെ സ്ത്രീയെ ചൂഷണം ചെയ്യുന്നുണ്ട് വലിയ നിലയിൽ. അതിനകത്ത് സ്ത്രീയും പുരുഷനും വ്യത്യാസമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു വളരെ അടിസ്ഥാനപരമായി ശാശ്വതമായ ബന്ധങ്ങളോ പരിഹാരങ്ങളോ അല്ല. സ്ത്രീയെ അപകടത്തിലേക്ക് നയിക്കുന്ന ബന്ധങ്ങളാണതെല്ലാം. ഒരു കൂട്ട് വേണമെങ്കിൽ അത് നിയമപരമായി
0: നേരായ
1: മാർഗത്തിൽ ഒരു കൂട്ട് എന്ന നിലയ്ക്ക് കണ്ടുപിടിക്കാനും ആ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനും വേണ്ട സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതല്ലാതെയുള്ള ഒരു ബന്ധങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് സ്വയം തിരിച്ചറിയാനുള്ള ബോധം കൂടെ നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണം. ഞാൻ മിക്കവാറും സംസാരിക്കുമ്പോൾ ഞാൻ പറയും, മോളെ എന്ന് എവിടെയെങ്കിലും വിളിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം ഇറങ്ങി പുറപ്പെട്ട് പോകരുത്. നിങ്ങൾ ചിന്തിക്കണം, മോളെ എന്ന് വിളിക്കുന്നതിനെ കഴിഞ്ഞും കാര്യമായി നമ്മുടെ കുടുംബത്തിനകത്ത് സമയമുണ്ടായില്ലെങ്കിൽ ആ സമയമില്ലാതെ നമ്മൾ ചൂഷണം ചെയ്യരുത്. പക്ഷേ ഈ പറഞ്ഞ കുട്ടികളുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയിൽ നമ്മളുടെ അന്തസ്സിനെ നിലനിർത്തുന്ന ഒരു രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്.
0: എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി, ആകാശവാണിക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിൽ നന്ദിയും അറിയിക്കുന്നു. അപ്പം ഈ പ്രവർത്തനം ഇതേ രീതിയിൽ ഇതിലും കൂടുതൽ ആർജവത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി,
1: ഒത്തിരി നന്ദി.
2: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.

ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്. അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930. ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്നു വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ, അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1811, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112. മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.

വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112 ലേക്ക്.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 29:30 ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ഇനി പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെ കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്ടുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും 3 പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. 1. കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-55 ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-55 ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ച കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൌശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവവികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൊതുപരീക്ഷ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 1 മുതൽ 25 പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വില വർധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മരുന്നുകൾക്ക് പുറമെ ശസ്ത്രക്രിയാ സാമഗ്രികൾ, കോവിഡ് കാലത്ത് വാങ്ങിയ പിപിഇ കിറ്റുകൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഇവ ഉപയോഗയോഗ്യമല്ലെന്നും പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ടെക്സ്റ്റൈൽസ് മേഖലയിൽ തൊഴിൽ വകുപ്പിന്റെ പരിശോധന തുടരുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഈ മാസം 28 ആരംഭിച്ച പരിശോധന കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. 50 സ്ഥാപനങ്ങളിലാണ് ഇന്ന് പരിശോധന നടന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി.

0: ഉൾപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് മുൻനിർത്തി വയനാട്, എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാവിലെ 11:30 മുതൽ ഓഗസ്റ്റ് 1 ഉച്ചയ്ക്ക് 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കന്യാകുമാരി തീരത്തും മറ്റന്നാൾ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേലും ഷെൽവ പ്രഭുവും ഫൈനലിലേക്ക് യോഗ്യത നേടി. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ഔപചാരിക തുടക്കം. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റി, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ ഇന്ത്യൻ കയാക്കിംഗ് ആന്റ് കനോയിംഗ് അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ച് കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ച വർണ്ണശബളമായ ഘോഷയാത്ര മന്ത്രി ടി സിദ്ദിഖ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓഗസ്റ്റ് 2 വരെ ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. നരിവേട്ട എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം, ഗായകർ സിദ് ശ്രീറാം, സിതാര, കൃഷ്ണകുമാർ. കൈതപ്രത്തിന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയിയുടെ സംഗീതം.

0: the last eight. Devika Sihag beat Indonesia's Nika Dek Dinda Pratiwi. Devika and Unnati will face each other in the top eight. Kiran George kept the Indian challenge alive in the men's singles, defeating compatriot Tharun Mannapalli. Benchmark domestic equity indices ended with modest gains today. The Sensex rose 274 points, or 0.35%, to close at 77,928, while Nifty added 67 points, or 0.3%, to settle at 24,317. In the broader market, at the National Stock Exchange, the mid-cap 100 index dropped 0.3%, while the small-cap 100 index fell nearly 0.6%. And now, before we end the bulletin, the headlines once again. Parliament passes legislation granting Vande Mataram the same statutory protection as the national anthem. Prime Minister Narendra Modi chairs meeting of Cabinet Committee on Security to review West Asia situation, stresses on unified mechanism for safeguarding citizens' interest, including seafarers. Delhi government says no legal action against individuals who participated in NEET protests, no protection for those with criminal background. US and Iran exchange fresh strikes, dimming hopes for a quick resolution of West Asia conflict. Red alert issued for very heavy rainfall in Gujarat and Madhya Maharashtra tomorrow. Flood situation in Odisha remains critical. Javelin throwers Neeraj Chopra, Rohit Yadav and Yashveer Singh qualify for the men's final at the Commonwealth Games. And that is all in the news at 9. Good night.
1: Agashavani.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
3: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് സാമ്പത്തിക വിപണി, ഈ വിഷയം അവലോകനം ചെയ്യുന്നത് 2015 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും പത്തനംതിട്ട വല്ലന TKMRM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ പി സുനിൽകുമാർ.
4: ഇംഗ്ലീഷിൽ നാം ഉപയോഗിക്കുന്ന മാർക്കറ്റ് എന്ന പദത്തിന് തുല്യമായ മലയാള പദമാണ് വിപണി എന്നത്. വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒത്തുചേരുകയും ഇടപഴകുകയും ചെയ്യുന്ന ഇടങ്ങളാണല്ലോ വിപണികൾ. ഇവിടെ സാമ്പത്തിക സേവനങ്ങളാണ് ഈ വിപണിയിൽ വിപണനം ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവുമധികം ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ നാട്. എന്നാൽ സാമ്പത്തിക മേഖലയിൽ ഇടപെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സാമ്പത്തിക വിപണിയെപ്പറ്റിയുള്ള അജ്ഞതയാണ് പ്രധാന കാരണം. മാത്രവുമല്ല, കുറച്ചാളുകൾ ഈ മേഖലയെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നതും. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും സാമ്പത്തിക വിപണി വളർന്നു വരേണ്ടത് ആവശ്യമാണ്. സാമ്പത്തിക വിപണിയെപ്പറ്റി കൃത്യമായ ധാരണയും അറിവും എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്കും ഇന്ത്യയുടെ സാമ്പത്തിക വിപണിയിൽ അവരുടെ ഭാഗം നിർവഹിക്കാനുണ്ട്. അതിലൂടെ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏത് പൗരനും കഴിയും എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ് ഈ ഭാഗത്തിൻ്റെ ഉദ്ദേശ്യം. ഏത് രാജ്യത്തിൻ്റെയും വളർച്ചയുടെയും വികാസത്തിൻ്റെയും പ്രധാനപ്പെട്ട അടിത്തറ അവിടുത്തെ വ്യവസായ വാണിജ്യ മേഖലകളിലെ പുരോഗതിയാണ്. ഈ പുരോഗതിക്കായി ധാരാളം നടപടിക്രമങ്ങൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും ഗവൺമെൻറ്റും ചേർന്ന് ഒരുക്കാറുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന അടിത്തറയാണ് നമ്മുടെ സാമ്പത്തിക വിപണി. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ മൂലധനവും പ്രവർത്തനങ്ങൾക്കാവശ്യമായ പണവും കൃത്യസമയത്ത് ലഭ്യമാക്കിക്കൊടുക്കുക എന്നുള്ളതാണ് സാമ്പത്തിക വിപണിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. സാമ്പത്തിക വിപണികളിൽ സാമ്പത്തിക സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വാങ്ങാനും വിൽക്കാനും താൽപ്പര്യമുള്ളവർ ഒത്തുചേരുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലും വികസനത്തിനും സാമ്പത്തികം ആവശ്യമാണ്. ഇത് വിവിധ രീതിയിൽ ശേഖരിക്കാൻ സാമ്പത്തിക വിപണി ആ സ്ഥാപനത്തെ സഹായിക്കുന്നു. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വലുപ്പം അനുസരിച്ചാണ് അതിൻ്റെ മുതൽ മുടക്ക് എത്രത്തോളം വേണം എന്ന് തീരുമാനിക്കുന്നത്. ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ മുതൽ മുടക്ക് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അത് വിവിധ ആളുകളിൽ നിന്നും ശേഖരിക്കും. ഇങ്ങനെ ശേഖരിക്കുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട്.

ഉപയോഗിക്കാതിരിക്കുന്ന സമ്പത്ത് വ്യവസായ മേഖലയിലേക്ക് ഇറക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എവിടെ, എങ്ങനെ, എപ്പോൾ നിക്ഷേപിക്കണമെന്ന് നിക്ഷേപകരെ സാമ്പത്തിക വിപണി പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആസ്തികൾ ഏത് സമയവും വിറ്റഴിക്കാൻ നിക്ഷേപകർക്ക് സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക വിപണി. വ്യവസായ രംഗത്ത് പണം മുടക്കാൻ താൽപ്പര്യമുള്ളവരെ ബിസിനസ് സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികൂടിയാണ് സാമ്പത്തിക വിപണി. സാമ്പത്തിക വിപണി രണ്ട് തരത്തിലുണ്ട്: പണവിപണി അഥവാ മണി മാർക്കറ്റ് എന്നും മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. പണവിപണി എന്താണെന്ന് പരിശോധിക്കാം. വളരെ ചെറിയ കാലത്തേക്കുള്ള വായ്പകൾ എടുക്കാൻ വ്യവസായികളെ സഹായിക്കുന്ന വിപണിയാണ് പണവിപണി എന്നറിയപ്പെടുന്നത്. സാധാരണയായി കുറച്ച് മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ആവശ്യമായി വരുന്ന പണത്തിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിനാണ് കമ്പനികൾ എപ്പോഴും പണവിപണിയെ ആശ്രയിക്കുന്നത്. കമ്പനികളും മറ്റും ഇത്തരം ആവശ്യങ്ങൾക്കായി പലപ്പോഴും പണം കടം എടുക്കുന്നു. ഈ വായ്പകളുടെ തിരിച്ചടവ് കമ്പനികൾക്ക് സാധിക്കുമോ എന്ന് പരിശോധിച്ച ശേഷം പണവിപണിയിൽ നിന്ന് പണം ലഭ്യമാക്കും. നഷ്ടസാധ്യത വളരെ കുറവായിട്ടുള്ള പദ്ധതികളിലാണ് ഇങ്ങനെ പണം ഉറപ്പാക്കി കൊടുക്കുന്നത്. പലിശ നിരക്ക് വളരെ കുറവായിരിക്കും. ഹ്രസ്വകാല ബാങ്ക് വായ്പകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, വാണിജ്യ പേപ്പർ, ട്രഷറി ബില്ലുകൾ, വാണിജ്യ ബില്ലുകൾ എന്നിവ ഈ വിപണിയിലെ ധനശേഖരണ മാർഗങ്ങളാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന പണമാണ് പലപ്പോഴും പണവിപണിയിൽ നിന്ന് വലിയ കമ്പനികൾക്ക് താൽക്കാലിക ധനസഹായമായി നൽകുന്നത്. പണവിപണിയെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ സാമ്പത്തിക വിപണിയിലെ പ്രധാനപ്പെട്ട വിഭാഗമാണ് പണവിപണി. കടം വാങ്ങലും വായ്പ നൽകലും ഈ വിപണികളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായി പറഞ്ഞത് മൂലധന വിപണിയെക്കുറിച്ചാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ട പണം കടമായി കൊടുക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും വിപണിയാണ് മൂലധന വിപണി അഥവാ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ വിപണി രണ്ട് തരത്തിലുണ്ട്: പ്രാഥമിക വിപണി അഥവാ പ്രൈമറി മാർക്കറ്റ് എന്നും ദ്വിതീയ വിപണി അഥവാ സെക്കൻഡറി മാർക്കറ്റ് എന്നും. ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്ക് ആവശ്യമായ മൂലധനം ഓഹരികളിലൂടെയോ കടപ്പത്രങ്ങളിലൂടെയോ ശേഖരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ധനശേഖരണ ഉപകരണങ്ങൾ ആദ്യം ഇറക്കുന്നത് പ്രാഥമിക വിപണിയിലാണ്. അതിനുശേഷം മാത്രമേ അവയെ ദ്വിതീയ വിപണിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ദ്വിതീയ വിപണി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത് ഈ ഉദ്ദേശത്തോടുകൂടിയാണ്. ഈ വിപണിയിൽ കമ്പനികൾ അവരുടെ ഓഹരികൾ നേരിട്ട് നിക്ഷേപകർക്ക് നൽകുന്നില്ല. നിലവിൽ ഓഹരികളും മറ്റും കൈവശമുള്ള നിക്ഷേപകർ ഇവിടെ വന്ന് അവരുടെ കൈവശമുള്ള ഓഹരികൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് അത് അവിടെ നിന്ന് വാങ്ങാം. കമ്പനികളോ ഗവൺമെൻറ്റോ ഇറക്കുന്ന ഓഹരികൾ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ ഇവയെല്ലാം ധനശേഖരണ ഉപകരണങ്ങളാണ്. ഇവയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വീണ്ടും വിൽക്കാവുന്നതാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് മേൽ സർക്കാരിൻ്റെയും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡിൻ്റെയും കൃത്യമായ മേൽനോട്ടവും നിയന്ത്രണവും ഉണ്ട്. ഇത് ഇടപാടുകാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ രാജ്യത്തെ ജനങ്ങളുടെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന പണം ശേഖരിച്ച് മൂലധന നിക്ഷേപത്തിലേക്ക് മാറ്റി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ വേഗത്തിലാക്കുന്നു. ഇവിടെ നടക്കുന്ന വ്യാപാരം ഊഹക്കച്ചവട സ്വഭാവത്തിലുള്ളതാണ്. എങ്കിലും ഇത് ആരോഗ്യകരമായ ഒരു നിക്ഷേപ രീതി രാജ്യത്ത് വളർത്തിയെടുക്കുന്നു. ഷെയറുകളും മറ്റും വാങ്ങാനും വിൽക്കാനും ഉള്ള സൗകര്യമാണ് ഇവിടെ പ്രധാനമായും ഒരുക്കുന്നത്. ഇന്ന് ഓൺലൈൻ ട്രേഡിംഗാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്നത്. ഷെയറുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുക്കേണ്ടതാണ്. ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുത്ത ശേഷം ഓഹരി ദല്ലാളുകൾ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഓഹരി വിപണിയിൽ പ്രവേശിച്ച് ഏതൊരാൾക്കും ഈ വ്യാപാരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ തുടക്കം വളരെ രസകരമായ ഒരു കാര്യമാണ്.
1870

1945-ൽ ബോംബെയിലാണ് അത് ആരംഭിച്ചത്. അന്ന് അവിടുത്തെ സ്റ്റോക്ക് ബ്രോക്കർമാരുടെ ഒരു സംഘടനയായിട്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ 150 വർഷം അത് പിന്നിടുന്നു. 1956-ൽ ഈ സംഘടനയ്ക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമപരമായ അംഗീകാരം നൽകി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിയമപരമായി നിലവിൽ വന്നു. മൊത്തം വ്യാപാരം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടതും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നതുമായ 30 കമ്പനികളുടെ ഷെയറുകളുടെ ശരാശരി എടുത്തിട്ടാണ് ഇന്ത്യയിലെ സെൻസെക്സ് എന്ന സൂചിക തീരുമാനിക്കുന്നത്. 1986 ജൂലൈയിലാണ് ആദ്യമായി സെൻസെക്സിന് രൂപം നൽകുന്നത്. അന്ന് 100 രൂപയിലായിരുന്നു തുടക്കം. സാമ്പത്തിക വിപണിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. 1992-ൽ ഇത് ബോംബെയിൽ സ്ഥാപിതമായി. 1993 ഏപ്രിൽ 1 ഇതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ലഭിച്ചു. ധനവിപണിയിലേക്ക് അവർ 1994 മുതൽ പ്രവേശിച്ചു. ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ധനകാര്യ ഇടപാടുകാർ ഇവരെല്ലാം കൂടി ചേർന്നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് രൂപം കൊടുത്തത്. ഈ സ്ഥാപനം ധാരാളം പ്രൊഫഷണലുകളുടെയും സാമ്പത്തിക വിദഗ്ധരുടെയും നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിഫ്റ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവ ഇവരുടെ വിപണി സൂചികയാണ്. ധനവിപണിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തെക്കൂടി പരിചയപ്പെടാം. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. 1956-ലെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം സ്ഥാപിതമായ ഒരു കമ്പനിയാണ് ഇത്. തീരെ ചെറിയതും ഇടത്തരവുമായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം ക്രമീകരിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്കറിയാം, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ICICI, IDBI, LIC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, SBI ക്യാപിറ്റൽ മാർക്കറ്റ്, കാൻ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ഓഫ് ഇന്ത്യ എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത്. ചെറിയ മുതൽ മുടക്കിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പണം നൽകാൻ താൽപ്പര്യമുള്ളവരെയും അത് വാങ്ങാൻ താൽപ്പര്യമുള്ളവരെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഇടമായി ഈ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നു. ഓഹരി വിപണിയിലെ കൃത്യമായ സർക്കാർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ മറ്റൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പേര് സെബി എന്നാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1988 ഏപ്രിൽ 12 ബോംബെയിൽ സെബി സ്ഥാപിതമായത്. ഓഹരി വിപണിയിൽ ഉണ്ടായ വികാസങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ ഇല്ല എന്ന പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് സെബിക്ക് നിയമപ്രാബല്യം കൊണ്ടുവന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 പാസാക്കുകയുണ്ടായി. ഓഹരി വിപണിയെ കൃത്യമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക, നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, ഓഹരി വിപണിയിൽ നടക്കുന്ന തെറ്റായ കീഴ്വഴക്കങ്ങളും നിയമവിരുദ്ധമായ ഇടപാടുകളും അവസാനിപ്പിക്കുക, നിക്ഷേപകരുടെ പണത്തിന് സംരക്ഷണം ഉറപ്പാക്കുക, തെറ്റായ നടപടികൾക്ക് പിഴ ഈടാക്കുക, ഇടപാടുകളിലെ കള്ളത്തരങ്ങളും തട്ടിപ്പുകളും കണ്ടെത്തി തടയുക എന്നിവയാണ് സെബിയുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ്യം. ഓഹരി നിക്ഷേപക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സെബി വേണ്ടത്ര പരിശീലനങ്ങളും വിപണിയിൽ സർവേകളും ഗവേഷണങ്ങളും ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും സാമ്പത്തിക വിപണി വളരേണ്ടതായുണ്ട്. അതിന് മുഖ്യ പങ്ക് വഹിക്കേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാവാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്കും ധനവിപണി വളരേണ്ടത് ആവശ്യമാണ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നത് ഓരോ പൗരൻ്റെയും ബാധ്യതയാണ്. വളർന്നുവരുന്ന തലമുറ അവരുടെ നിക്ഷേപങ്ങളെ പരമ്പരാഗത നിക്ഷേപക മാർഗങ്ങളിൽ മാത്രം നിക്ഷേപിക്കാതെ സാമ്പത്തിക വിപണിയിലെ വിവിധ മാർഗങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വഴിതെളിക്കാനും കഴിയുമെന്ന് അറിയുക. ചെറിയ

0: ചെറിയ നിക്ഷേപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇതിൻ്റെ ഭാഗമാകാവുന്നതാണ്. ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് നാഷണലൈസ്ഡ് ബാങ്കുകൾ, വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സജീവമായ സഹായം ഏതൊരാൾക്കും ലഭിക്കും. 100 രൂപ മുതൽ തുടങ്ങുന്ന മ്യൂച്വൽ ഫണ്ടുകളിലും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളിലും നിക്ഷേപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും അവരുടെ ഉത്തരവാദിത്തം സമർത്ഥമായി നിറവേറ്റാം.
1: സാമ്പത്തിക വിപണി. ഈ വിഷയം കൂട്ടുകാർക്കായി അവലോകനം ചെയ്തത് 2015 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും പത്തനംതിട്ട വല്ലന TKM RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ പി സുനിൽകുമാർ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
1: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ചില ചിത്രങ്ങളിൽ നിന്നുള്ള ഗാനങ്ങൾ കേൾക്കാം. 1984 പുറത്തിറങ്ങിയ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന ചിത്രമായിരുന്നു പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രം. ശങ്കർ, മേനക, നെടുമുടി വേണു എന്നിവരായിരുന്നു മറ്റു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിലെ യേശുദാസ് പാടിയ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം. സംഗീതം MG രാധാകൃഷ്ണൻ, ഗാനരചന ചുനക്കുര രാമൻകുട്ടി.
4: പൂച്ചയ്ക്കൊരു മൂക്കുത്തി.

പൂച്ച മൂക്കുത്തി തിളങ്ങി, എലികൾ ഓടി, എലിയില്ലെങ്കിൽ കോഴി, പൂച്ചയ്ക്ക് വാശി, എന്നിട്ടെന്താ? കോഴിക്കള്ളി, മൂക്കുത്തി പൂച്ച, പിന്നെ

0: ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതു ഇടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലിയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8. നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ. അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
1: ആയിരത്തി 1985 പുറത്തിറങ്ങിയ ചിത്രമാണ് ബോയിങ് ബോയിങ്. മോഹൻലാലിനോടൊപ്പം മുകേഷ്, ലിസി, മേനക, ജഗതി ശ്രീകുമാർ തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായിരുന്നു. ഈ ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികളെഴുതി, രഘുകുമാർ ഈണം നൽകി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ. ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.
1: മോഹൻലാലിനോടൊപ്പം രേവതിയും തിലകനും മത്സരിച്ചഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു 1991 കിലുക്കം. സിനിമ പോലെ തന്നെ അതിലെ ഗാനങ്ങളും വളരെയേറെ ജനപ്രീതി നേടിയവയാണ്. കിലുക്കത്തിലെ കിലുകിൽ പമ്പരം എന്ന ഗാനം ഇപ്പോൾ കേൾക്കാം. ഗായകൻ MG ശ്രീകുമാർ, ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷിൻ്റെ സംഗീതം.

0: നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മിന്നാരം.

ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്. അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.

1994 മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഒരു വൻ ഹിറ്റായിരുന്നു തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രം. ഈ ചിത്രത്തിലെ കറുത്ത പെണ്ണെ എന്ന ഗാനം കേൾക്കാം. പാടിയത് MG ശ്രീകുമാറും KS ചിത്രയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്ന് വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1811, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112. മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112 ലേക്ക്.

0: 1996 പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ കാലാപാനി എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഇളയരാജ സംഗീതം നൽകി കെ എസ് ചിത്രയോടൊപ്പം പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി മലയാള ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ ഡൽഹി റിലേ.
1: ആകാശവാണി ഹൈ കൃപയ ഹമാരേ അഗ്ലേ പ്രസാരണ കി പ്രതീക്ഷ കീജിയേ യേ ആകാശവാണി ഹൈ അഭി ആപ് ആജ് രാജ്യസഭാ മേ പ്രശ്നകാൽ കേ ദൗരാൻ ഹുയി കാര്യവാഹി കി റിക്കോർഡിംഗ് സുനെങ്കേ ദിസ് ഈസ് ദ ഡൽഹി സ്റ്റേഷൻ ഓഫ് ആകാശവാണി പ്ലീസ് സ്റ്റാൻഡ് ബൈ ഫോർ അവർ നെക്സ്റ്റ് ബ്രോഡ്കാസ്റ്റ് യു വിൽ നൗ ലിസൺ ടു ദ പ്രൊസീഡിംഗ്സ് ഡ്യൂറിംഗ് ദ ക്വസ്റ്റ്യൻ ആർ ഇൻ രാജ്യസഭ ടുഡേ
2: നൗ ക്വസ്റ്റ്യൻ ആർ ക്വസ്റ്റ്യൻ നമ്പർ 121 ശ്രീമാൻ കോൺസ്റ്റന്റൈൻ രവീന്ദ്രൻ ജി
3: ക്വസ്റ്റ്യൻ നമ്പർ 21
4: प्रश्न संख्या 121 क्या पर्यावरण वन और जलवायु परिवर्तन मंत्री ये बताने